ഇതുവരെ നിങ്ങൾ കേട്ടത് ഗായത്രി സുരേഷിന്റെ സംഗീത കച്ചേരി. ശ്യാം കല്യാൺ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം.

0: സമയം 9:59 മിനിറ്റും 52 സെക്കൻഡും ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ലോകത്ത് ഏറ്റവും അധികം ആളുകളിൽ മരണത്തിനും അതുപോലെ തന്നെ അംഗവൈകല്യത്തിനും കാരണമാകുന്ന പ്രധാന രോഗങ്ങളിലൊന്നാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം. അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ, അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കും. പക്ഷാഘാതം തടയുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അതിന്റെ ലക്ഷണങ്ങളെ എങ്ങനെ തിരിച്ചറിയാം, അടിയന്തര ചികിത്സ എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രമ്യ പ്രകാശ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. മുൻകാലങ്ങളിൽ ഈ പ്രായമായവരിൽ മാത്രം കണ്ടുവന്നിരുന്ന പക്ഷാഘാതം ഇന്ന് തീരെ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കാണുന്നൊരു സ്ഥിതിവിശേഷമാണുള്ളത്. എന്താണ് ഇത്തരത്തിൽ ഈ രോഗവ്യാപനം ഇത്രയധികം കൂടുന്നതിന് കാരണമായി പറയാനുള്ളത്?
2: അതെ, ശരിയായും സ്ട്രോക്ക് വരാനുള്ള ഒരു ശരാശരി പ്രായം മുമ്പ് നമുക്ക് 67 വയസ്സാണ് പറയുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് ഈ സ്ട്രോക്ക് വരുന്ന രോഗികളിൽ ഒരു 7-ൽ ഒരാളെങ്കിലും 18-നും 44 വയസ്സിനും ഇടയിലുള്ളവരാണ്. മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് ശരിക്കും ഈ ചെറുപ്രായത്തിൽ സ്ട്രോക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അത് കൊച്ചു പ്രായത്തിൽ തന്നെ റുമാറ്റിക് ഫീവർ വന്നതിന് ശേഷം ഹൃദയത്തിന്റെ വാൽവുകൾക്കുണ്ടാകുന്ന ചുരുക്കം, അതൊരു പ്രധാന കാരണമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹം, നിയന്ത്രണമില്ലാതെ പ്രമേഹം ഉണ്ടായിരിക്കുക, രക്തസമ്മർദ്ദം ഉണ്ടായിരിക്കുക, അതുപോലെ ലഹരി മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ചും പുകയില തന്നെ പുകവലി, അമിതമായ പുകവലി, മറ്റ് അല്ലാത്ത IV ഡ്രഗ് അബ്യൂസ് എല്ലാം ഡ്രഗ്സ് എല്ലാം അബ്യൂസ് ചെയ്യുന്നവരിലും ചെറിയ പ്രായത്തിൽ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാം. നമ്മുടെ ഒരു ജീവിത നിലവാരം മെച്ചപ്പെട്ടത് കൊണ്ട് തന്നെ റുമാറ്റിക് ഹാർട്ട് ഡിസീസിന്റെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. അതുകൂടാതെ പാരമ്പര്യമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ജനിതകമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും സ്ട്രോക്ക് ഉണ്ടാകാം. ഹാർട്ടിന്റെ പമ്പിങ്ങിന്റെ തകരാറുകൾ, ഹാർട്ടിന്റെ താളമെടുപ്പിലെ വ്യതിയാനം ഉണ്ടാവുക, ഇതെല്ലാം ചെറുപ്രായത്തിലെ സ്ട്രോക്കിന്റെ പ്രധാനപ്പെട്ട കാരണം.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ പക്ഷാഘാതം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ ശരീരം മുൻകൂട്ടി കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
2: അതെ, നമുക്ക് ഇപ്പോൾ പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതം, സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും മസ്തിഷ്കം മാത്രമല്ല നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് മസ്തിഷ്കം എന്ന് പറയുന്നെങ്കിലും സുഷുമ്നാ നാഡിയും കണ്ണിലെ റെറ്റിനയും ഇതെല്ലാം സ്ട്രോക്കിനുള്ളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ഒരു രക്തയോട്ടം കുറയുന്ന ഒരവസ്ഥ വരുമ്പോഴുള്ള രോഗലക്ഷണങ്ങൾ ചെറിയ മൈനർ സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസിയന്റ് ഇസ്കീമിക് അറ്റാക്ക് എന്ന് പറയും. കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മൈനർ ചെറിയ സ്ട്രോക്ക് വാർണിംഗ് പോലെ വന്നു പോകാം. പക്ഷെ നമ്മൾ ഈ ഹാർട്ട് അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിന് വേദനയില്ല, സ്ട്രോക്ക് മെജോറിറ്റിക്കും പെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യാനുള്ള ഒരു അവഗണിക്കാനുള്ള ഒരു സാധ്യതയാണ്. അപ്പൊ സാധാരണഗതിയിലുള്ള ഒരു ഫുൾ ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു ഫുൾ സ്ട്രോക്ക് വരുന്ന പോലെയുള്ള വശം തളർച്ച, മുഖം കോണിപ്പോവുക, കാഴ്ചമങ്ങൽ, സംസാരത്തിന്റെ

0: കുഴച്ചിൽ, രണ്ടായിട്ട് കാണുക, പെട്ടെന്നൊരു കണ്ണിൻ്റെ കാഴ്ചമങ്ങൽ തുടങ്ങിയ ലക്ഷണങ്ങളായി തന്നെ ഈ TIA അല്ലെങ്കിൽ വാർണിംഗ് സ്ട്രോക്ക് ഉണ്ടാകാം. പക്ഷേ ഇത് മിനിറ്റുകൾക്കോ മണിക്കൂറുകൾക്കോ ഉള്ളിൽ പൂർണ്ണമായിട്ടും മാറിപ്പോകാം. അപ്പോൾ നമ്മൾ അതിനെ പലപ്പോഴും അവഗണിക്കും. പക്ഷെ അങ്ങനെ ഒരു TIA ഉണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും ഒരു വലിയ സ്ട്രോക്ക് വരാം എന്നുള്ളതിൻ്റെ ഒരു വലിയ സൂചനയാണത്. അപ്പോൾ കൃത്യമായി ഈ ലക്ഷണം കാണുമ്പോൾ, മിനിറ്റുകളോളം നിൽക്കുന്ന രീതിയിൽ ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഉടൻ തന്നെ ഇതിനുള്ള പരിശോധനകൾ ചെയ്യാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ പോയി എന്താണ് കാരണം എന്നറിയാനും സ്ട്രോക്ക് വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ്, നമുക്ക് മാറ്റം വരുത്താൻ പറ്റുന്ന സാഹചര്യങ്ങൾ, ഉദാഹരണത്തിന് ഇതേപോലെ പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, ഇത്തരം കാരണങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ട ചികിത്സയും, രക്തം കട്ട പിടിച്ചതാണെന്നുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും തുടങ്ങുന്നത് അടുത്ത സ്ട്രോക്ക് വരാൻ തടയാൻ സഹായിക്കും. അതുപോലെ ചിലരിൽ രക്തക്കൊള്ളുകൾ പൊട്ടിയായിരിക്കാം രക്തസ്രാവം ഉണ്ടാകുക. അപ്പോൾ ഈ രക്തക്കൊള്ളുകൾക്കുള്ളിൽ അനീയൂറിസം, ചെറിയ കുമിളകൾ പോലെ രക്തക്കൊള്ളിൻ്റെ ഭിത്തി വീക്കാവുമ്പോൾ അനീയൂറിസം ഉണ്ടാകും. ഈ അനീയൂറിസംസ് പൊട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഒരു ബ്ലീഡ്, രക്തസ്രാവം തലച്ചോറിലുണ്ടാകാം. പക്ഷെ അതിന് മുന്നോടിയായി ചിലപ്പോൾ ചെറിയ രീതിയിൽ കഠിനമായ തലവേദന, അതായത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് വന്നിട്ടില്ലാത്ത രീതിയിലുള്ള ശക്തമായ മിന്നൽ പോലുള്ള വേദന, അങ്ങനെയുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക് എന്ന് പറയും, അത്തരം തലവേദന വന്നാലും നമ്മൾ സ്ട്രോക്കിൻ്റെ പരിശോധനകൾ ചെയ്യേണ്ടതാണ്. അതായത് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള അത്ര സിവിയർ ആയിട്ടുള്ള ഒറ്റ അടി പോലുള്ള തണ്ടർ ക്ലാപ്പ് ഹെഡേക്ക്, ഇതിനും പരിശോധനകൾ ചെയ്യണം. ഇതെല്ലാം ചിലപ്പോൾ ഒരു വലിയ സ്ട്രോക്ക് വരാനുള്ളതിൻ്റെ ഒരു സൂചന ശരീരം തരുന്നതാണ്.
1: മാഡം, ഒരാൾക്ക് പക്ഷാഘാതം സംശയിച്ചു കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: പക്ഷാഘാതം ഒരു രോഗിക്ക്, ഒരാൾക്ക്, നമ്മൾ പരിചയത്തിൽ ഒരാൾക്ക് വരികയാണെന്നിരിക്കട്ടെ, അത് ആദ്യം അതെങ്ങനെ തിരിച്ചറിയാം? നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ, ഏറ്റവും ഒരു കോമൺ മാന് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫോം BFAST എന്ന് പറയും. BE അല്ലെ, ബി എന്ന് പറഞ്ഞാൽ ബാലൻസ്, നടക്കുമ്പോൾ ബാലൻസ് തെറ്റിപ്പോകും. അതായത് മദ്യപിച്ചിട്ടൊക്കെ നടക്കുന്ന പോലെ ഒരു സൈഡിലേക്ക് വേച്ചു പോവുക, ആടിയാടി പോവുക, കയ്യിൽ സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോൾ അതിങ്ങനെ ഒന്ന് നേരെ മുറുക്കി പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ. E for Eyes, അതായത് കാഴ്ച മങ്ങുക, ഒരു വശത്ത് മൊത്തമായിരിക്കാം അല്ലെങ്കിൽ ഒരു കണ്ണിൻ്റെ മാത്രമായിരിക്കാം അല്ലെങ്കിൽ രണ്ടായിട്ട് കാണുക. F for Face, മുഖം കോണിപ്പോവുക, മുഖം നേരെ, കണ്ണ് നേരെ അടയ്ക്കാൻ പറ്റായിക വരിക. A for Arm, കൈ നേരെ ഉയർത്തി പിടിക്കുമ്പോൾ അത് പതുക്കെ താന്നു പോവുക അല്ലെങ്കിൽ കൈക്ക് തീരെ ബലമില്ലാത്തൊരവസ്ഥ. S for Speech, സംസാരം കുഴഞ്ഞു പോവുക അല്ലെങ്കിൽ ശരിയായ വാക്കുകൾ കിട്ടാതെ വരിക, അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമില്ലാതെ, നിഖണ്ഡുവിലില്ലാത്ത വാക്കുകൾ വരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ T for Time, അതായത് സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് സ്ട്രോക്ക് ചികിത്സിക്കാൻ സജ്ജമായ ആശുപത്രിയിലേക്ക് പോകണം. അതായത് മിനിമം ഒരു CT സ്കാൻ ചെയ്യാനും 24 മണിക്കൂറും രക്തക്കെട്ട്, ഇപ്പോൾ സ്ട്രോക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി നമ്പറും രക്തക്കെട്ടാലേപ്പിക്കാനുള്ള ത്രോംബലൈസിസ് ചികിത്സ ചെയ്യാൻ പറ്റുന്നതാകാം. അപ്പോൾ അതിനെങ്കിലുമുള്ള സൗകര്യമുള്ള ആശുപത്രിയിലേക്ക് പോകാം, ഇതാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീട്ടിനടുത്ത് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിന് അടുത്ത് സ്ട്രോക്ക് 24 മണിക്കൂറും ചികിത്സിക്കാൻ സജ്ജമായിട്ടുള്ള ആശുപത്രികൾ ഏതാണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ അറിഞ്ഞു വെക്കണം. ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ അന്വേഷിക്കുകയല്ല വേണ്ടത്, അത് നമ്മുടെ 108 നമ്പർ അല്ലെങ്കിൽ ദിശയിൽ വിളിച്ചാലും എല്ലാം അതറിയാൻ കഴിയും. അപ്പം ആ ഒരു സമയത്ത് നമുക്കൊരു ഒരു ഫസ്റ്റ് എയ്ഡ് എന്നൊന്നുമില്ല, എത്രയും പെട്ടെന്ന്, കാരണം ഓരോ നിമിഷവും 19 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ബ്രെയിനിൽ രക്തയോട്ടം നഷ്ടമാകുമ്പോൾ നശിച്ചു പോവുക. ഈ നശിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അതൊരു പെർമനന്റ് ഡാമേജാണ്. അപ്പം എത്രയും പെട്ടെന്ന് സജ്ജമായ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം.
1: മാഡം, ഇന്ന് ജീവിതശൈലി രോഗങ്ങളുള്ളവരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ വളരെ കൂടുതലാണ്. ശരാശരി ഒരു കുടുംബത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടായിരിക്കാം. ചോദ്യം ഇതാണ്, ജീവിതശൈലി രോഗങ്ങളുള്ളവർ പക്ഷാഘാത സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമല്ലേ?
0: തീർച്ചയായും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് സ്ക്രീനിങ്, നമ്മുടെ രാജ്യത്ത് തന്നെ അതിനുള്ള സർവൈലൻസ് പ്രോഗ്രാം ഉണ്ട്. അതായത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ 30 ഇയേഴ്സിനബോവ് ആയിട്ടുള്ളവരെ ഇതുപോലെ പ്രമേഹമുണ്ടോ, രക്തസമ്മർദ്ദമുണ്ടോ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണോ, ഇത്തരം കാര്യങ്ങൾ സ്ക്രീൻ ചെയ്ത് നോക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ചിലപ്പോൾ ചികിത്സ വേണ്ട അളവിലായിരിക്കാം, ചിലപ്പോൾ ചികിത്സ വേണ്ട ഡയറ്റും എക്സസൈസും ഒക്കെ വെച്ച് ജീവിതശൈലി മാറ്റുന്നതിലൂടെ മാറ്റം വരുത്താവുന്നതായിരിക്കാം. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഷുഗർ വരാൻ ചാൻസ്, ഡയബറ്റിക് ആകാൻ ചാൻസ് ഉള്ള പ്രീ ഡയബറ്റിക് സ്റ്റേജാണോ, അല്ലെങ്കിൽ BP ഒരു നോർമലിന് കൂടി നിൽക്കുകയാണോ, ഇത് കൃത്യമായ സ്ക്രീനിങ് എല്ലാവരും എല്ലാ വർഷവും ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കുകയാണ് മാറ്റം കാണുകയാണെന്നുണ്ടെങ്കിൽ, മരുന്നെടുക്കേണ്ട അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മരുന്നെടുക്കണം. വേണ്ട രീതിയിലുള്ള ഡയറ്റും എക്സസൈസും വേണ്ട ചേഞ്ചസും വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ട് എല്ലാവരും ചെയ്തു പോകണം. അതുപോലെ തന്നെ നമ്മൾ ചെറിയ പ്രായത്തിലുള്ളവരെക്കാളും കൂടുതൽ മുതിർന്നവരിലായാലും ചിലപ്പോൾ ഈ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നൊക്കെ പറയുന്ന ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ വരുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് നെഞ്ച് നമ്മുടെ ഹൃദയം ക്രമം തെറ്റി പടപടേ എന്നിങ്ങനെ അടിക്കുന്നതായിട്ട് തോന്നുക, ക്രമം തെറ്റി ഇടിക്കുക, കുറച്ചു നേരം കഴിഞ്ഞ് മാറുക, അതൊരു പക്ഷേ ഈ ഹാർട്ട് ബീറ്റ് വേരിയേഷൻ വരുന്നതിൻ്റെ ലക്ഷണമായിരിക്കാം. അങ്ങനെ വരുന്നവർക്ക് ചിലപ്പോൾ ഹാർട്ടിനുള്ളിൽ രക്തം കട്ടപിടിക്കാനും അത് ബ്രെയിനിലോട്ട് പോകാനും ഉള്ള ലക്ഷണം ഉണ്ടാവും. ഇതൊരാൾക്ക് സ്വയം പലപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും നമ്മളൊരു ഇങ്ങനെയുള്ള തകരാറുകളുണ്ടോ, ഹാർട്ടിൻ്റെ റിതം ഹാർട്ട് ബീറ്റിന് വേരിയേഷനോ തകരാറുകളോ ഉണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യേണ്ടതാണ്. ഇതൊക്കെയാണ് സ്ട്രോക്ക് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നൊന്ന്, നമുക്ക് വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ അനൂറിസംസ് വന്ന് രക്തക്കുഴലിലെ അനൂറിസംസ് പൊട്ടിയാണ് ബ്രെയിനിൽ ബ്ലീഡിങ് വന്ന് മരിച്ചവരുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അതായത് സഹോദരങ്ങൾ, മാതാപിതാക്കൾ തുടങ്ങിയവർക്കും അനൂറിസം ഉണ്ടോ എന്നുള്ള സ്ക്രീനിങ് ചെയ്തു നോക്കേണ്ടി വരും.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്നൊരാൾക്ക് നൽകുന്ന പുനരധിവാസ ചികിത്സയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
0: സ്ട്രോക്ക് വരുമ്പോഴുള്ള അടിയന്തര ചികിത്സ പോലെ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ പുനരധിവാസ ചികിത്സ. പക്ഷേ നമ്മുടെ നാട്ടിൽ ശരിക്കും അടിയന്തര ചികിത്സയും തുടർന്നുള്ള മരുന്ന് ഉപയോഗിച്ചുള്ള ചികിത്സയും പോലെ അത്രത്തോളം വൈഡ്ലി അവൈലബിൾ അല്ല ഈ പുനരധിവാസ ചികിത്സകളുള്ള സർക്കാർ ആശുപത്രികളിലായാലും. അതിന്റെ ചെലവും വളരെയേറെയാണ്. നമുക്ക് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ ഓരോ കോശങ്ങൾ നശിച്ചു തുടങ്ങുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള തകരാറ് വരാത്ത കോശങ്ങൾ ഈ കോശങ്ങളുടെ ജോലി ഏറ്റെടുത്ത് ചെയ്തു തുടങ്ങും. ഇതാണ് സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള ആഴ്ചകളിൽ നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പുനരധിവാസ ചികിത്സകൾ പ്രധാനമായിട്ടും ഫിസിയോതെറാപ്പി ഉണ്ട്, കൈകാലുകളുടെ ബലത്തിന് വേണ്ടിയിട്ട്, ബാലൻസിന് വേണ്ടിയും, സ്പീച്ച് തെറാപ്പി സംസാരത്തിന് വേണ്ടി, ഓക്യുപേഷണൽ തെറാപ്പി അതായത് മെയിനായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ കൈകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഓരോ സംഗതികൾ ഉപയോഗിക്കുമ്പോൾ അത് ഏത് രീതിയിൽ നമ്മുടെ മൂവ്മെന്റ്സ് മാറ്റാം, എത്രത്തോളം നന്നായിട്ട് ആ ഒരു പ്രവൃത്തി ചെയ്യാം, ഇതൊക്കെ സഹായിക്കുന്ന ഓക്യുപേഷണൽ തെറാപ്പി. അപ്പോൾ ഈ ഫിസിയോതെറാപ്പി എല്ലാം എത്രയും നേരത്തെ ചെയ്തു തുടങ്ങുമ്പോൾ ഈ നാശം വന്ന കോശങ്ങൾക്ക് ചുറ്റുമുള്ള നോർമലായിട്ടുള്ള ന്യൂറോൺസ് ഇതിൻ്റെ ജോലി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ കൂടുതൽ പ്രാപ്തരാകും. അതുകൊണ്ട് തന്നെ രോഗി സ്റ്റേബിളായി കഴിഞ്ഞാൽ എത്രയും നേരത്തെ ഫിസിയോതെറാപ്പി എല്ലാം ചെയ്തു തുടങ്ങണം. കാരണം ഈ സ്ട്രോക്ക് വന്നതിന് ശേഷമുള്ള റിക്കവറി നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് കിട്ടുക ഫസ്റ്റ് ഒരു 3 to 6 months അതുകൊണ്ട് തന്നെ ആ ഒരു പീരീഡിൽ വളരെ നല്ല രീതിയിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെ സ്ട്രോക്കിന്റെ പുനരധിവാസം ചെയ്യണം.
1: മാഡം, അതുപോലെ തന്നെ ഈ പക്ഷാഘാതം വന്ന ഒരാൾക്ക് കുടുംബത്തിന്റെ സപ്പോർട്ട് അത് എത്രത്തോളം പ്രാധാന്യമുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: അതായത് ഒരു സ്ട്രോക്ക് ബാധിക്കുന്നത് ആ ഒരു വ്യക്തിയെ മാത്രമല്ല, ആ ഒരു കുടുംബത്തെ മൊത്തമാണ്. ആ സ്ട്രോക്ക് സർവൈവർ എന്ന് പറയുമ്പോൾ ആ രോഗി മാത്രമല്ല, ആ സ്ട്രോക്ക് വന്ന രോഗിയെ പരിചരിക്കുന്ന പലപ്പോഴും പുരുഷന്മാർക്കാണ് കൂടുതൽ. അപ്പോൾ ആ പരിചരിക്കുന്ന ആ കെയർ ഗീവർ, അദ്ദേഹത്തിന്റെ ഭാര്യയായിരിക്കാം, അല്ലെങ്കിൽ അമ്മയായിരിക്കാം, അല്ലെങ്കിൽ മകളായിരിക്കാം, ആ കെയർ ഗീവറുടെ സ്ട്രെസ്സും ബേർഡനും വളരെയേറെയാണ്. അപ്പൊ അവർക്കും മാനസികമായിട്ടുള്ള പിന്തുണയും എന്താണ് ചെയ്യേണ്ടത്, കാരണം പല കാര്യങ്ങൾക്കും ഈ എല്ലാത്തിലും ഡിപ്പെൻഡന്റ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ മറവിയായിരിക്കാം, പെരുമാറ്റ വ്യത്യാസം ഉണ്ടാകും. അപ്പൊ ഇതിനോടെല്ലാം ആ പങ്കാളി അല്ലെങ്കിൽ ജീവിത വീട്ടിലെ മറ്റ് മെമ്പേഴ്സും എല്ലാവരും അതിനോടൊത്ത് സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ കെയർ ഗീവേഴ്സിന്റെയും ഫാമിലിയുടെയും സ്ട്രെസ്, ഈ സാഹചര്യത്തെ എങ്ങനെ അവർ മീറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അവർക്ക് ആവശ്യമാണ്. അത് ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയത്ത് തന്നെ പലപ്പോഴും അവർക്ക് വേണ്ട രീതിയിൽ നമ്മൾ അതിനുള്ള ഉപദേശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാറുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ബാക്കി ആശ വർക്കേഴ്സിന്റെ എല്ലാം ഒരു നല്ലൊരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ഗ്രൗണ്ട് ലെവലിലുണ്ട്. അപ്പൊ അവർ വഴിയും ഇത്തരം കാര്യങ്ങൾ അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. എങ്ങനെ ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാം, അത് ആ രോഗി മാത്രമല്ല ആ ഫാമിലി മൊത്തത്തിൽ. അപ്പൊ ആ ഒരു രീതിയിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നൊരു ദിവസം ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തെ മാനസികമായിട്ട് ഏറെ തളർത്തും. അതുകൊണ്ട് തന്നെ ഫാമിലി സപ്പോർട്ട് മരുന്നുകളോളം അല്ലെങ്കിൽ പുനരധിവാസത്തിനോടൊപ്പം അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഗതി.
1: പക്ഷാഘാതം എന്ന രോഗാവസ്ഥയിൽ അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളെ കുറിച്ച് ഇത്രയും വിവരങ്ങൾ പങ്കുവച്ച ഡോക്ടർ രമ്യ പ്രകാശിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന

0: നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ യേശുദാസും സുജാതയും പാടിയ ഗാനം, വരികൾ എസ് രമേശൻ നായർ, സംഗീതം MJ ചന്ദ്രൻ, ചിത്രം വാൽ കണ്ണാടി

0: ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശവാണി തൃശൂർ. സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. കേരളത്തിൽ നിന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,940 രൂപയ്ക്കും, പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൌകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജുമുണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
5: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
6: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
5: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
6: ഗാന്ധിമാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:00.

രാത്രി 9:30 ഓണത്തോടനുബന്ധിച്ച് പ്രത്യേക കഥകളിപ്പഥ കച്ചേരി. കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പഥ കച്ചേരി. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 9:30.

0: അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി ഈ വർഷത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു മനസ്സിലെ പൂക്കൂട, പ്രത്യേക സംഗീത പരിപാടി. എന്നും ഗൃഹാതുര സ്മരണകൾ ഉണർത്തുന്ന ഓണപ്പാട്ടുകൾക്കൊപ്പം ചേർത്തുവെക്കാൻ ഒരുപിടി നല്ല ഗാനങ്ങൾ കൂടി ഞങ്ങൾ ഓണസമ്മാനമായി അവതരിപ്പിക്കുന്നു. മനസ്സിലെ പൂക്കൂട. ഇളവേലിൽ കുളിച്ച് കോടിയണിഞ്ഞ് മുടികോതി നിൽക്കുന്ന ചിങ്ങപ്പെണ്ണിന് എന്തൊരു ചേലാണ്! ഇത്തവണത്തെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര, എ.എം. ദിലീപ് കുമാർ എന്നിവരാണ്. മഴമാറിയ മാനം പുഞ്ചിരിച്ചു. ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീജു ചന്ദ്രദാസ്. സംഗീതം പ്രേംകുമാർ വടകര. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം. ശ്രീദാസ്.

ഓണവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ശ്രാവണം. ചിങ്ങത്തേരേറി വന്ന ശ്രാവണത്തെ വർണ്ണിക്കുന്ന തൂവെള്ളിച്ചിലമ്പിട്ട് എന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് വത്സൻ അഞ്ചാംപീടിക. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രേവതി ശിവകുമാർ.

ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മലയാള നാളുകളെ കോർത്തിണക്കിയ ഒരു ഗാനമാവാം ഇനി. പൂരാടം വരവേറ്റു പൂരുട്ടാതിയെ. ഗാനരചന രാമകൃഷ്ണൻ വാണിയമ്പാറ. സംഗീതം പ്രേംകുമാർ വടകര. ഗാനം ആലപിക്കുന്നത് MV റീജ.

പൂമണം ചൊരിഞ്ഞുവന്ന പൊന്നോണക്കാറ്റിന്റെ കുളിരേകുന്ന ഒരു ഗാനമാവാം ഇനി. പൂപ്പൊലി പാടി പൂക്കളം തീർക്കാനെന്ന ഈ ഗാനം എഴുതിയിരിക്കുന്നത് ലതാ ജനാർദ്ദനൻ. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് രതീഷ് പല്ലവി.

പൂക്കളിൽ ഉമ്മ വെച്ച് പറന്നുപോകുന്ന പൂത്തുമ്പികളും നാണത്താൽ മുഖം തൊടുത്ത തെച്ചിയും ചിരിതൂകുന്ന തുമ്പയും കതിരണിഞ്ഞ് കുളിരിൽ മുങ്ങിയ പാടവും എല്ലാം മാവേലി മന്നനെ എതിരേൽക്കാൻ പ്രകൃതി ഒരുക്കിയ മനോഹരമായ ഓണക്കാഴ്ചകൾ തന്നെ. മാമലകൾ പൊന്നണിഞ്ഞു ചിങ്ങം വന്നു. രാജേഷ് ആർ ബാബു എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് പ്രേംകുമാർ വടകര. പ്രീജ പ്രദീപ് ഈ ഗാനം ആലപിക്കുന്നു.

ഓണത്തപ്പനെ വരവേൽക്കാൻ ചുണ്ടിൽ മന്ദസ്മിതവുമായി കുണുങ്ങി നിൽക്കുന്ന ഓണനിലാവിനെ കണ്ടപ്പോ കവിഭാവന വരികളിലേക്ക് മാറി. ഓണനിലാവേ മഴനിലാവേ എന്ന ഗാനം എഴുതിയിരിക്കുന്നത് ലതാ പ്രദീപ് എളമ്പാറ. സംഗീതം നൽകിയത് എ എം ദിലീപ് കുമാർ. ആലാപനം അശ്വിനി അനീഷ്.

ഓണം എന്നും ഓർമ്മകളുടെ ഉത്സവം കൂടിയാണ്. അപ്പൂപ്പൻ താടിക്കൊപ്പം പാറി നടന്ന നിഷ്കളങ്ക ബാല്യത്തിന്റെ ഓർമ്മകൾ, തൊട്ടാൽ വാടി പോലെ ഒതുങ്ങിയ കൗമാരത്തിൽ നിന്നും ഓണനിലാവിനെ പ്രണയിച്ച കുളിരുള്ള കൗമാരത്തിലേക്കുള്ള കൂടുമാറ്റം, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വഴിമാറിയ യൗവനത്തിലേക്കു കടന്നപ്പോൾ എങ്ങോ പോയി മറഞ്ഞ പ്രണയിനിയെക്കുറിച്ച് ഓർക്കുന്ന പിന്നീടുള്ള കാലം, ജീവിത നാൾവഴികളിലെ 1000 ഓർമ്മകൾ പലവർണ്ണ പൂക്കളായി ചേർത്തുവെച്ച് ഓർമ്മപ്പൂക്കളമൊരുക്കിയപ്പോൾ അത് മനോഹരമായ ഒരു ഓണപ്പാട്ടായി മാറി. മനസ്സിലെ പൂക്കൂട കുടഞ്ഞു കുടഞ്ഞെടുത്ത് ഓർമ്മതൻ പൂക്കളമൊരുക്കി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് മട്ടന്നൂർ ശ്രീജിത്ത്, സംഗീതം പ്രേംകുമാർ വടകര, AP അനിൽകുമാർ ഈ ഗാനം ആലപിക്കുന്നു.

സമൃദ്ധിയുള്ള ഓണക്കാലത്തിന്റെ വരവറിയിക്കാൻ പാടിയെത്തുന്ന ശ്രാവണപ്പെങ്കിലി പൂക്കൂടയേന്തി പൂന്നുള്ളാൻ പോയ കാലത്തിന്റെ മധുര സ്മരണകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. കോടി ചുറ്റി അമ്മ ചൊല്ലിയ മാവേലി കഥകൾ കേട്ട ഓർമ്മകൾ ചേർത്തുവെച്ച ഒരു ഗാനം ശ്രാവണപ്പൈങ്കിളി ശ്രുതി ചേർത്തുപാടി. ഗാനരചന രാഗാ പൂവത്തൂർ. സംഗീതം എ എം ദിലീപ് കുമാർ. ഗാനം ആലപിക്കുന്നത് ഡോക്ടർ ഷിജി രാജൻ കെ വി.

കോടിപ്പുടവഞ്ഞുറിഞ്ഞ് പുഞ്ചിരിക്കുന്ന ചെറുതുമ്പയും ഇലയിട്ട് വിളമ്പുന്ന നാട്ടുരുചികളും എല്ലാം ഓണത്തെക്കുറിച്ചുള്ള മധുരമുള്ള ഓർമ്മകൾ തന്നെ. ഓണനിലാവ് അത്തപ്പൂക്കളമിട്ട മാനത്ത് മഴവില്ലിൽ കെട്ടിയ ഊഞ്ഞാലിൻ ആയത്തിലൊരു പാട്ട്, ഓണനിലാവൊളി ചിന്തും വാനവും. ഗാനരചന പ്രേമജനാർദ്ദനൻ, സംഗീതം പ്രേംകുമാർ വടകര, ഗാനം ആലപിക്കുന്നത് SR മായ.

മനസ്സിലെ പൂക്കുട ഓണാഘോഷത്തിന്റെ ഭാഗമായി ആകാശവാണി കണ്ണൂർ നിലയം തയ്യാറാക്കിയ പ്രത്യേക സംഗീത പരിപാടി ഇവിടെ പൂർണ്ണമാവുന്നു. ഗാനങ്ങൾക്ക് പശ്ചാത്തലമൊരുക്കിയവർ കീബോർഡ് CH നിത്യപ്രകാശ്, ജോബി കൊട്ടിയൂർ, തബല ബാബു വേലായുധൻ, ജനാർദ്ദനൻ കണ്ടോത്ത്, പുല്ലാങ്കുഴൽ ജോൺസൺ പുഞ്ചക്കാട്, പ്രമോദ് പാറപ്പുറം, ഗിറ്റാർ CR മനോജ് കുമാർ കണ്ണൂർ, അനീഷ് മെൻസിൽ, റിഥം കമ്പോസർ സന്തോഷ് കണ്ണൂർ, ലോറൻസ് അനിൽ രാജ്, ട്രിപ്പിൾ ഡ്രം മനോജ് കലാഭവൻ, നിർവഹണം വിനോദ് ബാബു H, നിർവഹണ സഹായം SR മായ, സാങ്കേതിക സഹായം PV രമേശൻ, ഷാജു പൊന്നാരത്ത്, റിനേഷ് NK, PK രതീഷ്, ശ്രീജിത്ത് പാലയാട്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

0: ആകാശവാണി തൃശൂർ. ഇനി 12 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: നമസ്കാര്. ആകാശവാണി സമാചാർ കെ സാത്ത് മേ ജാഗ്രതി ശർമ്മ. प्रधानमंत्री नरेंद्र मोदी ने कहा है कि सरकार 21वीं सदी के भारत के लिए आधुनिक खेल व्यवस्था तैयार करने को पूरी तरह प्रतिबद्ध है।

കടവല്ലൂർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300 ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172-ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല്. തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ

0: മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. വാർത്തകൾ വിശദമായി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ 300 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000+ ആളുകളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനലാണ് ഇക്കാര്യം അറിയിച്ചത്. റാസുവ മേഖലയിലുണ്ടായ ദുരന്തത്തിൽ 162 പേർ മരിച്ചതായും ഔദ്യോഗിക സ്ഥിരീകരണമുണ്ട്. ഭോട്ടേകോസി നദിയുടെ പോഷക നദിയായ ലിൻഡയിലേക്ക് മഞ്ഞുമല വീണ് ഒഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് മിന്നൽ പ്രളയമുണ്ടായത്. നേപ്പാളിലെ 3 ജില്ലകളിൽ പ്രളയം വലിയ നാശം വിതച്ചു. നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സദാ ജാഗരൂകരായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും നോർക്ക CEO തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: ഏകദേശം 53 മലയാളികളെയാണ്, ഇൻക്ലൂഡിംഗ് കുടുംബാംഗങ്ങൾ, അഡൾട്ട്സ്, കുട്ടികൾ എല്ലാവരും ഉൾപ്പെടെ. ഈ 53 പേരുടെയും കോൺടാക്ട് നമ്പേഴ്സ് നമ്മുടെ ഉണ്ടെങ്കിലും ഡയറക്റ്റ് ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ നിലവിൽ. പക്ഷെ നമുക്ക് എംബസി മുഖേനയൊക്കെ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഉള്ളതായിട്ട് റിപ്പോർട്ടിലില്ല.
0: നേപ്പാളിലെ വിവരങ്ങൾ അറിയാൻ സംസ്ഥാന സർക്കാരിന്റെ 9471414947132417 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800425399 വിളിക്കാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 5 മുതൽ 15 വയസ്സുവരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പിലാക്കുമെന്ന സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ പ്രഖ്യാപനവും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ശ്രീ നാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം നാളെ. ഗുരുജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തി ഗുരുകുലത്തിൽ നാളെ വൈകുന്നേരം നടക്കുന്ന ജയന്തി മഹാസമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. V മുരളീധരൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. ശ്രീനാരായണ ദാർശനിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. മേയർ VV രാജേഷ് അധ്യക്ഷനാകും. വൈകുന്നേരം 3 നടക്കുന്ന ഘോഷയാത്ര തിരുവനന്തപുരം നഗരസഭാ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് GS ഫ്ളാഗ് ഓഫ് ചെയ്യും. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികൾ. രാവിലെ 7 ശ്രീ നാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മന്ത്രി M ലിജു നിർവഹിക്കും. വൈകിട്ട് 5 ജയന്തി ഘോഷയാത്ര ആരംഭിക്കും. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് നാളെ തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയിൽ മന്ത്രി രമേശ് ചെന്നിത്തല പങ്കെടുക്കും. സാംസ്കാരിക സമ്മേളനം വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചേന്തി ശ്രീനാരായണ പുരസ്കാരം SNDP ചിറയൻകീഴ് യൂണിയൻ പ്രസിഡന്റ് C വിഷ്ണുഭക്തന് മുഖ്യമന്ത്രി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നും നാളെയും കൂടി പങ്കുവയ്ക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. ലക്ഷദ്വീപിലും ഇന്നലെ വിപുലമായ ഓണാഘോഷങ്ങൾ നടന്നു. ആരോഗ്യവകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാവു കുടുംബസമേതമെത്തി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേർന്നു. കവരത്തി PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടികൾക്ക് പ്രിൻസിപ്പൽ സദാനന്ദ യാദവ് തുടക്കം കുറിച്ചു. പോർവിളിയുടെ വീരസ്മരണകൾ ഉണർത്തി ഓണാഘോഷത്തോടനുബന്ധിച്ച് പാലക്കാട് പല്ലശ്ശിനിയിൽ ഓണത്തല

0: അരങ്ങേറി. ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ലും നടക്കും. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇന്ന് വേട്ടക്കരിമൻ ക്ഷേത്രാങ്കണത്തിലാണ് അവിട്ടത്തല്ല് അരങ്ങേറുക. കിഴക്കുമുറി പടിഞ്ഞാറേമുറി ദേശക്കാരാണ് അവിട്ടത്തല്ലിന് അണിനിരക്കുന്നത്. തിരുവോണനാളിൽ തല്ലുമന്ദത്ത് നടന്ന ഓണത്തല്ലിൽ ഒരു കുടി ഏഴ് കുടി സമുദായങ്ങളിലെ യോദ്ധാക്കളാണ് കച്ചകെട്ടി ഇറങ്ങിയത്. പഴയകാവ് മൈതാനിയിൽ മണ്ണാടിയാർ വിഭാഗത്തിന്റെ ഓണത്തല്ലും അരങ്ങേറി. പല്ലശനിയിലെ ദേശവാസികൾ ശത്രുരാജാവിനെതിരെ യുദ്ധാരവം മുഴക്കി പടനയിച്ചതിന്റെ ഓർമ്മ പുതുക്കിയാണ് ഓണനാളുകളിൽ ഇവിടെ ഓണത്തല്ലും അവിട്ടത്തല്ലും നടക്കുന്നത്.
0: പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായുള്ള ബി എം കായൽ ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് നടക്കും. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരം ഷെയ്ൻ നിഗം വിശിഷ്ടാതിഥിയാകും. ഈ മാസം 21-ന് തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ ആരംഭിച്ച വാരാഘോഷത്തിനാണ് ബി എം കായൽ ജലോത്സവത്തോടെ സമാപനമാവുക. മലപ്പുറം കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മാതൃക നാളെ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് പുനരുപയോഗിച്ചാണ് പൂക്കളം മാതൃക ഒരുക്കിയത്. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷന്റെയും എക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് എൽ എൽ പിയുടെയും നേതൃത്വത്തിലായിരുന്നു പൂക്കളം നിർമ്മാണം. ഓണാഘോഷങ്ങളോടനുബന്ധിച്ച് നാളെ തൃശൂരിൽ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിടവഴികളിൽ ആട്ടവും പാട്ടുമായി എത്തും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കുന്ന തൃശൂരിലെ കുമ്മാട്ടിക്കളി നാളെയാണ് അരങ്ങേറുക. ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുകയാണ്. ദേവ മനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ശിവൻ, ബ്രഹ്മാവ്, ശ്രീരാമൻ, കൃഷ്ണൻ, ഗണപതി, കിരാതമൂർത്തി തുടങ്ങിയ പൊയ്മുഖങ്ങൾക്കൊപ്പം പുലിമുഖവും തെയ്യമുഖവും കാളമുഖവും ചില കുമ്മാട്ടികൾ അണിയാറുണ്ട്. ഇപ്പോൾ നാടൻ കലാരൂപങ്ങളും ഫാൻസി വേഷങ്ങളും കൂടി ജനത്തെ രസിപ്പിക്കുന്നതിനു വേണ്ടിയും ഒരുക്കാറുണ്ട്. ശരീരം മുഴുവൻ പർപ്പടക പുല്ല് വെച്ചു കെട്ടിയാണ് കുമ്മാട്ടി വേഷമൊരുക്കുന്നത്. കുമ്മാട്ടിക്കളിയിൽ ഏറ്റവും പഴക്കം ചെന്ന നൂറ്റാണ്ടുകൾ പിന്നിട്ട് കളി നടക്കുന്നത് തൃശൂർ കിഴക്കുംപാട്ടുകര, വടക്കുമുറി, തെക്കുമുറി വിഭാഗങ്ങളുടേതു കൂടിയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി ഈ വർഷം മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനം. സമരസമിതിക്കെതിരെ ഫ്രഷ് കട്ട് ഫാക്ടറി അധികൃതർ നൽകിയ കേസുകൾ പിൻവലിക്കാനും ധാരണയായതായി പി കെ ഫിറോസ് എംഎൽഎ അറിയിച്ചു. വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ സമരസമിതിയും കമ്പനി ഉടമകളും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് ധാരണയിലെത്തിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 208 പോയിന്റ് താഴ്ന്ന 77,265-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 50 പോയിന്റ് നഷ്ടത്തിൽ 24,158-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയും ഗ്രാമിന് 14,940 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 162 കടന്നു. 300-ഓളം ഇന്ത്യൻ വിനോദസഞ്ചാരികളെ കാണാതായതായി സ്ഥിരീകരണം. നേപ്പാളിൽ കുടുങ്ങിയ 53 മലയാളികളെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണെന്നും എല്ലാവരും സുരക്ഷിതരാണെന്ന വിവരം ലഭിച്ചതായും നോർക്ക അധികൃതർ. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 172-ാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷം നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നു. പാലക്കാട് ഇന്ന് വൈകിട്ട് അവിട്ടത്തല്ല, തൃശൂരിൽ നാളെ കുമ്മാട്ടിക്കളി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിനും സാധ്യത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.

0: കുട്ടികളിലെ പോഷണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുന്നു.
1: സാമൂഹികമായും സാമ്പത്തികമായും അനുദിനം പുരോഗതിയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ വളർച്ചയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കുട്ടികളുടെ ആരോഗ്യം. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് പോഷകാഹാരക്കുറവ്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ 3-ൽ 1 ആൾക്ക് പോഷകാഹാരക്കുറവ് ഉണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ

0: കണക്ക്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 5 പ്രകാരം ഇന്ത്യയിലെ 35.5% കുട്ടികൾക്ക് നീളക്കുറവും 32.1% കുട്ടികൾക്ക് തൂക്കക്കുറവും 19.3% കുട്ടികൾക്ക് ശരീരം മെലിച്ചിലും 3% കുട്ടികൾക്ക് അമിതവണ്ണവും ഉണ്ട്. ഇതോടൊപ്പം കൗമാരപ്രായക്കാരായ പെൺകുട്ടികളിൽ 59.1% പെൺകുട്ടികൾക്ക് വിളർച്ചയും ഉണ്ട്. ഇത് ഇവർക്ക് ഭാവിയിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ ആരോഗ്യത്തെയും ബാധിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യതക്കുറവും ദാരിദ്ര്യവും കൊണ്ടുള്ള പോഷണക്കുറവാണ്. എന്നാൽ സർക്കാർ നടപ്പിലാക്കിയ ഭക്ഷ്യ പൊതുവിതരണ സംവിധാനങ്ങൾ വഴി ഇതിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഭക്ഷ്യവസ്തുക്കളുടെ സമീകൃതമായ ഉപയോഗത്തിനെ കുറിച്ചുള്ള അജ്ഞതയും എല്ലാ പോഷകമൂല്യങ്ങളും അടങ്ങിയ ഭക്ഷണത്തിന്റെ ലഭ്യതക്കുറവുമാണ് ഇപ്പോഴുള്ള പ്രധാന പ്രശ്നം. അതോടൊപ്പം കുട്ടികളുടെ ദഹനപചന വ്യവസ്ഥയ്ക്കുള്ള പ്രശ്നങ്ങൾ, വിരശല്യം, ഇടയ്ക്കിടെയുണ്ടാകുന്ന ഇൻഫെക്ഷനുകൾ, ഹോർമോൺ പ്രശ്നങ്ങൾ, ജനിതക തകരാറുകൾ, ഹൃദ്രോഗങ്ങൾ തുടങ്ങിയവയും പോഷണക്കുറവിന് കാരണമാകാം. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹിഡൻ ഹംഗർ എന്നറിയപ്പെടുന്ന വിറ്റമിനുകളും മിനറലുകളും അടങ്ങിയ ഭക്ഷണത്തിന്റെ കുറവുകൊണ്ടുള്ള ശാരീരിക പ്രശ്നങ്ങൾ ആണ്. ആയുർവേദ ബാലചികിത്സയിൽ ഭക്ഷണത്തെ മഹാഭൈഷജ്യം അഥവാ ഏറ്റവും പ്രധാന ഔഷധം എന്നാണ് അറിയപ്പെടുന്നത്. ജനനം മുതൽ പല്ല് മുളയ്ക്കുന്ന പ്രായം വരെ അമ്മയുടെ മുലപ്പാൽ തന്നെ കൊടുക്കാനാണ് ആയുർവേദം നിഷ്കർഷിക്കുന്നത്. മുലപ്പാൽ ലഭ്യമല്ലാത്ത അവസ്ഥയിൽ ആരോഗ്യമുള്ള മറ്റൊരു സ്ത്രീയുടെ മുലപ്പാൽ കൊടുക്കാനാണ് നിർദ്ദേശിക്കുന്നത്. ഇത് ആധുനിക കാലത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കിങ്ങിന്റെ വകഭേദമാണ്. ഇത് ലഭ്യമല്ലാത്ത അവസ്ഥയിൽ കുട്ടികൾക്ക് ഓരില, മുത്തങ്ങ തുടങ്ങിയ ഔഷധങ്ങൾ ചേർത്ത് കാച്ചിയ പശുവിൻ പാലോ ആട്ടിൻ പാലോ കൊടുക്കാനാണ് നിഷ്കർഷിക്കുന്നത്. ഇത് ഇത്തരം പാലിന്റെ ദഹനം എളുപ്പമാക്കുന്നതോടൊപ്പം കുട്ടിയുടെ രോഗപ്രതിരോധ ശക്തി, ഹൃദയാരോഗ്യം ഇവ മെച്ചപ്പെടുത്താനും സഹായിക്കും. പല്ല് മുളച്ചു തുടങ്ങുമ്പോൾ, അതായത് ഏകദേശം 6 മുതൽ 8 മാസമാകുമ്പോൾ പഴച്ചാറുകൾ കൊടുത്തു തുടങ്ങാൻ ആയുർവേദം നിർദ്ദേശിക്കുന്നു. ഇതോടൊപ്പം കുറുക്കുകൾ തയ്യാറാക്കാൻ പഴക്കം ചെന്ന ധാന്യങ്ങൾ, മലര് ഇവയാണ് നിർദ്ദേശിക്കുന്നത്. നവധാന്യങ്ങൾ കുട്ടികൾക്ക് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അതോടൊപ്പം തൊലി കളഞ്ഞ പയറുവർഗ്ഗങ്ങളും നെയ്യ്, തേൻ, മാംസം തുടങ്ങിയവയും ഉപയോഗിക്കാനായി നിർദ്ദേശിക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഒരു സമീകൃത ആഹാരമാണ് കുട്ടികൾക്കായി ആയുർവേദം നിർദ്ദേശിക്കുന്നത്. ഓരോ കുട്ടിയുടെയും രോഗാവസ്ഥയും ശരീരപ്രകൃതിയും അനുസരിച്ചുള്ള ഭക്ഷണവും നിർദ്ദേശിക്കുന്നുണ്ട്. ചെറിയ രോഗങ്ങൾക്ക് മരുന്നിനേക്കാൾ മരുന്നു ചേർന്ന ഭക്ഷണമാണ് കുട്ടികൾക്ക് ഉചിതം. ഇത് കുട്ടികൾക്ക് രോഗം കൊണ്ടുള്ള ക്ഷീണം ഒഴിവാക്കാനും സഹായിക്കും. ഉദാഹരണമായി, മലംപിടുത്തമുള്ള കുട്ടികൾക്ക് താതിരിപ്പൂവ്, കൽക്കണ്ടം, മലർപ്പൊടി ഇവ കുറുക്കായി നൽകാൻ പറയുന്നു. വുഡ്ഫോഡിയ ഫ്രൂട്ടിക്കോസ എന്ന താതിരിപ്പൂവ് ഒരു നല്ല പ്രോബയോട്ടിക്കും കരളിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതുമായ ഔഷധവും ആണ്. അതുപോലെ വിട്ടുമാറാത്ത ചുമ, ശ്വാസംമുട്ടൽ തുടങ്ങിയ രോഗങ്ങളോടൊപ്പം ശരീരശോഷണമുള്ള കുട്ടികൾക്ക് ആട്ടിൻ മാംസമോ ചെറുപയറോ തിപ്പലി, ബാർലി, മുതിര, ചുക്ക്, മാതളത്തോട് തുടങ്ങിയവ ചേർത്ത് സൂപ്പ് ഉണ്ടാക്കി കഴിക്കുന്നത് ഉചിതമാണ്. ഇത് കുട്ടികൾക്ക് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കൂട്ടുകയും ഉന്മേഷം ഉണ്ടാക്കുകയും ചെയ്യും. ശരീരത്തിൽ വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്യുന്ന രീതിയിൽ മാംസ്യവും കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ തുടങ്ങിയവയും ലഭ്യമാക്കാൻ ഈ സൂപ്പ് സഹായിക്കും. അതുപോലെ പ്രിയാളമജ്ജാതി മോദകം, ശ്രീരത്ന മോദകം, ശിവമോദകം തുടങ്ങി പോഷണത്തിനുള്ള വിവിധ തരം മോദകങ്ങളെക്കുറിച്ചും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ആയുർവേദത്തിൽ വ്യക്തികളെ അവരുടെ ശരീരഘടനയ്ക്കും പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് വാതം, പിത്തം, കഫം തുടങ്ങി പല പ്രകൃതികളായി തിരിച്ചിരിക്കുന്നു. ഇതനുസരിച്ചും ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്നുണ്ട്. ഉദാഹരണമായി, വാദപ്രകൃതിയായവർ ചൂടുള്ളതും മധുരം, പുളി, ഉപ്പ് തുടങ്ങിയ രസങ്ങളിലുള്ള ഭക്ഷണവും പിത്തപ്രകൃതിയായവർ തണുത്തതും മധുരം, ചവർപ്പ്, കയ്പ്പ് തുടങ്ങിയ രസങ്ങളിലുള്ളതും കഫപ്രകൃതിയായവർ ചൂടുള്ളതും എരിവ്, കയ്പ്പ്, ചവർപ്പ് തുടങ്ങിയ രസങ്ങളിലുള്ള ഭക്ഷണവുമായിരിക്കും കൂടുതൽ കഴിക്കുക. അപ്രകാരം കുട്ടികളിലും പിത്തപ്രകൃതിയായവർക്ക് ഉണക്കമുന്തിരിയും വാദപ്രകൃതിയായവർക്ക് മാതളപ്പഴവും കഫപ്രകൃതിയായവർക്ക് ദഹനത്തെ എളുപ്പമാക്കുന്ന എരിവ് രസം ചേർന്ന ആഹാരവും കൊടുക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഇത്തരത്തിലുള്ള ആഹാര രീതി ഓരോ കുട്ടിക്കും സ്വാഭാവികമായി തന്നെ ഉണ്ടാകാൻ ഇടയുള്ള രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കും. ഒരു ആയുർവേദ ഡോക്ടർക്ക് ഇതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ നൽകാൻ കഴിയും. ഒരു കുട്ടിയുടെ പോഷണം കൃത്യമായ രീതിയിലാണോ എന്നറിയുന്നത് അവരുടെ തൂക്കം, നീളം, തലയുടെയും നെഞ്ചിന്റെയും ചുറ്റളവ് തുടങ്ങിയ ശാരീരിക അളവുകൾ പ്രായത്തിനനുസരിച്ച് ഉണ്ടോ എന്ന് വിലയിരുത്തിയാണ്. മുഖത്തുണ്ടാകുന്ന വെള്ളപ്പാടുകൾ, വരണ്ട ചർമ്മം, മുടിയുടെയും പല്ലിന്റെയും ആരോഗ്യക്കുറവ്, കൈകാലുകളിൽ വേദന, കിതപ്പ്, വിളർച്ച തുടങ്ങിയവ വിറ്റമിനുകളുടെയും മിനറലുകളുടെയും കുറവുകളെ സൂചിപ്പിക്കുന്നു. കുട്ടികൾ എല്ലാ പ്രായത്തിലും ഒരുപോലെ ആഹാരം കഴിക്കണം എന്നില്ല. ജനനം മുതൽ ഏകദേശം 2 വയസ്സുവരെയും പിന്നീട് കൗമാരപ്രായത്തിലും വളർച്ചയുടെ തോത് വളരെ കൂടുതൽ ആയതിനാൽ ശരീരത്തിലെ ചയാപചയ പ്രക്രിയ അഥവാ മെറ്റബോളിക് റേറ്റ് കൂടുകയും അതനുസരിച്ച് ഭക്ഷണത്തിന്റെ ആവശ്യകതയും വിശപ്പും കൂടുതലായിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതിന്റെ ഇടയിലുള്ള പ്രായത്തിൽ താരതമ്യേന വിശപ്പ് കുറവായിരിക്കും. കുട്ടിക്ക് പ്രായത്തിനനുസരിച്ചുള്ള ശാരീരിക അളവുകളും ആരോഗ്യവും ഉണ്ടെങ്കിൽ അമ്മ വിചാരിച്ചത്ര ഭക്ഷണം കുട്ടി കഴിച്ചില്ല എന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. കുട്ടികളുടെ ഭക്ഷണത്തിലുള്ള വൈവിധ്യവൽക്കരണവും വളരെ പ്രധാനമാണ്. ഭക്ഷ്യവസ്തുക്കളുടെ ആകർഷകമായ പരസ്യങ്ങളും അവയുടെ ലഭ്യതയും ഇക്കാലത്ത് വളരെ സാധാരണമായതിനാൽ വീട്ടിലെ ഭക്ഷണത്തിലും വൈവിധ്യം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതുണ്ട്. കാരറ്റ്, ബീട്രൂട്ട്, പച്ചിലകൾ തുടങ്ങിയവ ഉപയോഗിച്ച് വിവിധ നിറത്തിലുള്ള ഭക്ഷണങ്ങളും ടേസ്റ്റ് മേക്കേഴ്സും കെമിക്കലുകളും ചേർക്കാതെ വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക്, ബർഗർ, പിസ്സ തുടങ്ങിയവയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ആവാം. ഇത്തരത്തിൽ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തെ സമീകൃതവും ആരോഗ്യകരവും ആക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇതോടൊപ്പം ദഹനപചന വ്യവസ്ഥ ശരിയായി പ്രവർത്തിക്കാനും വിരശല്യം തുടങ്ങിയവ ഒഴിവാക്കാനുമായി അഷ്ടചൂർണം പോലുള്ള ആയുർവേദ മരുന്നുകളും ഒരു ഡോക്ടറുടെ ഉപദേശപ്രകാരം കുട്ടികൾക്ക് കൊടുക്കുന്നത് ഉചിതമാകും. കുട്ടികളിൽ ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന അമിത വികൃതി, ഓട്ടിസം, സ്വഭാവ വൈകല്യങ്ങൾ, പഠന വൈകല്യങ്ങൾ തുടങ്ങിയവയ്ക്കും ഭക്ഷണവുമായും ദഹനപചന വ്യവസ്ഥയുമായും ബന്ധമുണ്ട്. ദഹനത്തെ സഹായിക്കുന്ന നല്ല ബാക്ടീരിയകൾ ഉൾപ്പെടുന്ന ഗട്ട് മൈക്രോബയോം ശരിയായ രീതിയിൽ നിലനിർത്താൻ രജന്യാദി ചൂർണം, വില്വാദി ഗുളിക പോലുള്ള ചില ആയുർവേദ മരുന്നുകൾ സഹായിക്കുന്നതായി പഠനങ്ങളിൽ വ്യക്തമാക്കുന്നു. ഇത്തരത്തിൽ ഓരോ കുട്ടിക്കും ഉള്ള വ്യക്തിയധിഷ്ഠിതമായ ആഹാരക്രമത്തെക്കുറിച്ചും മരുന്നുകളെക്കുറിച്ചും കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ എല്ലാ ആയുർവേദ ആശുപത്രികളിലെയും ബാലരോഗ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടർമാർക്ക് കഴിയും. ഇത്തരം സേവനങ്ങൾ കൂടി പ്രയോജനപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു ഭാവി തലമുറയെ നമുക്ക് വാർത്തെടുക്കാം.
1: കുട്ടികളിലെ പോഷണം. തിരുവനന്തപുരം ഗവൺമെന്റ് ആയുർവേദ കോളേജിലെ ബാലരോഗ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലക്ഷ്മി എം കെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 30-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1000-ലധികം പേരെ കാണാതായി. രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 2-ാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ വിശദമായി. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാരടക്കം 1000-ലധികം പേരെ കാണാതായി. നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷായുമായി സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ എല്ലാ സഹായവും ഉറപ്പു നൽകി. വിശദാംശങ്ങളിലേക്ക്.
2: ഭൂചലനത്തെ തുടർന്ന് ടിബറ്റ് മേഖലയിലുണ്ടായ പ്രളയത്തിൽ നിരവധി പട്ടണങ്ങളും ഗ്രാമങ്ങളും നാമാവശേഷമായി. ഭോട്ടേകോസി നദിയിലുണ്ടായ പ്രളയത്തിൽ പാലങ്ങളും റോഡുകളുമടക്കം 1 ഡസനോളം ജലവൈദ്യുത പദ്ധതികളാണ് നശിച്ചത്. 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദുരന്തത്തിൽ കാണാതായി. 44 നേപ്പാൾ സൈനികർ ഉൾപ്പെടെ 80 സുരക്ഷാ ഉദ്യോഗസ്ഥരും കാണാതായവരിൽ ഉൾപ്പെടുന്നു. കാഠ്മണ്ഡുവിലെയും ബീജിംഗിലെയും ഇന്ത്യൻ എംബസികൾ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് പിന്തുണ നൽകാൻ ചൈന 145 സുരക്ഷാ ഉദ്യോഗസ്ഥരെ അയച്ചു. ലോകബാങ്ക് 25 ബില്യൺ നേപ്പാളി രൂപയുടെ അടിയന്തര സഹായം വാഗ്ദാനം ചെയ്തു. അടിയന്തര സഹായത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഐക്യരാഷ്ട്രസഭ പൂർണ്ണ പിന്തുണ നൽകുന്നതായി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നേപ്പാൾ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ ബീഹാർ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു. പ്രളയ സാധ്യതയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ പ്രാദേശിക ഭരണകൂടങ്ങൾ, ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവയ്ക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നേപ്പാളിനൊപ്പമുണ്ടെന്ന് ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിലേക്ക് 37.5 ടൺ അവശ്യ സാധനങ്ങൾ അയച്ച് ഇന്ത്യ. ദുരിതാശ്വാസ സാമഗ്രികളുമായി 2-ാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. നേപ്പാളിലെ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് ഇന്നലെ 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളും അവശ്യ മരുന്നുകളും ഇന്ത്യ കൈമാറിയിരുന്നു. നേപ്പാൾ ദുരന്തത്തെ തുടർന്ന് കാണാതായവരെ കണ്ടെത്താൻ പശ്ചിമബംഗാൾ സർക്കാർ കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസിയുമായി ചേർന്ന് ശ്രമം തുടരുകയാണ്. ഇതുവരെ പശ്ചിമബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 36 പേരെ കാണാതായതായി റിപ്പോർട്ടുണ്ട്. അതേസമയം ഗന്ധക് നദിയിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ നദീതീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ ബീഹാർ സർക്കാർ നിർദ്ദേശം നൽകി. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചെന്നും നോർക്ക സിഇഒ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നേപ്പാളിലെ സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്ന് കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. 9441111844 അല്ലെങ്കിൽ 9747131417 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800-425-3939 വിളിക്കാവുന്നതാണ്. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അടിയന്തര ഹെൽപ്പ് ലൈൻ നമ്പറുകൾ പുറത്തിറങ്ങി. 9779-315-3637 അല്ലെങ്കിൽ 9779701705 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. രാജ്യത്ത് ഉള്ളിയുടെ ലഭ്യത ഉറപ്പാക്കാനും വിലക്കയറ്റം നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കരുതൽ ശേഖരത്തിൽ നിന്നും ഉള്ളിയുടെ ഘട്ടംഘട്ടമായുള്ള വിതരണം ആരംഭിച്ചു. വരും മാസങ്ങളിലെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉള്ളി ലഭ്യമാണെന്ന് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മികച്ച ഉൽപാദന സാധ്യത കണക്കിലെടുത്ത് 2026-27 കാലയളവിൽ 2 ലക്ഷം മെട്രിക് ടൺ ഉള്ളി സംഭരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. അടുത്തമാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് ഉച്ചകോടി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നതാണ് പ്രമേയം. ബ്രിക്സ് രാജ്യങ്ങൾക്കുള്ളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും പരസ്പര പ്രാധാന്യമുള്ള ആഗോള പ്രാദേശിക കാര്യങ്ങൾ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചും ഉച്ചകോടിയിൽ ആശയങ്ങൾ കൈമാറും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനും യുവ കായിക താരങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനുമുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖേലോ ഇന്ത്യ സംവാദത്തെ വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
4: जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है. ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है. खेल में खिलना सिर्फ मैदान पर जीतना नहीं है, व्यक्तित्व का खिलना, परिवार का खिलना और देश का गौरव बढ़ाना.
1: ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി മേരാ യുവ ഭാരതാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് മെറ്റ $18 ബില്യൺ നൽകാൻ ധാരണയായി. കൌമാരക്കാരുടെ സമൂഹമാധ്യമ ആസക്തിയെക്കുറിച്ചുള്ള വിചാരണ അവസാനിപ്പിക്കുകയും 47 സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അവകാശവാദങ്ങൾ പരിഹരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന നിയമപരമായ ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ഈ നീക്കം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും ഇന്നും നാളെയും കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം നാളെ. ചതയ ദിനത്തിൽ ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയുടെ 2-ാമത്തേതും അവസാനത്തെയും ടെസ്റ്റിൽ 5-ാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ശ്രീലങ്ക 6 വിക്കറ്റ് നഷ്ടത്തിൽ 329 റൺസെടുത്ത് 116 റൺസിന്റെ ലീഡ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. 2 മത്സര പരമ്പരയിൽ ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനുള്ള മത്സരത്തിൽ 4-ാം സ്ഥാനത്തേക്ക് എത്താൻ ഇന്ത്യയ്ക്ക് ജയം അനിവാര്യമാണ്. രാജ്യത്ത് ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 230.48 പോയിന്റ് താഴ്ന്ന് 77,244 നിഫ്റ്റി 53 പോയിന്റ് കുറഞ്ഞ് 24,154 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവിലയിൽ കുറവ്. പവന് 560 രൂപ കുറഞ്ഞ് 119,520 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാന് കൃത്യമായ സമയപരിധി നൽകിയിട്ടില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംഘർഷം ലഘൂകരിക്കുന്നത് ലക്ഷ്യമിട്ട് ഖത്തർ പ്രധാനമന്ത്രി ഇന്ന് ടെഹ്റാനിൽ ഇറാനിയൻ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 160 കടന്നു. 300-ലധികം ഇന്ത്യൻ പൌരന്മാർ ഉൾപ്പെടെ 1,000-ലധികം പേരെ കാണാതായി. രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച നേപ്പാളിന് ഇന്ത്യയുടെ സഹായഹസ്തം. 37.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 2-ാമത്തെ വിമാനം പുറപ്പെട്ടതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക സിഇഒ രാജേഷ് മാധവൻ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നോർക്ക. രാജ്യത്തെ കായിക പ്രതിഭകളെ പരിപോഷിപ്പിക്കുന്നതിനുള്ള മികച്ച വേദിയായി ഖേലോ ഇന്ത്യ മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്നിവിടങ്ങളിൽ കുട്ടികളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കുന്നതിന് 18 ബില്യൺ US ഡോളർ നൽകാൻ മെറ്റ ധാരണയിലെത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
5: പ്രായോജകർ മൈഡോപ്പ പ്രകൃതിദത്ത എൽഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
6: ഗായകനും സംഗീത സംവിധായകനുമായ ബിജുപാൽ പങ്കെടുക്കുന്നു.
7: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ചലച്ചിത്ര ഗാന പരിപാടികളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും

0: ശില്പി ശ്രീ ബിജിപാലാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം.
1: താങ്ക് യു.
0: ഓർമ്മയിലെ നല്ല ഒരു ഓണത്തെക്കുറിച്ച് പറയാമോ?
1: ചെറുപ്പകാലങ്ങളിൽ ഉള്ള ഓണം, അന്ന് ഓണം നമുക്കൊരു മിഷനായിരുന്നു. 10 ദിവസം പൂ പറിക്കാൻ, അന്ന് ഈ മതിൽ കെട്ടുകളൊന്നുമില്ല. നമ്മളുടെ വലിയ ബന്ധുക്കളുടെയും പറമ്പും കണ്ടങ്ങളും പാടവും ചെറിയ കാടിന് സമാനമായിട്ടുള്ള കുറെ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഓടി ചേമ്പില കൊണ്ടിങ്ങനെ കുമ്പിള് പോലെയൊക്കെ ഉണ്ടാക്കി, അത് തുമ്പപ്പൂ മറ്റു പല പൂക്കളും ഇങ്ങനെ പല കുമ്പിളുകളായിട്ട് നിറച്ച്, ഈ തുമ്പപ്പൂ എന്തോരം പറിച്ചാലും അറിയില്ലല്ലോ, ഇത് രാത്രിയോളം തലേദിവസം ഇങ്ങനെ പറിച്ച് ഷെയർ ചെയ്ത്, പല വീട്ടുകാരും ഉണ്ടാവും, കസിൻസ് ഒക്കെ ഉണ്ടാവും, അവരൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെയാണ് ഈ പൂക്കളം ഇടുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ അന്ന് സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ, അന്ന് ആ വർഷം ഇറങ്ങുന്ന തരങ്കിണിയുടെ ഓണപ്പാട്ടുകളാണ്. തറവാട്ടിൽ അത് മേടിക്കും. അത് നമ്മൾ ഈ മാവേലി വരവേറ്റ് കഴിഞ്ഞാൽ പിന്നെ തറവാട്ടിൽ വന്നിട്ട് ഈ പാട്ട് കേക്ക് എല്ലാ കൊല്ലം അങ്ങനെ ഒരു റിച്വൽ പോലെ നമ്മൾ നോക്കിയിരുന്നു. അത് അങ്ങനെ ഒരു പരിപാടിയാണ്. അപ്പം ഈ പാട്ടുകൾക്ക് അതിൻ്റെ ഒരു, ഇപ്പൊ കേട്ടാലും അതിൻ്റെ ഒരു മണവും ഗുണവും ഒരു പ്രഭാതത്തിൻ്റെ ഒരു ഒരു നിറമൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മ കിട്ടുന്നുണ്ട്. അതൊക്കെയാണ് ശരിക്കും ഓണത്തിൻ്റെ. പിന്നെ കുറച്ചുകൂടി പിള്ളേരുടെ ഫെസ്റ്റിവലാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഓണം. പിന്നെയൊക്കെ അത് അവര് ചെയ്യുക, ആസ്വദിക്കുക എന്നുള്ളത് തന്നെയാണ്.
0: ഇവിടെ തന്നെയല്ലേ കൊച്ചി തന്നെ സ്വദേശം? അപ്പോ ഇവിടെ ആയിരുന്നു അന്ന് മതിലുകളൊന്നും ഇല്ലാതെ വിസ്തൃതമായി കിടന്നിരുന്ന സ്ഥലങ്ങൾ, അതൊക്കെ ഓർമ്മയുണ്ടല്ലേ?
1: പിന്നെ അതൊക്കെ ഓർമ്മ.
0: കമ്മട്ടിപ്പാടം ഓർമ്മ വരുന്നു.
1: കമ്മട്ടിപ്പാടം കുറച്ചും കൂടി എറണാകുളത്തേക്കാണ്, പക്ഷെ നമ്മളുടെ വെണ്ണല എന്ന് പറയുന്ന സ്ഥലമാണ്. അത് ഇപ്പോ കൊച്ചിൻ കോർപ്പറേഷന്റെ ഭാഗമാണെങ്കിലും അത് ഒരു പക്ക ഗ്രാമം തന്നെയായിരുന്നു. തോടുകളും ചെറിയ കൈത്തോടുകളും അങ്ങനെയുള്ള മൺപാതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു.
0: ഇപ്പൊ അതൊക്കെ പറയുമ്പം കുട്ടികൾക്കൊക്കെ അത്ഭുതം തോന്നും. അങ്ങനെയൊക്കെ ആയിരുന്നു ഈ പ്രദേശം ഓർത്തിട്ടല്ലേ. ഓർമ്മയിലുള്ള ഓണം എന്ന് പറയുന്നത് തരങ്കണിയുടെ നല്ല പാട്ടുകൾ കേൾക്കുന്ന കാലത്തേറെ ഓണമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു ഓണപ്പാട്ട് കേട്ടാലോ?
1: അന്ന് ഒരു സീരീസ് ഓഫ് ഇപ്പോൾ രവീന്ദ്ര മാഷ്, ശ്രീകുമാരൻ നമ്പിയുടെ ഉത്രാട പൂനിലാവ് പോലുള്ള പാട്ടുകൾ ഉണ്ട്. അതിനുശേഷം രവീന്ദ്ര മാഷിന് തന്നെ കുറെ പാട്ടുകൾ ഉണ്ട്. അതിന്റെ ഇടയ്ക്ക് വന്ന ഒരു ആൽബമാണ് അദ്ദേഹത്തിന്റെ, യേശുദാസ് സാറിന്റെ, യൂസഫ് അലി കേച്ചേരി എഴുതിയിട്ട് MS വിശ്വനാഥൻ അദ്ദേഹം മ്യൂസിക് ചെയ്ത ഒരു ആൽബം. അതിലെ പാട്ടുകള് ഒരു പ്രത്യേക നാതാര്യം, യൂസഫ് അലി കേച്ചേരിയുടെ അദ്ദേഹത്തിന്റെ വരികളുടെ ഒരു ഒരു ബ്യൂട്ടി. ഈ പറഞ്ഞ പോലെ നമ്മളെ ആ ഒരു ഓണത്തിന്റെ മണം, തൂശനിലയിട്ട് പൊൻവിളക്കയ്യാൽ തുമ്പപ്പൂ ചോറ് വിളമ്പും, ഓലൻ വിളമ്പും കാളൻ വിളമ്പും, ഒരു കള്ളനോട്ടം വിളമ്പും എന്നൊക്കെ പറയുന്ന പാട്ട്. അതിനകത്ത് കുളിച്ചു കുറിയിട്ട് കുപ്പ

0: ഓണത്തിൻ്റെ കാര്യം പറഞ്ഞു, കുട്ടിക്കാലത്തെ കാര്യങ്ങളാണ്. പാട്ടിനോടൊപ്പം നടക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10-20 വർഷമായി. സിനിമയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് പാട്ട് പഠിച്ചിരുന്നു, പാടിയിരുന്നു, നാടകഗാനങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കാലത്തെക്കുറിച്ച് ആരാണ് പാട്ടിലേക്ക് കൈപിടിച്ച് നടത്തിയത്? വീട്ടിൽ നിന്ന് കുടുംബത്തിൻ്റെ ഒരു പാരമ്പര്യമുണ്ടോ? എങ്ങനെയാണത്?
1: ശരിക്കും വീട്ടിൽ ഒരുപാട് പേര് പാട്ട് പാടുന്ന ആൾക്കാരുണ്ടായിരുന്നു. അമ്മയുടെ റിലേറ്റീവ്സ് ആണെങ്കിലും അച്ഛൻ്റെ റിലേറ്റീവ്സ് ആണെങ്കിലും രണ്ടുപേരും അച്ഛനും പാടും അമ്മയും പാടും. അമ്മയുടെ ബന്ധുക്കളൊക്കെ കുറേ പേര്, മുത്തച്ഛൻ്റെയൊക്കെ വീട്ടിൽ പലരും പ്രൊഫഷണൽ പ്ലേ ബാക്ക് സിംഗേഴ്സിൻ്റെ ക്വാളിറ്റിയിൽ പാടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരൊന്നും ആ പ്രൊഫഷണൽ ഏരിയയിലേക്ക് പോയിട്ടില്ല. പക്ഷെ നമ്മൾ എന്തെങ്കിലും ഫീസ്റ്റോ എന്തെങ്കിലും ഒരു പാർട്ടിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൂടിച്ചേരൽ വരുമ്പോഴത്തേക്കും പാട്ടാണ് മെയിൻ. അന്ന് ഈ അന്താക്ഷരിയൊന്നുമില്ല, പക്ഷെ അന്ന് മാറി മാറി പാടുക, അത് നമ്മളൊരു ഉത്തരവാദിത്തമായിരുന്നു. പറ്റുന്ന രീതിയിൽ എല്ലാവരും പാടുന്ന ഒരു ഇതുണ്ട്. അപ്പം അച്ഛൻ ആണ് ശരിക്ക് നമ്മൾ ഈ സിനിമാ പാട്ടുകൾ, ലളിതഗാനം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ആകാശവാണിയിൽ ലളിതഗാന പാഠം മാത്രമാണ് നമ്മൾ ഈ എല്ലാ ദിവസവും കുറേശ്ശെ കേൾക്കുക. അത് പഠിക്കുന്നൊരു പരിപാടിയൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും സിനിമാ ഗാനങ്ങളാണ് ഈ റേഡിയോയിലൂടെ വീട്ടിലെല്ലാവരും ഇങ്ങനെ കാത്തു കെട്ടിയിരിക്കുക. ഈ രഞ്ജിനിക്ക് വേണ്ടിയും അത് പുസ്തകവും രണ്ട് പുസ്തകവും പേന ഉണ്ടാവും, രണ്ടുപേരും ഒരു വരി ഒരാൾ എഴുതുന്ന മറ്റേ ആൾ അങ്ങനെ എഴുതുന്ന
0: എഴുതിയെടുത്ത്
1: പാടുന്ന പഠിക്കുന്ന. അപ്പൊ അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പൊ അങ്ങനെ ഈ റേഡിയോയിൽ കേട്ട അതിന്റെ ശബ്ദവും അതിന്റെ ഒരു പ്രത്യേക ശബ്ദം ഉണ്ടല്ലോ, അത് കേട്ട് അതിന്റെ ഒരു ഓർമ്മയൊക്കെയാണ് നമ്മളെ ചെറുപ്പത്തില് മേ ബി ഒരു 4-5 ഇയേഴ്സ് വരെ നമ്മളെ കൺട്രോൾ ചെയ്തിരുന്നത്. പല പാട്ടുകളും ഇങ്ങനെ ഇപ്പോഴും ചെവിയിലുണ്ടാ പാട്ടിന്റെ കേൾവി പോലും. പിന്നെ റിലേറ്റീവരൊക്കെ അമ്മുമ്മയൊക്കെ പാടി ഉറക്കുന്ന പാട്ടുകൾ എനിക്കാണെങ്കിൽ ഈ ഓർമ്മ കൂടുതലാണ്. ഈ 2 വയസ്സ് 2.5 വയസ്സ് മുതലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും സിനിമ പോലെ ഓർത്തു വയ്ക്കുന്നുണ്ട് ഞാൻ. അപ്പൊ അത്തരം ഇതുകള്. പിന്നെ ഒരു 6 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് അച്ഛൻ ഒരു വയലിൻ, ചെറിയൊരു വയലിൻ, അത് വലിയ വയലിൻ അല്ല, കുട്ടികൾ വായിക്കുന്ന അളവിലുള്ള വയലിൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഒച്ചയൊക്കെ എടുത്തു നോക്കി, അതിൽ ഒച്ചയൊക്കെ വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് അത് കാണുന്നത് നേരിട്ട്. അപ്പൊ അച്ഛനടുത്തുള്ള ഒരു ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഒരു അദ്ദേഹം വയലിൻ വിദ്വാന് അദ്ദേഹത്തിന്റെ അടുത്തുകൊണ്ട് ചേർത്തു. അങ്ങനെയാണ് ക്ലാസിക്കൽ മ്യൂസിക്കിലേക്ക് ഒരു എൻട്രി എന്ന് പറയുന്നത്. അതുവരെ ക്ലാസിക്കൽ മ്യൂസിക് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. ഈ 6 വയസ്സുവരെയും അങ്ങനെ ഒരു എക്സ്പോഷർ ഒരു കച്ചേരിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പോയി കേട്ടിട്ടില്ല. ഇതാണ് ആദ്യത്തെ ഒരു അതിനേക്കുള്ള ഒരു ബ്രിഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം.
0: വയലിൻ ആണ് ആദ്യം പഠിച്ചത്.
1: വയലിനാണ് പഠിച്ചത്. പിന്നെ അത് തുടർന്ന് വായ്പാട്ടായിട്ട് പിന്നീടൊക്കെയാണ് പഠിച്ചത്. ഹിന്ദുസ്ഥാനി കുറച്ചുനാള് മോഹൻ സാർ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ അടുത്ത്. വയലിനാണ് അന്നുകൊട്ടേ പഠിച്ചത്, ഒരു 10-25 കൊല്ലം. ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്തതിന് ശേഷം പിന്നെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ഒരു വയലിൻ വിദ്വാൻ, അദ്ദേഹം ഇപ്പൊ കോയമ്പത്തൂരാണ്, 10-15 വർഷമായിട്ട്. അദ്ദേഹത്തിന്റെ അടുത്താണ് പിന്നെ കോളേജും അതിനുശേഷം ഒക്കെ ഉള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ ഒരു 10-20 കൊല്ലം അങ്ങനെ പഠിച്ചിട്ടുണ്ട്. പിന്നെ വായ്പാട്ട് അതിന്റെ കൂടെ നമ്മൾ ശീലിക്കുമല്ലോ. വയലിൻ പഠിച്ചാൽ അത് വായ്പാട്ട് ഏറെക്കുറെ കണ്ഠവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമില്ല, അതിന്റെ മ്യൂസിക് കോളേജി തമ്മിൽ. അപ്പൊ അതങ്ങനെയാണ് അത് ശീലിച്ചത്. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് അങ്ങനെ ഒന്നും നമ്മളെ ശീലിക്കുന്ന ഇതേ ഉള്ളൂ. കീബോർഡൊക്കെ നമ്മള് ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ ശീലിക്കുമല്ലോ.
0: കോളേജിലൊക്കെ പോയപ്പോ ഏത് വിഷയമാണ്?
1: ഞാൻ കൊമേഴ്സ് ആയിരുന്നു. ഗ്രൂപ്പ് എടുത്താണ് പ്രീ ഡിഗ്രി, പിന്നെ ബി കോം എം കോം. 7 കൊല്ലം ഒരു ഒറ്റ

0: കോളേജ് തന്നെയായിരുന്നു, സെന്റ് ആൽബർട്സ് കോളേജിലായിരുന്നു.
1: അപ്പൊ ഈ കോളേജില് നമ്മുടെ ലൈഫിനെയൊക്കെ ഈ വയലിൻ നല്ലവണ്ണം
0: ഉറപ്പായിട്ടും
1: സ്വാധീനിച്ചിട്ടുണ്ടാവല്ലേ?
0: സ്വാധീനിച്ചു. വയലിൻ മാത്രമല്ല, പിന്നെ കോളേജ് ലൈഫിലേക്ക് വന്നപ്പോഴാണ് ഞാൻ അതുവരെ കുറച്ചൊരു അന്തർമുഖത്വമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ കുറച്ചെന്ന് നമ്മള് ഭംഗിവാക്കായിട്ട് പറയെങ്കിലും അതിഭീകരമായിട്ടുണ്ടായിരുന്നു. നമ്മള് ഒരാളെ ഫേസ് ചെയ്യുക, വീട്ടിലാരെങ്കിലും വന്ന് പേടിച്ചു കൂടുക, അല്ലെങ്കിൽ ഒരാളെ ഫേസ് ചെയ്യുക, അത് ഏത് പ്രായക്കാരും നമ്മളെക്കാൾ താഴെയുള്ളവരാണെങ്കിൽ പോലും ഒന്ന് സംസാരിക്കാൻ പോലും എനിക്ക് പ്രശ്നമായിരുന്നു. കോളേജിൽ വന്നപ്പോഴാണ് അതിൻ്റെ പ്രതിസന്ധിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിനെ ബ്രേക്ക് ചെയ്യാൻ ഞാൻ തന്നെ ശ്രമിക്കുകയും പിന്നെ കണ്ണിൽ കണ്ട എല്ലാ പരിപാടിക്കും ചേരുക, പാട്ടാണെങ്കിലും നാടകം ആണെങ്കിലും എന്ത്, ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യ പ്രീഡിക്കൊക്കെ മത്സരത്തിന് പാടുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, കാലിങ്ങനെ വിറച്ചിട്ട് ഇങ്ങനിട്ട് അടിക്കുമായിരുന്നു കാല്. ഞാൻ തന്നെ ഓർക്കും ഇത് എന്തിനാണ് ഞാൻ ഇങ്ങനെ വിറയ്ക്കുന്നത് പാടിക്കൊണ്ട് ഓർത്തിട്ടുണ്ട്. പിന്നീട് പക്ഷെ അത് ബ്രേക്ക് ചെയ്ത് ഞാൻ, എനിക്ക് മനഃപൂർവ്വം സ്റ്റുഡൻസ് പൊളിറ്റിക്സിൽ ഇലക്ഷൻ നിൽക്കുക, ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുക, അങ്ങനെയൊക്കെ അങ്ങനെ പോയി. അപ്പൊ പി ജി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സ്റ്റേജ് ഫ്രൈറ്റ് എന്നോ അല്ലെങ്കിൽ ഒരാളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ഭയം ഞാൻ ഏറെക്കുറെ ഇല്ലാതാക്കി എന്ന് വേണമെങ്കിൽ പറയാം.
1: കോളേജ് പഠനകാലത്ത് വയലിൻ എന്തായാലും വായിച്ചിട്ടുണ്ടാവും, യുവജനോത്സവ വേദികളിലൊക്കെ
0: പാട്ടും പാടിയിരുന്നു. വയലിന് ആയിരുന്നു ആദ്യം പ്രീ ഡിഗ്രി തൊട്ട് വെച്ചിട്ട് മൂന്നാല് കൊല്ലം യൂത്ത് ഫെസ്റ്റിവലിന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. പാട്ട് ഞാൻ ശരിക്കും പറഞ്ഞ കോളേജിൽ എല്ലാ കൊല്ലവും പാടുമായിരുന്നു, പക്ഷെ അന്ന് എല്ലാ കൊല്ലവും സെക്കൻഡ് ആയിരുന്നു എനിക്ക്. അപ്പൊ അന്ന് വേറൊരു സിംഗർ ഉണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടുന്ന സ്ഥിരം ഫസ്റ്റ് കിട്ടുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷമാണ് എനിക്ക്, അപ്പോഴത്തേക്കും ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിരുന്നു, അപ്പോഴാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്. അപ്പോൾ അക്കൊല്ലം ഞാൻ പിന്നെ അന്നത്തെ എം ജി യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പാടി. പക്ഷേ ഞാൻ എനിക്കന്ന് ഈ സമ്മാനങ്ങൾ കിട്ടുക എന്നുള്ള കാരണം അവസാന വർഷമാണ്, അപ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊക്കെ ഒന്ന് മെച്ചുവേർഡായി, പ്രൈസ് കിട്ടുക എന്നുള്ള അഭിമാനമൊന്നും അത്രയ്ക്കങ്ങ് ബാധിച്ചിരുന്നില്ല. പിന്നെ ഞാനത്ര ഒരു ലളിതഗാനത്തിന് പ്രൈസ് കിട്ടാൻ മാത്രമുള്ളൊരു പാട്ടുകാരനാണോന്ന് എനിക്ക് ഉറപ്പും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അന്ന് കമ്പോസ് ചെയ്യുമായിരുന്നു പാട്ടുകൾ. എന്റെ ജ്യേഷ്ഠൻ ഒരു കസിൻ ബ്രദർ ഉണ്ട്, സുനിൽ രാജ് സത്യ എന്നാണ് അദ്ദേഹം പാട്ട് എഴുതുമ്പോൾ ഇടാറ്. അദ്ദേഹം എഴുതി തന്ന ലളിതഗാനങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ എഴുതി തന്ന ഒരു ലളിതഗാനം ഞാൻ തന്നെ കമ്പോസ് ചെയ്താണ് വേദിയിൽ പാടിയത് യൂണിവേഴ്സിറ്റിയിൽ. അന്ന് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടുകയും ചെയ്തു എം ജി യൂണിവേഴ്സിറ്റി. അപ്പൊ അന്നാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ ഇയാൾ കമ്പോസർ എന്നുള്ളൊരു സാധനം, ഒരു അഡ്രസ് നമുക്ക് കിട്ടി.
1: പാട്ട് ഓർമ്മയുണ്ടോ?

0: അത് പിന്നീട് ഇപ്പോ എന്റെ രണ്ട് മക്കളും പാടി പ്രൈസ് മേടിച്ചെന്റെ പിന്നിലാണ് ഈ പാട്ട് തന്നെ.
1: ശരി.
0: കോളേജ് പഠനം കഴിഞ്ഞിട്ടും ലളിതഗാനങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു. പിന്നീട് വന്ന് പല കോളേജസിലുള്ള കുട്ടികൾക്ക് വേണ്ടി ലളിതഗാനം അവർക്ക് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് പല. പിന്നെ ഗ്രൂപ്പ് സോങ്ങുകൾ ചെയ്യുമായിരുന്നു. അത് പിന്നെ കറങ്ങി കറങ്ങി എവിടെയൊക്കെയോ പാടി നമ്മളാണ് ചെയ്തതെന്ന് പോലും അറിയാതെ കറങ്ങിയിട്ടുണ്ട് പല പാട്ടുകൾ.
1: അതുപോലെ ഒരു വിപ്ലവഗാനം ഇതാരുടെയാണെന്ന് അറിയാതെ വളരെ വൈറലാവുകയും ആളുകൾ പാടി നടക്കുകയൊക്കെ ചെയ്ത
0: അത് കയ്യൂരുള്ളൊരു അത് പക്ഷെ പിന്നീട് ചെയ്തതാണ്. ഞാൻ അറബിക്കഥ കഴിഞ്ഞിട്ട് ചെയ്ത ഒരു പാട്ടാണ്. അത് ഒരു സി ഡിക്ക് വേണ്ടി ചെയ്തതാണ്. അത് ഈ പറഞ്ഞ പോലെ ചെയ്ത അയച്ചു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അത് രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമാണ് എന്റെ ഒരു സുഹൃത്ത് വന്ന് പറയുന്നത്, വടകരയില് ബിബിൻ അശോക് എന്ന് പറയുന്ന മറ്റേ ഓണം മൂഡ് എന്ന് പറഞ്ഞ പാട്ടൊക്കെ ചെയ്ത മ്യൂസിക് ഡയറക്ടർ എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ബിബിൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ചേട്ടനാണ് പാടിയത്. ഞാൻ പറഞ്ഞു അതെ, അത് കമ്പോസ് ചെയ്തവരാ ഞാൻ തന്നെയാണ്. അല്ല ഈ പാട്ട് ഇവിടെ കണ്ണൂർ കോഴിക്കോടൊക്കെ ഭയങ്കര ഹിറ്റാണ്, അവിടെ ഗാനങ്ങളൊക്കെയൊക്കെ വന്ന് വന്നാൽ ഈ പാട്ട് പാടിച്ചില്ലെങ്കിൽ വിടില്ല എന്നുള്ളൊരു അവസ്ഥയാണ്. ഞാൻ ഓ അങ്ങനെയുണ്ടോ, യൂട്യൂബിലെ നോക്കിയപ്പോ അങ്ങനെ ഒരു പാട്ട് കിടക്കണ്ട്, വീഡിയോ ഒന്നുമില്ല, വെറുതെ ഓഡിയോ മാത്രം. ആരെ എഴുതിയത്, ആരെ മ്യൂസിക്, ഒന്നുമില്ല ഒന്നുമില്ല. ബിബിനന്റെ സൗണ്ട് അറിയാവുന്നതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ ഞാൻ ഓർത്തു അത് ശരി. അപ്പൊ നമ്മളുടെ ഒരു പാട്ട് ഇങ്ങനെ ഹിറ്റായിട്ടും നമ്മളുടെ ഒരു വിലാസം, ഞാൻ മാത്രമല്ല ഇപ്പൊ വയലാർ ശരത്ചന്ദ്രവർമ്മയാണ് അത് എഴുതിയത്, അദ്ദേഹത്തിനൊരു വിലാസവും ഇല്ലാതായി പോകും. അപ്പൊ ഞാൻ ഓർത്തു അത് റീക്രിയേറ്റ് ഒന്നും കൂടി ഒന്ന് പോളിഷ്

0: എന്നിട്ട് അത് ചെയ്ത് ഒരു വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ ഇടാം, യൂട്യൂബിൽ ഇടാന്ന് പറഞ്ഞു. അത് പിന്നെ സ്വീകരിക്കപ്പെട്ടു, ആ പാട്ട് കുറച്ചും കൂടി ഇതായി.
1: അപ്പൊ നമുക്കിനി ആ പഴയ ഓർമ്മകളിൽ നിന്ന് കുട്ടിക്കാലത്ത് രഞ്ജിനിയൊക്കെ കേൾക്കാൻ വേണ്ടി റേഡിയോയുടെ മുന്നിൽ ചെന്നിരുന്ന ആ കാലത്ത് ഒരു പാട്ട്, ഇഷ്ടംപോലെ പാട്ടുകൾ ഉണ്ടാവുമല്ലോ ആ കാലത്ത് ഇഷ്ടപ്പെട്ടത്. എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂളത്തൊക്കെ വണ്ണം ചില പാട്ടുകൾ നമ്മുടെ ഒപ്പം നടക്കും. അത്തരം ഒരു പാട്ടിനെ കുറിച്ച്
0: പല കോണ്ടെക്സ്റ്റില് പല ഇതാണ്. ഇപ്പൊ അക്കരെ ഇക്കരെ നിന്നാൽ എങ്ങനെ ആശയം, അതെനിക്ക് റിപ്പിറ്റേറ്റീവ് ആയിട്ട് കേട്ട ഒരു ഓർമ്മ എനിക്കുണ്ട്. അത് ഞാൻ തന്നെ എന്റെ മനസ്സിൽ ഇങ്ങനെ വിഷ്വൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് ചെറുപ്പത്തില്, ഈ തോണിയും കടവും തോടും അതൊക്കെ എനിക്ക്. പിന്നീട് വിഷ്വല് കണ്ടപ്പോഴാണ്, അതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ
1: പഴയ പാട്ടുകൾക്ക് അങ്ങനെ
0: അതെ പ്രത്യേകതയുണ്ട്.

0: പിന്നെ ഈ ധൂം ധൂം തന ധൂം തന നന ധൂം ന ധൂം ന ചിലങ്കേ, ഇതൊക്കെ എപ്പോഴോ കേട്ട, ഒരു പ്രാവശ്യമോ രണ്ടു പ്രാവശ്യമോ കേട്ടിട്ടുള്ളൂ. പക്ഷെ അത് പിന്നെ ആരാ പാടിയെന്ന് ചോദിക്കുന്നത്, വാണി ജയറാമാണെന്ന് വീട്ടില് പറയുന്നു. പിന്നെ ഞാൻ പറയൂത്ര, വാണി ജയ്യാമിന്റെ പാട്ടാണ്, വാണി ജയ്യാമിന്റെ പാട്ടാണ്. അപ്പൊ ഈ വാണി ജയറാം ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞു എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഇടയ്ക്ക് പറയുമെന്ന് ഇപ്പോഴും പറയും. അപ്പൊ അതുപോലെയുള്ള പാട്ട്. പിന്നെ ഊഞ്ഞാല ഊഞ്ഞാല, അത് റേഡിയോയിലും കേൾക്കും, പിന്നെ വീട്ടില് എല്ലാരും പാടുന്ന ഒരു പാട്ടാണ്. പിന്നെ അമ്മൂമ്മ പാടുന്ന പാട്ടാണ് പാട്ടുപാടി ഉറക്കാം, അങ്ങനെയുള്ള പാട്ട്. അങ്ങനെ പിന്നെ ശ്യാമ മേഘമേ നീയൻ പ്രേമദൂതുമായി, അതൊരു വല്ലാത്തൊരു ഓർമ്മയുണ്ട് എനിക്ക്.
1: മേഘസന്ദേശം ഓർമ്മ വരും നമുക്ക്.
0: അതെ അതെ, കോൻ വീട് അങ്ങനെയാണല്ലോ, ഈ കാളിദാസ ചിഹ്നങ്ങൾ എപ്പോഴും പല പാട്ടുകളിലുണ്ട്. ആ പാട്ട് ഒരു സ്പെഷ്യൽ സോങ് ആണ്. പിന്നെ ഈ താമസം എന്തേ വരുവാൻ റേഡിയോയിൽ കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ഞാൻ ആദ്യം കാണാപ്പാടം പഠിച്ചൊരു പാട്ടാണ്. പക്ഷെ എപ്പൊ പാടിയൊരു ആ പാട്ട് തൃപ്തിയാവില്ല, ശരിയാവുന്ന നമുക്ക് തൃപ്തി വരില്ല ആ പാട്ട്.
1: പാടി നോക്കിയാലോ
0: പാടാം.

അല്ല അങ്ങനെയല്ല, നമ്മളൊരു മെന്റൽ ബ്ലോക്കാണ് നമ്മുടെ ഈ പാട. ഓരോ ഇപ്പൊ ബാബുക്കയുടെ പാട്ടിന് അങ്ങനെ ഒരു പ്രശ്നവും പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് എന്ത് പാടിയാലാണ് അതിനോട് നീതി പുലർത്താൻ പറ്റുന്നത് നമുക്ക് തോന്നുന്നു. കാരണം കൂടുതൽ മ്യൂസിക്കലി കുറച്ചും കൂടി ഒരുപാട് ന്യൂആൻസസ് ഉള്ള പാട്ടാണ് അത്. പ്രത്യേക ഒരു സമ്പ്രദായത്തിലുള്ള പാട്ടായതുകൊണ്ട് അങ്ങനെ തോന്നാറുണ്ട് പലപ്പോഴും. തൊണ്ടയിൽ മാജിക്കലായിട്ട് വരുന്ന ചില ടച്ചസ് ഉണ്ട് ചില സിംഗർ മ്യൂസിക് കമ്പോസർക്ക്. അത് നമുക്ക് അറ്റൈൻ ചെയ്യണമെങ്കിൽ അവരിലേക്ക് നമ്മൾ എത്തണം, എന്നാലേ പറ്റുള്ളൂ.

0: സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
1: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
1: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ച രാവിലെ 6:30. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
2: ഗാന സന്ദേശം.
3: ഞായറൊഴികെ എന്നും രാവിലെ 7:35.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
4: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55. ഇന്നത്തെ ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ്, ആക്സിസ് കണ്ണാശുപത്രി.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
6: നമ്മളിപ്പോ ശ്യാമ മേഘമേ പറഞ്ഞു ഒ എൻ വിയുടെ പാട്ട്, കാളിദാസിന്റെ മേഘസന്ദേശത്തെ ഓർമ്മപ്പെടുത്തുന്ന പാട്ട്. കാളിദാസ മാധുരി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പാട്ടുകൾ നമുക്കുണ്ട്. കാളിദാസിന്റെ തന്നെ ഋതുസംഹാരം പാട്ടാക്കുന്നു എന്നൊരു അഭിമുഖത്തിൽ പറഞ്ഞു കേട്ടു. ശരിക്കും അതൊരു ഋതുക്കളെ കുറിച്ച് കാമുകൻ കാമുകിക്ക് വർണ്ണിച്ചു കൊടുക്കുന്ന,
7: ഓരോ ഋതുവിലും ഓരോ ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ.
6: അതെ,
7: അത് ഈ ഋതുസംഹാരം കുറെ നാൾ മുമ്പ് വായിച്ചതാണ്, എന്റെ വിവർത്തനം വായിച്ചു, സംസ്കൃതമല്ല. അപ്പൊ എനിക്ക് തോന്നിയത് എല്ലാ അവസ്ഥയും നമുക്ക് മനോഹരമാക്കാൻ പറ്റും. നമ്മളുടെ തോട്ടാണല്ലോ ഒരു അവസ്ഥയെ, മഴ വെച്ചു, എന്തൊരു നശിച്ച മഴയാണിത്, വെയിൽ വന്ന എന്തൊരു വെയില്, മനുഷ്യന് പുറത്തിറങ്ങാം, ഇങ്ങനെ ഒരു പലരും അങ്ങനെ സംസാരിക്കും. അപ്പൊ നമ്മൾക്കും ഫീൽ ചെയ്യും, പക്ഷെ അതിന്റെ വേറൊരു ആസ്പെക്ടില് ചിന്തിച്ച് നമുക്ക് അതൊക്കെ ഭംഗിയാക്കാൻ പറ്റുമെന്ന് ഇത് വായിച്ചപ്പോ
6: തോന്നിയിട്ടുണ്ട്.
7: ശൃംഗാരം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ മനുഷ്യന്റെ ഏറ്റവും ഒരു എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള പോയിന്റ് അവിടെയാണല്ലോ, നമ്മള് ലവബിൾ ആയിരിക്കുക എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അത് അങ്ങനെ എനിക്ക് തോന്നി. അത് പിന്നീട് എപ്പോഴും ഇത് ഹോണ്ട് ചെയ്തിരുന്നു, പിന്നെ എപ്പോഴും അത് തീരുമാനമെടുത്ത് നമുക്കത് വിവർത്തനം, വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ തന്നെ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അപ്പൊ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളോട് ഇങ്ങനെ പറഞ്ഞു, എഴുതുന്ന സംസ്കൃതവും മലയാളവും അറിയുന്ന ആൾക്കാരായിരിക്കണമല്ലോ. അങ്ങനെ മൂന്നാല് സുഹൃത്തുക്കള്, അത് ഇപ്പൊ നാലെണ്ണം ഓൾമോസ്റ്റ് ഒക്കെ എഴുതി കിട്ടി, ഞാൻ ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചത്. പക്ഷെ സമയമെടുത്ത് ചെയ്യേണ്ട പ്രൊജക്ട് തന്നെയാണത്. ലാർജ് സ്കെയില് പോലെ ചെയ്യണമോ, ഓഡിയോ ആയിട്ട് ആദ്യം സ്പോട്ടിഫൈ അങ്ങനെയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസിൽ ഇടുക, അത് കേക്കട്ടെ. പിന്നെ നമുക്ക് വിഷ്വൽ ചെയ്യുമ്പോൾ അതൊരു മാജിക്കലായിട്ട് ചെയ്യണം, സാധാരണ ചെയ്യാത്ത പോലെ ചെയ്യണം.
6: സ്വന്തം പാട്ടുകളിൽ വളരെ പ്രിയപ്പെട്ടത് എന്ന് പറയാവുന്ന,
7: സന്ദർഭങ്ങൾ അനുസരിച്ചിട്ട് പല ഇഷ്ടങ്ങളും മാറും. ചില ചെയ്ത കോമ്പോസിഷൻ ചെയ്ത സമയം, അല്ലെങ്കിൽ ആ പാട്ട് ആളുകളെ ഏറ്റെടുത്തത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. അപ്പൊ ആദ്യത്തെ തിരികെ എന്ന് പറയുന്ന പാട്ട് തന്നെ അതിന്റെ മാജിക് ഓഫ് ഹാപ്പനിങ് നമ്മളെ വിളിക്കുന്നു. ശ്രീലാൽ ജോസ് എന്ന് പറയുന്ന ആൾ നമ്മളെ ഏൽപ്പിക്കുന്നു, സ്വാതന്ത്ര്യം തരുന്നു. അനിൽ പനച്ചുര എന്ന് പറയുന്ന കവി വന്നിട്ട് എഴുതി തരുന്നു, അത് ചെയ്യുന്നു. ഒരു വിഷമം കൂടാതെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു, യേശുദാസ് സാർ പാടുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ആദ്യ സിനിമകളിൽ തന്നെ. അപ്പൊ അതൊക്കെ പല കാരണങ്ങളും കൊണ്ട് ഇഷ്ടമാണ്.
6: ലാൽ ജോസ് എങ്ങനെയാണ് താങ്കളിലേക്ക് എത്തുന്നത്?
7: ലാൽ ജോസിന്റെ ഒരു പരസ്യ ചിത്രത്തിന് സംഗീതം ചെയ്തുകൊണ്ടാണ്. അന്ന് പരസ്യ ചിത്രങ്ങൾ മ്യൂസിക് ചെയ്യായിരുന്നു ഞാൻ ചെറുതായിട്ടൊക്കെ പല ബ്രാൻഡുകൾക്കൊക്കെ. അപ്പൊ അങ്ങനെ ആണ് അദ്ദേഹം ചപ്പലിന് വേണ്ടിയാണ് ഇമേജിങ്ങുകൾ ചെയ്തത്. പിന്നെ അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ചെറിയ പരിപാടികൾക്കൊക്കെ മ്യൂസിക് ചെയ്തു. അപ്പൊ അങ്ങനെ അന്ന് പറഞ്ഞു നമുക്ക് ഒരു പടം ഒരുമിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഞാനത് കാര്യമാക്കി എടുത്തില്ല, കാരണം അന്ന് അദ്ദേഹം മലയാളത്തിലെ തന്നെ നമ്പർ വൺ ഡയറക്ടറാണ് ആ സമയത്ത്. മീശമാധവൻ കഴിഞ്ഞിട്ട് പിന്നെ പല സിനിമകളും, ചാന്ത് പൊട്ട്, അങ്ങനെ വലിയ ഹിറ്റുകൾ എടുക്കുന്ന സമയത്താണ് ക്ലാസ്മേറ്റ്സ് ഇറങ്ങുന്നതിന് മുമ്പാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ക്ലാസ്മേറ്റ്സ് തന്നെ എന്നെ കൊണ്ട് രണ്ട് സിറ്റുവേഷൻസ് എന്നിട്ട് പാട്ടുകൾ ചെയ്യിച്ചിരുന്നു. അപ്പൊ പിന്നീട് അദ്ദേഹം പറഞ്ഞു, എടാ നമുക്ക് അത് അടുത്തോടൊപ്പം നോക്കാം, ഇത് നീ അല്ല ചെയ്യുന്നത്. ഓക്കേ, എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ക്ലാസ്മേറ്റ്സ് ഭയങ്കര വലിയ ഹിറ്റായി. ക്ലാസ്മേറ്റ്സ് കഴിഞ്ഞിട്ട് അടുത്ത സിനിമയാണ് അറബിക്കഥ.
6: പാട്ട് വഴിയിലെ വലിയൊരു മൈൽ സ്റ്റോൺ എന്ന് പറയത്തക്കവണ്ണം ഒരു സിനിമയായിരുന്നു അത്. പിന്നീട് പെട്ടെന്ന് തന്നെ സിനിമ കിട്ടിയോ?
7: ആ പിന്നീട് ഈ പറഞ്ഞ പോലെ പല ഡയറക്ടർ രഞ്ജിത്ത്, അതുപോലെ ജോഷി സാറ്, കമൽ സാറ്, അങ്ങനെയുള്ള അന്നത്തെ ഈ ലാൽ ജോസിന്റെ സമകാലീനരും അതിനേക്കാൾ സീനിയറുമായിട്ടുള്ള ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ചെയ്യിച്ചു. ജയരാജ് സാറ്, അങ്ങനെ ആ ശ്രേണിയിലുള്ള എല്ലാ അത്യാവശ്യം വലിയ ആൾക്കാരുടെ സിനിമകളാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് അന്ന് അങ്ങനൊരു ഇതുണ്ടായിരുന്നു, ഒരു സ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവരൊക്കെ ചെയ്യിക്കുന്നു എന്നുള്ളൊരു ഇതുണ്ടല്ലോ എപ്പോഴും. അപ്പോൾ അതേസമയം തന്നെ പുതിയ തലമുറയിലുള്ള സംവിധായകരും നമ്മളെ കൊണ്ട് ഇപ്പോൾ ആഷിക്ക്, രഞ്ജിത് ശങ്കർ, അങ്ങനെയുള്ള കുറേ പേരുടെ സിനിമകൾ, അങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ നവാഗത സംവിധായകരുടെ സിനിമകൾ ചെയ്തിട്ടുള്ള ഞാനായിരിക്കും. മാർട്ടിൻ റക്കാട്ട്, അതുപോലെ ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ചെയ്ത ചിദംബരം, അതുപോലെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ചെയ്ത രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, വെള്ളിമൂങ്ങ ചെയ്ത ജിബു ജേബ്, അങ്ങനെ കുറേ നവാഗത സംവിധായകരുടെ സിനിമകൾ, ദിലീഷ് പോത്തൻ, സലാം ബാപ്പു, അനൂപ് കണ്ണ, അങ്ങനെ കുറേ പേര്, ഒരുപാട് എണ്ണിയാൽ തീരെ. ഞാൻ നാളെ വെറുതെ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറേ പേരുണ്ട്.
6: പിന്നീട് സിനിമ ഇല്ലാതെ ഇരിക്കേണ്ടി വന്നിട്ടില്ല?
7: ഇല്ല, പിന്നെ തിരക്കായി. പിന്നെ 2009 അഞ്ച് സിനിമകൾ ചെയ്തു, 2010 രണ്ട് സിനിമകൾ ചെയ്തു, പക്ഷെ 2011 11 സിനിമകൾ ചെയ്തു, പിന്നെ 17 സിനിമകളൊക്കെ ചെയ്ത വർഷങ്ങളുണ്ട്. ഒരു വർഷം അങ്ങനെ രണ്ടു മൂന്ന് വർഷങ്ങളിൽ 15, 16, 17 സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപക്ഷെ ഈ കോവിഡിന് ശേഷം നമ്മുടെ ഈ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻസ് സത്യം പറഞ്ഞാൽ കുറഞ്ഞു എന്റെ ഭാഗത്ത്. പക്ഷെ എണ്ണത്തിൽ അപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ല. അതിങ്ങനെ ചെറിയതൊക്കെ ആയിട്ടുള്ള സിനിമകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വേണ്ട സിനിമയിൽ വേണ്ടതെന്ന് വെച്ചാൽ ബിഗ് സ്കെയിൽ മൂവീസ് വരിക, എന്തെങ്കിലും ഒരു കലാമൂല്യം വേണം, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ വാല്യൂ വേണം, എന്നാലാണ് നമ്മളുടെ ഇതിൽ വരുള്ളൂ പേരുകൾ. പിന്നെ ഇൻഡിപെൻഡന്റ് വർക്കുകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ.
6: തിരക്കാണ്,
7: എപ്പോഴും തിരക്കിൽ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. മേബി ഒരു 12 മണിക്കൂറൊക്കെ എന്തായാലും ഒരു ദിവസം ജോലി.
6: പശ്ചാത്തല സംഗീതത്തിനാണ് നാഷണൽ അവാർഡ് കിട്ടുന്നത്.
7: സംസ്ഥാന അവാർഡ് 5 വർഷം കിട്ടിയിട്ടുണ്ട്, അതെല്ലാം
6: പശ്ചാത്തല സംഗീതത്തിനാണ്. അത് കുറച്ചൊരു അതിശയകരമായ ഒരു കാര്യമായിട്ട് തോന്നില്ലേ? ഇത്രയധികം പാട്ടുകൾ സംഗീതം ചെയ്യുകയും ഹിറ്റാവുകയും ഒക്കെ ചെയ്ത ഒരാളെ സംബന്ധിച്ച്
7: അത്, ഞാൻ അത്തരം ഏരിയയിലേക്ക് പലപ്പോഴും ഞാൻ അങ്ങനെ വിലയിരുത്തിയിട്ടൊക്കെ ഉണ്ട്, പാട്ട് അവാർഡ് കിട്ടാവുന്ന പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതൊന്നും നമുക്കത് വേവലാതി ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ സിനിമ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം. ലാൽ ജോസ് ലാലുവേട്ടൻ എന്നോട് ചോദിച്ചാൽ, നിനക്ക് ഇനി ഒരു സിനിമ പോലും ഞാൻ തരില്ലെങ്കിൽ നിനക്ക് വിഷമമുണ്ടാവില്ലോ അല്ലേ? നമ്മൾ ഒരു കാലത്തും വിഷമമുണ്ടാവില്ല. അതിനുശേഷം പുള്ളിയുടെ 4-5 സിനിമകൾ ഞാൻ ചെയ്തു. പക്ഷെ അങ്ങനെയാണ് ആ കണ്ടീഷൻ. അതിനുശേഷം ഒരു സിനിമ കിട്ടിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് ആവില്ലായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ 100-300 സിനിമകൾ നമ്മൾ ചെയ്തല്ലോ. പാട്ടുകൾ പലതും പലരെയും ഉറക്കിയിട്ടുണ്ട്, ഉറക്കം കെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുപേരെങ്കിലും നമ്മളുടെ പാട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്.
6: അത് മതി. ഏതാണ് എളുപ്പം? കുറച്ചുകൂടി
7: എളുപ്പം പാട്ട് ചെയ്യാനാണ്.
6: പാട്ട്
7: ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിചാരിക്കുന്ന പാട്ടുകൾ പല രീതിയിൽ ചെയ്യാം. കാരണം ഇപ്പൊ ആര് ഈണം ഇട്ടാലും, ഈണം വെറുതെ മൂളിയാൽ അത് പാട്ടായി, അതിൽ വരി എഴുതിയാൽ ഇറ്റ്സ് എ സോങ്. അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഞാനും വെറുതെ ഒന്ന് മൂളിയാൽ ഒരു ട്യൂൺ ട്യൂണായി ഒരു പാട്ട്. നീ മറയുമോ തിരിയുമോ വിടരുമോ പാട്ട് വരിയായി, പാട്ടൊരു പല്ലവിയുടെ പകുതിയായില്ലേ. പാട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയും ചെയ്യാം, നമുക്കൊരു തോട്ട്ഫുള്ളായിട്ട് ചെയ്യാം. അതിൻ്റെ ആർട്ടിക്കുലേഷൻസ് എന്താണ്, മൂഡ്, മൂഡിനെ ട്രിഗർ ചെയ്യാവുന്ന രീതിയിൽ എങ്ങനെ ചെയ്യാമെന്ന് അന്വേഷിച്ചുകൊണ്ട് പാട്ട് ചെയ്യാം. അതൊരു ബ്രെയിൻ ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു പ്രോസസ്സാണ്. അത്തരം പാട്ടുകൾ ചെയ്യുമ്പോൾ അത് വേറെ ഒരു ക്ലാസിക്കാകുന്ന അത്തരം പാട്ടുകളാണ്. അല്ലാത്ത പാട്ടുകൾ ചിലപ്പോൾ നൊസ്റ്റാൾജി ആയിരിക്കാം, അല്ലെങ്കിൽ അപ്പോൾ യൂസ് ആൻഡ് ത്രോ ആയിരിക്കാം, ഹിറ്റായിരിക്കാം. പക്ഷെ ക്ലാസിക്കുകൾ എപ്പോഴും ഈടുള്ള ആലോചിച്ച് ഉണ്ടാക്കിയ, ബ്രെയിനും കൂടി യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ പാട്ടുകളായിരിക്കും. അത് ഉണ്ടാക്കാൻ കുറച്ച് ഒരു ധ്യാനം വേണം. പക്ഷെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇസ് പ്യുവർലി മ്യൂസിക്.

0: മ്യൂസിക് പ്ലസ് ടെക്നിക്ക് ടെക്നോ സയൻസ്, അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കേവലം മ്യൂസിക് അല്ല, അതിന്റെ ഭയങ്കര ഒരു ഡയറക്ടോറിയൽ കപ്പാസിറ്റി വേണം. ഒരു ഡയറക്ടർ എങ്ങനെ സിനിമയെ സമീപിക്കുന്നതെന്നുള്ള തോട്ട് തന്നെ എന്താ ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ഇവിടെ സൈലൻസ് ആണോ ഓർ പതുക്കെ വന്നിട്ട് പൊങ്ങണോ മ്യൂസിക്, അല്ലെങ്കിൽ അങ്ങനെ പല ഇതുകൊണ്ട് എവിടെ നിർത്തണം, എവിടെ തുടങ്ങണം, എവിടെ പോസ് വേണം, ഇതെല്ലാം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.
1: എങ്ങനെയാണ് ചെയ്യുക? കണ്ടുകൊണ്ടാണോ?
0: കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത്. സിനിമ കണ്ടുകൊണ്ടേ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ പാടില്ല, സ്ക്രിപ്റ്റ് ഉണ്ടാവില്ല. വൺസ് സിനിമ ഉണ്ടായാൽ സ്ക്രിപ്റ്റ് അപ്രസക്തമാണ്. സിനിമ ഈസ് ദ ഫൈനൽ പ്രൊഡക്റ്റ്, അതിന് പിന്നെ സ്ക്രിപ്റ്റ് വായിക്കേണ്ടതില്ല. നമുക്ക് ഇപ്പൊ ഒരു കാഴ്ചക്കാരനോ കാഴ്ചക്കാരോ സിനിമ കാണുന്ന പോലെ തന്നെ നമ്മളും കണ്ടാൽ മതി.
1: എത്ര തവണ കാണേണ്ടി വരും?
0: ചിലപ്പോ 50, 60, 100 ഓരോ സീൻ റിപ്പീറ്റ് ചെയ്ത്
1: കാണുകയല്ലേ. അപ്പൊ അത് നല്ല സമയം ആവശ്യമുള്ള ഒരു സംഗതി.
0: സമയം ആവശ്യമുണ്ട്. നല്ല ക്വാളിറ്റിയിൽ അത് ചെയ്യണമെങ്കിൽ മേബി ഒരു ആവറേജ് ഓഫ് 20 days
1: അത്രയൊക്കെ വേണ്ടി വരും.
0: 2-1 month ഒക്കെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ
1: അതിനൊരു ടീം ഉണ്ടാവും. എല്ലാവരും കൂടി ഇരുന്ന് കണ്ടിട്ടാണ്.
0: ഇപ്പൊ നമ്മള് കണ്ടിട്ട് എല്ലാവർക്കും വീഡിയോ കൊടുക്കും. നമ്മള് അതിനൊരു സെഷൻ ഉണ്ടാക്കും, തീമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുക്കും. അവര് ബാക്കി അഡീഷണൽ പ്രൊഡക്ഷൻ ചെയ്യും. ഇവിടെ വന്നിട്ട് അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെയ്യും. അത് അങ്ങനെ ഒരു പ്രോസസ്സാണ്.
1: അത് ഫൈനൽ ടച്ച് ഒക്കെ
0: കഴിഞ്ഞിട്ട് സെഷൻ 20 days മിനിമം എടുക്കും ചുരുങ്ങിയത്. നല്ല സിനിമകളൊക്കെ ആണെങ്കിൽ നമുക്കത് അത് വലിയൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ ആദ്യമായിട്ട് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം അവർ ചെയ്തിട്ടില്ല, തൊട്ട് അസ്പൃശ്യമാണ്. സംഗീതം അതിൽ സ്പർശിച്ചിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊരു പുതിയ മഴ പെയ്ത് മണ്ണിൽ വീഴണ പോലെ തന്നെയാണത്. ഒരു സിനിമയിലൊരു ആദ്യത്തെ നാദ് ഇങ്ങനെ ഇടുക, അതെങ്ങനെ ഇത് പ്രകാശിക്കുന്നു എന്ന് അറിയുക എന്ന് പറയുന്നത് ഒരു ഫീലാണ്. നല്ല സിനിമയാണെങ്കിൽ ഇറ്റ് മൾട്ടിപ്ലൈസ്. അതാണ്
1: ക്ലാസിക് സ്വഭാവമുള്ള സിനിമകള്, അത് ഇഷ്ടമാണെന്ന് തോന്നുന്നു. കാരണം കളിയച്ചൻ, ഞാൻ, പാലേരി മാണിക്യം, അതിന്റെ സ്വഭാവത്തിന് ചേർന്ന പോലെ അല്ലെങ്കിൽ അത് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ അതിലെ പാട്ടുകളൊക്കെ വന്നിട്ടുള്ള, ഞാനിലെ ശ്രീപദങ്ങൾ എന്ന പാട്ട് എത്ര കേട്ടാലും മതിവരാത്ത എന്തോ ഒരു വശീകരണ ശക്തിയുള്ള ഒരു പാട്ട് പോലെ അത് തോന്നിയിട്ടുണ്ട്. അതുപോലെ പാലേരി മാണിക്യത്തിലെ പാട്ട്, പിന്നെ കളിയച്ചനിലെ പാട്ടുകൾ അധികവും കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ ചെയ്യുമ്പം സാധാരണ നമ്മളൊരു മെലഡി ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമാണ്.
0: ഇത്തരം പാട്ടുകളുടെ ശക്തി എന്ന് പറഞ്ഞാൽ അതിന്റെ വരികൾ തന്നെയാണ്. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാം എഴുതിയതിനു ശേഷമാണ് നമ്മൾ ട്യൂൺ ചെയ്യുന്നത്. ഇപ്പൊ ശ്രീപദങ്ങൾ എന്ന് പറയുന്ന ഒരു അസാമാന്യമായുള്ള ഒരു കവിതയാണ് റഫീഖേട്ടന്റെ. പിന്നെ പാലേരി മാണിക്കമാണെങ്കിലും ആ നോവലില് ഉള്ളൊരു കൃതിയാണത്, പാലേറും നാടായ. കളിയച്ചനിലെ എല്ലാം പി കുഞ്ഞിരാമൻ നായരുടെ കവിതയിലെ ഈരടികളാണ്, റഫീഖേട്ടന്റെയും വരികളുണ്ട്, അതും എഴുതി ചെയ്തതാണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മളുടെ മുൻപിൽ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ, എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഈണത്തെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ എന്ത് നേച്ചറാണ് ഈ ഇതിന് വേണ്ടത്? ഇപ്പൊ ഞാൻ എന്ന് പറയുന്നത് ഫ്യൂഡൽ അറ്റ്മോസ്ഫിയറിലുള്ളൊരു കഥയാണ്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലത്തെ ഉള്ളൊരു പദങ്ങളും ഇങ്ങനെയുള്ള സ്വഭാവങ്ങളും, കളിയച്ചൻ ഉറപ്പായിട്ടും കഥകളി ബേസ്ഡ് ആണ്, പലേറും ഒരു കുറച്ച് ഫോക്കിഷ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പൊ അതെന്താണ്, എന്ത് ശൈലിയാണ് ഈ സംഗീതം വേണ്ടതെന്ന് നമുക്ക് സിനിമ തരും, എന്താണ് വേണ്ടതെന്ന് നമുക്ക് സിനിമ പറയും. അത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അത് എല്ലാത്തുമായിട്ട് പരിചയം ഉണ്ടായിരിക്കുക. പരിചയമില്ലാത്ത സംഗീത ശ്രേണിയാണെങ്കിൽ നമ്മൾ ഒന്നിൽ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുക, ചെയ്യില്ലെന്ന് പറയുക.
1: അങ്ങനെയൊന്നും വേണ്ടി വന്നില്ല ഈ പാട്ടുകളെല്ലാം തന്നെ.
0: ഞാനാണെങ്കിലും കളിയച്ചനാണെങ്കിലും ഇതൊക്കെയാണെങ്കിലും ഫോക്ക് ക്ലാസിക്കൽ ഇതെല്ലാം നമുക്ക് അത്യാവശ്യം കേട്ടും പഠിച്ചുമുള്ള.
1: കുഞ്ഞിരാമൻ നേരെ വായിക്കേണ്ടി വന്നോ?
0: വായിച്ചു, ഞാൻ സമ്പൂർണ്ണ കൃതികളെ മേടിച്ചു വായിച്ചു. അത് അദ്ദേഹത്തിന്റെ കവിതകൾ ഞാൻ അധികം വായിച്ചിരുന്നില്ല. പക്ഷെ ഞാൻ ഇത് ഓരോ രണ്ട് വരികൾ കേൾക്കുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന്റെ ഈ ഒരു ഇമേജറി റൊമാൻറ്റിസിസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്തു. അപ്പൊ അത് സമ്പൂർണ്ണ കൃതികൾ മേടിച്ചു, അത് പിന്നെ വായിച്ചു, കുറെ വായിച്ചു. ഇടയ്ക്ക് സമയം കിട്ടുമ്പോ വായിക്കും.
1: അതുപോലെ പാലേരി മാണിക്യം ചെയ്യുന്ന സമയത്ത് ആ നോവൽ വായിച്ചിരുന്നു.
0: അത് വായിച്ചു സമയത്ത് വായിച്ചു
1: രാജീവന്റെ
0: നോവൽ ആയതുകൊണ്ട് നമുക്ക് സ്ക്രിപ്റ്റ് പോലെയല്ലോ. നോവൽ ഇസ് യെറ്റ് അനദർ സിനിമ. നമുക്ക് സിനിമയുടെ കാഴ്ച നമുക്ക് തരും, സ്വതന്ത്രമായ കാഴ്ച. അപ്പൊ അത് അങ്ങനെ വായിക്കുന്നത് ഒരു രസമുള്ള കാര്യമാണ്.
1: നമുക്ക് ഈ 3 സിനിമകളിലെ ഏത് പാട്ടാണ് ഇഷ്ടം?
0: ഇഷ്ടത്തേക്കാൾ കൂടുതൽ പാലേറും നാടായ എന്നുള്ളത് ചെറിയ പാട്ടാണ്, പെട്ടെന്ന് പാടി. ശ്രീപദങ്ങൾ ഒരു കവിതയാണ് അത്, പക്ഷെ രസമുള്ളൊരു ഇതാണ് അത്. സിനിമ ചെയ്തതിന് ശേഷമാണ് ആ പാട്ട് ചെയ്തത്, സിനിമ സീൻ കണ്ടിട്ടാണ് എഴുതിയത്. അപ്പൊ ഒരു ചില അത്ഭുതങ്ങൾ അതിലുണ്ട്. ഈ അകക്കണ്ണിന്റെ കാര്യം പറഞ്ഞ ഒരു അന്ധയായിട്ടുള്ള ഒരു യുവതിയെ കല്യാണം കഴിച്ച്, അപ്പൊ എന്റെ ഉള്ളിലെ മാലിന്യങ്ങൾ നിന്റെ അകക്കണ്ണ് തുറന്നിട്ട് എന്നെ ഇത് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് ഈ അകത്തളത്തിലെ കയറുന്ന സ്ഥലത്തൊക്കെ ഈ വരികൾ വരുന്ന ഒരു അങ്ങനത്തെ കോയിൻസിഡൻസ് ഒക്കെ അതിലുണ്ട്. അപ്പൊ ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു ആ സമയത്ത് ചെയ്തു വരുമ്പോഴേക്കും.

0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
1: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 തൊഴിലവസര വാർത്തകൾ. പ്രായോജകർ
2: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. സേവന വാർത്തകൾ
4: വെള്ളി രാവിലെ 7:20.
3: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
5: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
3: തിങ്കൾ, ബുധൻ, ഞായർ രാവിലെ 7:20.
4: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈ ഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽ ഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
8: കവിത എഴുതുകയാണല്ലോ. മിക്കവാറും ഈ എഴുതുന്നവരെല്ലാം തന്നെ കവികളാണ്. ഒന്നാമത് റഫീഖ് അഹമ്മദ്, പിന്നെ സന്തോഷ് വർമ്മ, ഹരിനാരായണൻ, അന്ന് അനിൽ പനച്ചൂരാൻ. ട്യൂണിനനുസരിച്ച് സന്ദർഭം മനസ്സിലാക്കി അവരത് എഴുതുന്നു, എന്നിട്ട് പിന്നെ അത് പാട്ടായി മാറുന്നു. അങ്ങനെ മുമ്പ് ചെയ്തിരുന്നവര് അങ്ങനെയല്ല. പി ഭാസ്കരനും വയലാറും ഒക്കെ കവിത എഴുതുന്നു, ദേവരാജൻ മാഷിനോ ദക്ഷിണമൂർത്തി സ്വാമിക്കൊക്കെ കൊടുക്കുന്നു. അങ്ങനെയായിരുന്നു. ഇത് തമ്മില് എന്തെങ്കിലും ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ടോ?
9: തമ്മിൽ വ്യത്യാസം ഉണ്ട്, കാരണം നല്ല വ്യത്യാസമുണ്ട്. അതായത് കവികൾ പാട്ട് എഴുതുമ്പോഴേക്കും അതിന് ഒരു കൃത്യമായ വൃത്ത സ്വഭാവം ഉണ്ടാവും, അല്ലെങ്കിൽ താള സ്വഭാവം ഉണ്ടാവും ആദ്യം മുതൽ അവസാനം വരെ. അതിൽ സംഗീത സംവിധാന സ്വാതന്ത്ര്യം കുറവായിരിക്കും, അപ്പം അതിന് മ്യൂസിക്കലി സാധ്യതകൾ കുറയും. ഇപ്പൊ ശ്രീപദങ്ങളൊക്കെ കേട്ടാൽ അറിയാം, എല്ലാം ഒരേ അളവിലാണ് പാട്ടുകൾ പോകുന്നത്. പക്ഷെ സംഗീതം ആദ്യം ചെയ്തതിന് ശേഷം എഴുതുകയാണെങ്കിൽ അതിന് സംഗീതത്തിന് കുറവ് സ്വാതന്ത്ര്യം ഉണ്ടാകും. കാരണം ഒന്നാമത്തെ കാര്യം, ഈ പാട്ട് സിനിമാ പാട്ട് സംബന്ധമായി പറയുകയാണെങ്കിൽ സംഗീതമാണ് അതിൻ്റെ ഫൺ എലമെന്റ്. ശരിക്കും സംഗീതത്തിലൂടെയാണ് ഈ പാട്ടിലേക്ക് ആളുകൾ, അതിൻ്റെ ട്യൂൺസും BGMs അല്ലെങ്കിൽ ഇന്റർലൂഡ്സ് ഒക്കെ കൊണ്ടാണ് പാട്ടിലേക്ക് ആളുകൾ എത്തുന്നത്. സോ അതിന് കൂടുതൽ കുറച്ച് കൗതുകമുള്ള ട്യൂണുകൾ ഇടുക. അതിൽ നല്ല താളബോധവും നല്ല പദസമ്പത്തും ഉള്ള കവികളാണെങ്കിൽ സുഖമായിട്ട് അതിൽ എഴുതാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ എഴുതുന്നതിൽ സംഗീതത്തിൽ കൂടുതൽ സാധ്യത വരും. പക്ഷെ ചില ഘട്ടങ്ങളിൽ, ഇപ്പോൾ ശ്രീപദങ്ങൾ, അല്ലെങ്കിൽ കേരള കഫേയിലൊരു ടൈറ്റിൽ സോങ് ഉണ്ട്, കഥയമ്മ കഥയമ്മ, ഇതൊക്കെ എഴുതി കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ എനർജൈസ്ഡ് ആവും മ്യൂസീഷ്യൻ എന്നുള്ള രീതി. കാരണം ഇത് നമ്മുടെ മുന്നിലിരിക്കുകയാണ്. കഥകളി കടലുകൾ, കുലശൈല ശൃംഗങ്ങൾ, കഥ തന്നെ വഴിനീളെ അടരും ഈലകളും എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത് ചെയ്യണം, എങ്ങനെ ചെയ്യാം എന്ന് അന്വേഷിക്കും. നമുക്ക് കയ്യിൽ ഉണ്ടല്ലോ സാധനം, അങ്ങനൊരു ത്രില്ല് നമുക്ക് കിട്ടും. അത് ശരിക്ക് പാട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്പയർഡ് ആകുന്നത് പാട്ട് എഴുതി കിട്ടിയതിന് ശേഷം ചെയ്യാനാണ്. നമ്മൾ ഇൻസ്പയർഡ് ആകുന്നു, അല്ലെങ്കിൽ ശൂന്യതേന തനനാണ് തനനാണ് ചെയ്യുന്നത്, ഒന്നുമില്ല മറ്റേതാണ് ഇൻസ്പയർ. പക്ഷേ സിനിമയെ സംബന്ധിച്ച് പലപ്പോഴും ഇതിനകത്ത് ഫൺ നേച്ചർ കൂട്ടാനായിട്ട് ട്യൂൺ ഇട്ടതിന് ശേഷം എഴുതുമ്പോൾ അതിന് കൂടുതൽ മ്യൂസിക്കൽ സാധ്യത കൂടുതലുണ്ട്.
8: സിനിമയ്ക്ക് അതാണ് നല്ലത്.
9: സിനിമയ്ക്ക് കൂടുതൽ ഇപ്പൊ സരിതയൊക്കെ വന്നതിന് ശേഷമാണ് ട്യൂൺ ഇട്ടിട്ട് എഴുതി തുടങ്ങിയത്. സരിതയ്ക്ക് മലയാളം അറിയില്ല. അപ്പൊ അത് മാത്രമല്ല, പുള്ളി കുറച്ച് മലയാളം വിട്ട് ശൈലി നോക്കിയാൽ ചെറിയ ചെറിയ വാക്കുകളൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് ചെറിയ ട്യൂൺ ഇങ്ങനെ ട്യൂണിട്ട് പോവാം. അപ്പൊ വാക്കുകളുണ്ടല്ലോ ഹിന്ദിയിലെ, മലയാളത്തിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പലർക്കും. ഓരോ ചെറിയ അക്ഷരങ്ങളും വാക്കുകൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് മലയാളത്തെ മറ്റു ഭാഷകളിൽ നിന്ന് നമ്മൾ ആ രീതിയിൽ വേറിട്ട് കാണണം.
8: ഈ ഗാനരചയിതാക്കൾ എന്താണ് പറയുന്നത്? അവർക്ക് ഈ ട്യൂൺ നോക്കി എഴുതലാണോ അതോ?
9: മടിയുള്ള ആൾക്കാരാണ് പ്രഫീക്കണൊക്കെ, ഭയങ്കര മടിയാണ്. പ്രഫീക്കണം പറയാം, വിജി. അപ്പൊ ഞാൻ പറയാം, നമുക്ക് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാം. ഇല്ല വിജി, ട്യൂൺ ഇട്ടോ എന്നിട്ട് നമുക്ക് എഴുതാം. അപ്പൊ അത്രയും സമയം കിട്ടുമല്ലോ എന്നുള്ളൊരു ഇതാ.
8: ട്യൂൺ ഇട്ട് കിട്ടിയാലേ പുള്ളി
9: എഴുതുള്ളൂ. അപ്പൊ അത്രയും സമയം കൂടി കിട്ടുമല്ലോ എന്നുള്ളത്.
8: ഈ പ്രതിഭകള് പലപ്പോഴും മടിയന്മാരാണ്.
9: അതെ അതെ, എനിക്ക് പലപ്പോഴും ഈ പാട്ടുകള് നമ്മൾ അറിയപ്പെടുന്ന പാട്ടുകളെക്കാൾ കൂടുതൽ ചില നമ്മൾക്ക് ഇഷ്ടമുള്ള അറിയപ്പെടാത്ത പാട്ടുകൾ ഉണ്ട്. അതിൽ ഒരു പ്രിയപ്പെട്ട പാട്ടാണ് ശരിക്ക് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്നുള്ളൊരു സിനിമയുണ്ട്. അതിൽ ഒരു പുഴയരികിൽ എന്നുള്ളൊരു പാട്ടുണ്ട്. അത് റഫീഖേട്ടനെഴുതിയാണ്. ശ്വേത ആണ് പാടി, ശ്വേത മോഹനാണ് പാടിയത്.

0: ഈ സിനിമയ്ക്ക് പുറത്തുള്ള പാട്ടുകളെ കുറിച്ചാണ്. ആൽബം സോങ്സ് അല്ലെങ്കിൽ ലളിതഗാനങ്ങൾ എന്നൊക്കെ പറയാവുന്ന പലതും പലപ്പോഴും സിനിമാ ഗാനങ്ങളെക്കാൾ എത്ര മനോഹരമാണ് എന്ന് തോന്നാറുണ്ട്. അതിൽ ഒരു പാട്ട് പ്രണയമില്ലാതെയായ എന്നാണ്. അത്തരം പാട്ടുകളൊക്കെ എങ്ങനെയാണ് വരുന്നത്?
1: അത് ശരിക്കും പറഞ്ഞാല് പ്രണയമില്ലാതെ എന്നാൽ രഫീഖിന്റെ ഒരു പ്രശസ്തമായ കവിതയാണ്. അത് ജെയ്സൺ ജെ നായർ എന്ന് പറയുന്ന മ്യൂസിക് കമ്പോസറാണ് അത് കമ്പോസ് ചെയ്തത്. കമ്പോസ് ചെയ്ത് അത് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു ജെയ്സൺ മാഷ്. ഞാൻ പറഞ്ഞു പാടാന്ന് പറഞ്ഞു. പാടി അത് എന്റെ സ്റ്റുഡിയോ തന്നെ ഞാൻ തന്നെ പാടി അത് അയച്ചു കൊടുത്തു. അത് അയച്ചതിന് ശേഷം 7 വർഷത്തിന് ശേഷമാണ് ജെയ്സൺ മാഷ് വിളിച്ചിട്ട് പറഞ്ഞ, ബിജി അന്ന് പാടിയ കവിതയില്ലേ അത് നമുക്കൊന്ന് ഷൂട്ട് ചെയ്താലോ. ഞാൻ പറഞ്ഞു ഏത് കവിത? പ്രണയമില്ലാതെ ആയെന്നാൾ. ഓ അയ്യോ, അത് അതെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചൊല്ലിയൊരു കവിതയാണ്. പിന്നെ പെട്ടെന്ന് അത് സെഷനൊക്കെ എടുത്ത് നോക്കി അത് പിന്നെ രണ്ടാമത് അത് സെറ്റ് ചെയ്ത് പിന്നെ മാഷ് വിളിച്ചുകൊണ്ട് പോയി എവിടെയോ ഒരു മലയോരത്തൊക്കെ പോയി ഷൂട്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ഈ പാരലലി നടക്കുന്ന ഒരു മിഷൻ എനിക്കിഷ്ടമാണ്. ഈ സിനിമേതരമായിട്ടുള്ള പ്രൊഡക്ഷൻസ് ബോധി സൈലൻസ് കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ചാനല് നമുക്കുണ്ട് യൂട്യൂബ്. പണ്ട് തുടങ്ങിയതാണ് മോളുടെ ഒന്ന് 2.5 വയസ്സുള്ള പോണം എന്നല്ലോ എന്ന് പറയാം, അത് വെച്ച് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നീട് പലതും നമ്മളുടേതും നമ്മളുടേതല്ലാത്തതുമായിട്ടുള്ള ഈ പാരലൽ അതിൽ ഇടുന്നുണ്ട്. 100 പാട്ടുകളൊക്കെ അതിലുണ്ടാവും.
0: പക്ഷെ
1: ചിലതിൻ്റെയൊക്കെ ചാരുലത എന്നൊക്കെ പറയുന്ന അത് സുദീപ് പാലനാട് എന്ന് പറയുന്ന അദ്ദേഹമാണ് സംഗീതം ചെയ്തത്. ഞാനും ഹരിനാരായണ പോലെ അഭിനയിച്ചിട്ടുണ്ട് വീഡിയോയില്. ശ്രുതി ശരണ്യം ഡയറക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ചില പ്രൊഡക്ഷൻസ് ഒക്കെ അതിൽ ചെയ്തിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ കയ്യൂരുള്ളൊരു എന്ന് പറയുന്നത് അതൊക്കെ അതിൽ ചെയ്തതാണ്.
0: ആ ഒരു പാട്ട് പോലെ തന്നെ ചോര വീണ മണ്ണിൽ നിന്ന് ആ പാട്ട് ഒരുപാട് കാലം നമ്മുടെ മലയാള സിനിമയിൽ അത്തരം ഊർജമുള്ള വിപ്ലവ ഗാനങ്ങൾ ഇല്ലാതെ പോയി.
1: ശ്രീലാൽ ജോസ് അവിടെ ദുബായിൽ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക പടം. അപ്പോ പുള്ളി എന്നെ വിളിച്ചിട്ടുണ്ട്, ബിജി എടാ ഒരു വിപ്ലവ ഗാനം വേണം. അപ്പൊ പനച്ചൂരാനെ വിളിച്ചു പറഞ്ഞേക്കാം ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ പനച്ചൂരാൻ വിളിച്ചു, ഞാനും വിളിച്ചപ്പോ ഒരു 1.5 മണിക്കൂർ എടുത്തുള്ളൂ. എടാ റെഡിയായി എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇത് പാടി കേൾപ്പിക്കുക. പാടി ഈ ട്യൂണല്ല, പുള്ളിയുടെ ഒരു ട്യൂണുണ്ട്. പുള്ളി എപ്പോഴും ഒരു ട്യൂണിലെ കവിത എഴുതും. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 100 പൂക്കളായി പൊലിക്കവേ നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോരണ്ടെഴുതി വച്ച വാക്കുകൾ. ഇങ്ങനെ ട്യൂൺ, ഇതാണ് പുള്ളിയുടെ ട്യൂൺ. അപ്പോ അത് പുള്ളി അയച്ചു തരുകയും ചെയ്തു, പാടി അയച്ചു. ട്യൂണ് വൺസ് നമുക്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അത് അൺലേൺ ചെയ്താലാണല്ലോ പുതിയൊരു ട്യൂൺ ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ കഷ്ടപ്പെടും ചില പാടി അയക്കുമ്പോൾ. പനച്ചൂരാൻ അങ്ങനെ സ്വീറ്റ് ആയിട്ടുള്ളൊരു രസമുള്ളൊരു ആലാപന പുള്ളിയുടെ. അപ്പൊ അത് ഇന്ന് രക്ഷപ്പെടുക എന്ന് പറയുന്നത് തന്നെ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ചെയ്തു, വേറെ ട്യൂൺ ഇട്ടു, അത് ഓർക്കസ്ട്രേഷനൊക്കെ ചെയ്തു. ഞാൻ എനിക്ക് വന്നപ്പോ ഈ ചോര തള വിപ്ലവാനം ഉണ്ട്. അപ്പൊ കോറസ് ഒക്കെ പാടിച്ച് അതിന് കുറെ ഹാർമോണിയം ഒക്കെ ചെയ്തു, ബീറ്റൊക്കെ ഇട്ടാണ് അയച്ചു കൊടുത്തത്. ഇത് അവിടെ ചെന്നപ്പോ ലാലുവേട്ടൻ പറഞ്ഞു, അയ്യോ ഞാൻ ഓർത്ത് ഇത് വളരെ ഏതെങ്കിലും ഒരു കവലക്ക് എന്നിട്ട് ഒരാൾ പാടണം, ഇതിപ്പോ വലുതാക്കണമല്ലോ. അപ്പൊ നെടുമുടി സാറുണ്ടായിരുന്നു, വേണിച്ചേട്ടൻ ഉണ്ടായിരുന്നു അവിടെ. വേണിച്ചേട്ടൻ പറഞ്ഞു, അയ്യോ ഇത് ഗംഭീരമാണ് ലാലു, എന്തൊരു ട്രാക്കാണ് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോ പിന്നെ അത് വലുതാ ആക്കി സീൻ മാറ്റി, പിന്നെ വലിയ മൂവ്മെന്റുകൾ പോലെയൊക്കെ ആക്കി.
0: അപാരമായൊരു സൃഷ്ടിയാണ്.
1: അതെ അതെ, നല്ല അതെ അതെ. അത് പനച്ചുരാന്റെ ചില ഇപ്പോഴും പാടുമ്പോ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ചില വരികൾ അതില് നാളെ എന്നതില്ല നമ്മൾ ഇന്ന് തന്നെ നേടണം, നാൾ വഴിയിൽ എന്നും അമരഗാഥകൾ പിറക്കണം, ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, അങ്ങനെയുള്ള വരികളുണ്ടല്ലോ. അതുപോലെ സമത്വം എന്നൊരാശയം മരിക്കുകയില്ല ഭൂമിയിൽ, നമുക്ക് സ്വപ്നം ഒന്നു തന്നെ. അതെപ്പോഴും പ്രസക്തമാണ്. ഈ സമത്വം എന്ന് പറയുന്നത് ഈ കയ്യെത്തും ദൂരത്തും ഉണ്ടെന്ന് നമ്മൾ ഓർക്കും, പക്ഷെ അല്ല എന്ന് പറയുന്നിടത്തൊക്കെ ഇത് പാടും ഞാൻ. എല്ലായിടത്തും എല്ലാ വേദിയിലും നമ്മൾ ഇത് പാടും ഞാൻ. ഈ 4 പേര് പാടും.

0: ഈ സമത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് സംഗീതത്തിൽ, പ്രത്യേകിച്ച് ക്ലാസിക്കൽ മ്യൂസിക്, ആ ഒരു മേഖലയിൽ ഈ പാരമ്പര്യത്തിനും കുലീനതയ്ക്കും ഒക്കെ വല്ലാത്തൊരു പ്രാധാന്യമുള്ളതുപോലെ തോന്നാറുണ്ട്. ആ ഒരു സർക്കിളിൽ നിൽക്കണമെങ്കിൽ ശരിക്കും സിനിമ പോലും അങ്ങനെയുള്ള ക്ലിക്കുകളിലാണ്
1: ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ ബ്രേക്ക് ചെയ്തു. സംഘടിതത്വം ഉണ്ട് തീർച്ചയായിട്ടും കർണാടക സംഗീതത്തിൽ, അത് കൂടുതലാണ് ഏട്ടാ എനിക്ക് തോന്നിയിട്ട്. ഇപ്പോഴും ഉണ്ട്. കാരണം ഇത് തുടങ്ങിയത് ദേവദാസി കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. ശരിക്കും ആർജവമുള്ള സംഗീതവും നൃത്തവും അവരുടെ നിന്നാണ്. പിന്നീട് ഇവര് സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള അത് ഏറ്റൊരു ദേവദാസി കമ്മ്യൂണിറ്റി തന്നെ ശക്തരായി പോവുകയും പിന്നെയാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി അങ്ങനെ വരികയും അവർ ശക്തരായിട്ടുള്ള വക്താക്കളായി മാറുകയും അതിന്റെ ഗുണങ്ങൾ അവര് കൊണ്ടുവന്നുണ്ട്. ഇപ്പൊ കർണാടിക് മ്യൂസിക് എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സംഗീത സമ്പ്രദായങ്ങളിൽ ഒന്നാണ്. അതിന്റെ ശാസ്ത്രീയ വശം നോക്കിയാൽ അപ്പൊ അത് കൂടുതൽ ജനകീയമാക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതിനകത്ത് വരണം. പിന്നെ ഭക്തി നല്ലതാണ്, ഭക്തി കേൾക്കാൻ രസമൊക്കെയാണ് ഇല്ലെന്നല്ല. പക്ഷെ ഭക്തി കേവലം ഡെയ്റ്റി ഐഡൽ വർഷിപ്പിനെ അപ്പുറത്തേക്ക് സംഗീതം സഞ്ചരിക്കപ്പെടേണ്ടതുണ്ടെന്നൊക്കെ ആലോചിക്കാറുണ്ട് ഞാൻ പലപ്പോഴും. പല വിഷയങ്ങളെ സംബന്ധിച്ച് കൃതികൾ വരണം. നോർത്ത് ഇന്ത്യൻ കലകളിൽ പലതും ഒക്കെ വിടുതൽ നേടിയിട്ടുണ്ട്. കാരണം കഥക്കായാലും ഹിന്ദുസ്ഥാനി സംഗീതമായാലും അതിനകത്ത് കുറെ ഫ്യൂഷൻ ഉണ്ട്,
0: മിശ്രണം
1: സംഭവിച്ചത് കൊണ്ട് അതിന് കുറച്ചും കൂടി യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അപ്പീൽ അതിനുണ്ട്. കർണാട്ടിക് മ്യൂസിക് അതൊരു ക്വാളിറ്റി മ്യൂസിക് ആണെങ്കിൽ പോലും അതിന് തടയുന്നത് ഇത്തരം ഇതുള്ളത് കൊണ്ടാണ്, സ്റ്റിഗ്മ. മറ്റൊരു കൂട്ടരെ കെയർഫുൾ കെയർലെസ് ആയിട്ട് മാറ്റി നിർത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ സംഗീതത്തിൽ നിന്ന് ഒരിക്കലും അത് സംഭവിക്കാൻ പാടില്ല. പല ലോകത്ത് പല സംഗീതങ്ങളും ഇതേപോലെ വരേണ്ടത് ഉണ്ടായിരുന്നു. വെസ്റ്റേൺ ക്ലാസിക്കൽ സംഗീതം അങ്ങനൊരു വരേണ്ടത് ഉണ്ടായിരുന്നു. അപ്പൊ ജാസ് പോലെയുള്ള, ബ്ലൂസ് പോലെയുള്ള ബ്ലാക്സ് ഉണ്ടാക്കി, അതിന്റെ പിന്നാലെ ആളുകൾ പോയി. ഹിപ് ഹോപ്പ് സ്ട്രീറ്റുകളിലുണ്ടായി, ആളുകൾ വണ്ടികളൊക്കെ തടഞ്ഞു നിർത്തി ഒരു മൂല ഉണ്ടെങ്കിൽ അവിടെ നിമിഷ കവിതകൾ വിരിഞ്ഞു, അവിടെ ഡാൻസുകൾ ഉണ്ട് ഹിപ് ഹോപ്പ്. പിന്നെ അതിന്റെ പിന്നാലെ സോക്കോൾഡ് വരേണ്യരായിട്ടുള്ള ആൾക്കാരും പിന്നാലെ പോയി. അങ്ങനെയാണ് ഇതിന്റെ വലിയ പരിപാടികൾ നടക്കുന്നത് സംഗീതത്തിൽ.
0: മലയാളത്തിലും റാപ്പ് മ്യൂസിക് ഒക്കെ സിനിമകളിൽ വന്നു തുടങ്ങിയല്ല, ഏതാണ്ടൊക്കെ വ്യാപകമായി അല്ലേ. മിക്കവാറും അങ്ങനത്തെ ഒരു പാട്ട് പോലും ഇല്ലാതെ സിനിമ ഇറങ്ങുന്നത്
1: അല്ലെ. ഇതിന് കൃത്യമായ വേലിക്കെട്ടുകള് ഒന്നിനും വെക്കാതിരിക്കുന്നതാണ് എന്റെ ഉചിതം, ഔചിത്യം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത് ഈ പലതിന്റെയും കൂടി ഒരു പരിപാടി വേദിയായിരിക്കണം സിനിമ പോലെയുള്ളൊരു. ഏറ്റവും അപ്പീലിംഗ് ആയിട്ടുള്ളൊരു ആർട്ട് ഫോം എന്ന് പറയുന്നത് പലതിന്റെയും പല, ഇപ്പൊ നമ്മൾ കേട്ട് മടുക്കാതെ കേൾക്കുന്ന എത്രയോ മെലഡികളുണ്ട്, അതിന്റെ കൂടെ ഹിപ് ഹോപ്പ് ഉണ്ട്, പല ജോൺറേസ് ഉള്ള പാട്ടുകൾ നമ്മൾ കേൾക്കുന്നു. സിനിമയിലെ ഇത് വേദിയുള്ളേ. ഇപ്പൊ ക്ലാസിക്കൽ സംഗീതം പോലും സിനിമയിലൂടെ കേട്ട് ക്ലാസിക്കൽ സംഗീതം കേൾക്കുന്ന എത്രയോ പേരുണ്ട്. യേശുദാസ് സാറിനെ പോലെ അതിന്റെ അദ്ദേഹത്തെ ഒരു അദ്ദേഹമൊക്കെ ഒരു ബ്രിഡ്ജായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഈ ക്ലാസിക്കൽ എക്സ്ട്രീം ക്ലാസിക്കൽ മ്യൂസിക്കിന്റെയും ലൈറ്റ് മ്യൂസിക്കിന്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജ് ഒരു നമുക്ക് SPB ഒക്കെ. അപ്പൊ അതെ, ശങ്കര പോലെയുള്ള പാട്ടുകൾ ഇതെല്ലാം ഉണ്ട്. അപ്പൊ എല്ലാത്തരം സംഗീതത്തിനെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയായിരിക്കുന്ന സിനിമ. ഹിപ് ഹോപ്പ് ഒന്നാമത്, പിന്നെ എല്ലാം ഹിപ് ഹോപ്പിന്റെ പിന്നാലെ, അത് പാടില്ല.
0: പുതിയ വർക്കുകള്
1: ഇനി ഇറങ്ങാതിരിക്കുന്ന കുറച്ച് ചെറിയ പടങ്ങളുണ്ട്. ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് ഞാൻ ആ പടത്തിൽ ചെയ്തിട്ടുള്ളത്. ജയരാജ് അദ്ദേഹം ഡയറക്ട് ചെയ്ത പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമ, സുരേഷ് ഗോപി അഭിനയിക്കുന്നത്. പിന്നെ ആഹ്ലാദം എന്ന് പറഞ്ഞൊരു സിനിമ അജയ് സംവിധാനം ചെയ്ത്, രാജേഷ് മാധവൻ എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹം അഭിനയിച്ച സിനിമയാണ്. പിന്നെ ആഷിഖബു ക്യാമറ ചെയ്തിട്ട് മനു എന്ന് പറയുന്ന ആൾ സംവിധാനം, അജസുന്ദരി എന്ന് പറയുന്ന ജോജു ജോർജ് അഭിനയിച്ച, അങ്ങനെ കുറച്ച് സിനിമകൾ ഇപ്പൊ ഇറങ്ങിയപ്പോ. ഉന്മാദം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടും പാടിയിട്ടുണ്ട് ഞാൻ. എന്റെ മ്യൂസിക് മുജീബ് മജീദ് ആണ് പാട്ട് പാടിച്ച്. അത് അകലേ അകലേ അകലേ ഒരു സ്വർണ കലമാനോ അറിയാവനങ്ങൾ തേടി അറിയ

0: വെന്തൊടുവെന്ത് ഇരുപുറമറിയാചുരുളാണോ അകലേ അകലേ അകലേ.
1: കഥേമ്മയുടെ ഒരു ചെറിയൊരു മണം വരുന്നു. അപ്പോൾ വളരെ സരസമായി ഞങ്ങളുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നന്ദി.
2: താങ്ക് യു.
3: ആവണി പൊന്നൂഞ്ഞാലിൽ ഇന്ന് അതിഥിയായെത്തിയത് സംഗീത സംവിധായകനും ഗായകനുമായ ബിജുപാൽ. അഭിമുഖം നിർവഹണം പ്രീതി ജോസഫ്. നിർവഹണ സഹായം സുനീത പ്രസാദ്.
4: ആവണി പൊന്നൂഞ്ഞാൽ.
5: പ്രായോജകർ മൈഡോപ്പ പ്രകൃതിദത്ത എൽഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ.
6: പാർക്കിൻസൺസ് മൂലം പൊതുവേദികളിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ? രോഗലക്ഷണങ്ങളെ നിയന്ത്രിച്ച് സജീവമായ ഒരു സാമൂഹിക ജീവിതം തിരികെ നൽകുവാൻ വയാംസിന്റെ മൈഡോപ്പ സഹായിക്കുന്നു. പ്രകൃതിദത്ത എൽഡോപ്പയിലൂടെ പാർക്കിൻസൺസിനെ പ്രതിരോധിക്കൂ. ഫോൺ 7034992442.
7: ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ തൊഴിലവസര വാർത്തകൾ തിങ്കൾ ബുധൻ രാവിലെ 7:40.
8: നമ്മുടെ ഒറ്റപ്പാലം കണ്ണാശുപത്രിയില്ലേ, അവിടെ പോയാൽ ചെലവ് കുറയും.
9: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തോട്ടക്കര, ഒറ്റപ്പാലം.
10: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.
11: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says government is fully committed to creating a modern sports ecosystem for India in the 21st century. Addresses Khelo India dialogue through video conferencing. 300 Indians among thousands missing in massive flash flood in Nepal, over 160 dead. India sends second tranche of relief materials. NDRF teams deployed in Bihar and Uttar Pradesh to respond to any flood-like situation. Forecast of heavy rainfall over Bihar, Chhattisgarh, Jharkhand and northeastern states till Saturday. US President Donald Trump says no fixed timeline for Iran to return to negotiating table. And in men's cricket, Sri Lanka extend their lead over India to 147 runs in second innings of the second and final test at Colombo. Prime Minister Narendra Modi has said the government is fully committed to creating a modern sports ecosystem for India in the 21st century. He said from sports universities to modern training centers, an ecosystem is being developed across the country where talent receives support at every stage. Addressing the Khelo India dialogue through video conferencing

കവലയിൽ നിന്ന് ഉദ്ദേശം 2 കിലോമീറ്റർ അകലെയാണ് കൃഷ്ണകര റെയിൽവേ സ്റ്റേഷൻ. 1.5 വർഷമേ ആകൂ അത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ട്. ചെറിയൊരു സ്റ്റേഷൻ, അധികം ആരും വന്നു പോകാനില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് തീവണ്ടികളെ അവിടെ നിർത്തും. അന്ന് 1985 മെയ് 31 വെള്ളിയാഴ്ച രാവിലെ 8:30 ഷൊർണൂർ പാസഞ്ചറിൽ നിന്നിറങ്ങാൻ 5 പേരെ ഉണ്ടായിരുന്നുള്ളൂ. കയ്യിൽ പച്ചയും ചുവപ്പും കൊടികളുമായി പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയായിരുന്ന സ്റ്റേഷൻ മാസ്റ്റർ റഷീദിന് അതിൽ 4 പേരും പരിചിതരായിരുന്നു. കവലയിൽ STD ബൂത്ത് നടത്തുന്ന വികലാംഗനായ രാജേന്ദ്രൻ, ബാങ്കിലെ ജെയിംസും ഹരിയും, പിന്നെ സ്കൂൾ മാഷ് ഉറുമീസ്, അഞ്ചാമൻ, മറ്റെല്ലാവരും സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും കയ്യിലൊരു ചെറിയ സൂട്ട്കേസുമായി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. റഷീദ് അയാളുടെ അടുത്തേക്ക് ചെന്നു.

0: നന്നായി നരച്ച തോളറ്റം വളർത്തിയ തലമുടിയും താടിയും. 50-നോടടുത്ത് പ്രായം തോന്നും. തൂവെള്ള ജുബ്ബയും കാവിമുണ്ടുമാണ് വേഷം. കഴുത്തിൽ തടിച്ച രുദ്രാക്ഷങ്ങൾ കോർത്ത മാല, സുദൃഢമായ ശരീരം, ആത്മീയതയുടെ തേജസ് പുരിക്കുന്ന മുഖം, ഉള്ളിലൊളിഞ്ഞുകിടക്കുന്ന ഏതോ അജ്ഞാത ശക്തിയുടെ പ്രഭ കണ്ണുകളിൽ. ആ കണ്ണുകൾ എന്തോ പരതുന്നത് പോലെ.
1: ഹലോ, വെൽക്കം ടു കൃഷ്ണകര. ഇവിടെ മുമ്പെങ്ങും കണ്ടിട്ടില്ലല്ലോ.
2: ഞാൻ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ്. അതെ, ഇവിടുത്തെ അമ്പലത്തിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ?

0: മാഷേ, ഇത് പൂജയുടെ മാത്രമല്ല അങ്ങയുടെയും കൂടി നേട്ടമാണ് എന്നാണല്ലോ പൊതുവെയുള്ള അഭിപ്രായം. പത്രങ്ങളും ഇത് തന്നെ പറയുന്നുണ്ടല്ലോ.
1: അവരെങ്ങനെ പറയുന്നു, പക്ഷെ സത്യത്തിൽ ഇതെന്റെ കുട്ടിയുടെ മാത്രം നേട്ടമാണ്. അവളുടെ കഴിവും അർപ്പണബോധവും കഠിനാധ്വാനവും മാത്രം ആണിതിന്റെ അടിത്തറ. അവളുടെ ഈ യാത്രയിൽ ഞാനൊരു സഹചാരി മാത്രമായിരുന്നു, വഴികാട്ടി മാത്രമായിരുന്നു. ഇരുട്ടത്ത് വിളക്ക് പിടിച്ചു കൊടുത്തു, കാലിടറാതെ കാത്തു. അത്ര തന്നെ, നടന്ന് കയറിയത് ഇവൾ തന്നെയായിരുന്നു.
0: പൂജ എന്തു പറയുന്നു, മോൾക്ക് ഇദ്ദേഹം അപ്പൂപ്പൻ മാത്രമല്ലല്ലോ, ഗുരുവും കൂടിയല്ലേ.
2: മുത്തശ്ശൻ എനിക്കെല്ലാമാ, ദൈവം കൂടിയാ. മുത്തശ്ശന്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്കൊന്നും പറ്റില്ല. മുത്തശ്ശൻ തന്ന പേന കൊണ്ടാ ഞാൻ പരീക്ഷ എഴുതിയത്. ഗുരുദക്ഷിണയായി SSLC ബുക്ക് ഞാൻ മുത്തശ്ശന്റെ കാൽക്കൽ വെക്കും.
1: ഈ ഗുരുത്വമാ എന്റെ കുട്ടിയുടെ മുതൽക്കൂട്ട്. ഈ ദിവസം കാണാൻ ഞാനുണ്ടാകില്ല എന്ന് പോലും ഒരിക്കൽ ഭയന്നു, ഒരറ്റാക്ക്. പക്ഷേ ദൈവം അനുഗ്രഹിച്ചു. അതിന്റെ ബഹളത്തിനിടയിലായിരുന്നു ഇവളുടെ പഠിത്തം. എന്നിട്ടും ഇവക്ക്, ഇനി ഏതായാലും ഇവളുടെ ഭാവിയെക്കുറിച്ച് എനിക്ക് ആശങ്കകളൊന്നുമില്ല. ഉയരും ഇവൾ, ഉറപ്പ്.
0: ഭാവിയെപ്പറ്റി പറഞ്ഞുവല്ലോ മുത്തശ്ശൻ, മോളുടെ ലക്ഷ്യമെന്താ?
2: ടീച്ചിങ്.
0: അധ്യാപിക? ഡോക്ടറും എഞ്ചിനീയറും IASഉം ഒന്നും അല്ലേ, സാധാരണ ഇതൊക്കെയാണല്ലോ ലക്ഷ്യമായി കുട്ടികൾ പറയാറ്. അതായത് മുത്തശ്ശന്റെ കാലടികൾ തന്നെ പിന്തുടരാനാണ് ആഗ്രഹം അല്ലേ?
2: അത് മാത്രല്ല ചേച്ചി, അറിവുള്ളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ കർമ്മം. വിദ്യ പോലൊരു സമ്മാനമില്ല. നമ്മുടെ ഈ രണ്ട് കണ്ണുകൾ നമുക്ക് ചുറ്റുമുള്ളത് കാണാനാണ്. ഗുരു മൂന്നാം കണ്ണാണ് ജ്ഞാനം കാട്ടിത്തരുന്ന കണ്ണ്. ജ്ഞാനദർശനത്തിന് ഗുരു ഇല്ലാതെ സാധിക്കില്ല എന്ന് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ മുത്തശ്ശ?
1: അതെ മോളെ, ദൈവം അനുഗ്രഹിച്ചു.
2: ഞാൻ ഇന്ന് വരെ പഠിച്ചത്, ഇനി പഠിക്കാൻ പോകുന്നത് ഒക്കെ കഴിയുന്നത്ര പേർക്ക് പകരണം. എന്റെ ഇന്നത്തെ നേട്ടത്തിൽ മുത്തശ്ശനും എന്റെ ടീച്ചേഴ്സും അഭിമാനിക്കുന്നത് പോലെ ഒരുപാട് പേരുടെ ഉയർച്ചയുണ്ട്. നാളെ എനിക്കും സന്തോഷിക്കണം. പിന്നെ ചേച്ചി, ഡോക്ടറൊക്കെ ആകാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേർ വേറെ ഇല്ലേ? അവരെയൊക്കെ അതിന് പ്രാപ്തരാക്കാൻ കുറച്ച് അധ്യാപകർ കൂടി വേണ്ടേ ഇല്ലേ മുത്തശ്ശ?
1: അതെ മോളെ.
0: റിസൾട്ട് വന്ന ശേഷം എങ്ങനെയുണ്ടായിരുന്നു മാഷേ?
1: ഈ ഒരു മാസം, ഇതിപ്പോ ഇതുപോലുള്ള അഞ്ചാമത്തെയോ മറ്റോ ഇന്റർവ്യൂ ആണ്. ഇതിനു മുമ്പ് പത്രക്കാരുടെ തിരക്കായിരുന്നു. എത്ര പേർ വന്നുപോയി, ഫോട്ടോഗ്രാഫർമാരും ദൂരദർശൻകാരും ഒക്കെ. ആ ദിവസങ്ങളിലെ തിരക്ക് എന്റെ കുഞ്ഞിനെ ശരിക്കൊന്ന് അടുത്ത് കിട്ടിയതുപോലും ഇല്ല.
0: മാഷേ, പൂജയുടെ നേട്ടം അറിഞ്ഞ ആ നിമിഷത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാമോ?
1: അതൊരു അതിശയ ദിനം തന്നെയായിരുന്നു. മിനിസ്റ്ററുടെ നേരിട്ടുള്ള ഫോൺ കോൾ. എന്റെ കുഞ്ഞിന് SSLC പരീക്ഷയിൽ ഒന്നാം റാക്ക്. വിശ്വസിക്കാനായില്ല എന്ന് പറഞ്ഞാൽ തെറ്റാകും. സത്യത്തിൽ പ്രതീക്ഷിച്ചിരുന്നു, അത്രയ്ക്ക് അധ്വാനിച്ചവൾ. എന്റെ ശിഷ്യരിൽ പലരും ഉന്നത നേട്ടങ്ങൾ കൊയ്തിട്ടുണ്ട്, പക്ഷേ ഇത് സ്വന്തം പേരക്കുട്ടി.
3: എന്തായിരുന്നു

0: ഒരു നിമിഷം തോന്നിയ വികാരം, അഭിമാനം, അതുമാത്രം അല്ല, ആഹ്ലാദവും പിന്നെ ഒരിറ്റു ദുഃഖവും തോന്നി. ഇതൊക്കെ കാണാനും സന്തോഷിക്കാനും താൻ മാത്രമേ ഉള്ളല്ലോ എന്നുള്ള സങ്കടം. മാഷിന്റെ കണ്ണുകളിൽ അപ്പോൾ നിറഞ്ഞത് ആനന്ദത്തിന്റെ മാത്രം അശ്രുക്കളായിരുന്നില്ല. സന്തോഷവാർത്ത അറിഞ്ഞതും പൂജ മാഷിന്റെ കാൽ തൊട്ടു വണങ്ങി. അവളെ ഇറുകെ പുണർന്നു. അവളുടെ കണ്ണുനീർ മാഷിന്റെ ഉടുപ്പ് നനയിച്ചു. മാഷിന്റെ കണ്ണുകളിൽ നിന്നും തുളുമ്പിയ ജലം അവളുടെ നെറുകയിലും ഇറ്റു വീണില്ലേ? പിന്നെ അങ്ങോട്ട് സന്ദർശകരുടെ ഒഴുക്കായിരുന്നു. ആരെല്ലാം വന്നുപോയി, ഒക്കെ അഭിമാനത്തോടെ നോക്കി നിന്നു. അവളുടെ ദിവസങ്ങളായിരുന്നു അവ. ഇനി നാട്ടുകാരുടെ വക സ്വീകരണമുണ്ട്. കൃഷ്ണകരയുടെ അഭിമാനമാണിവൾ. അവൾക്കൊപ്പം ഈ നാടും പ്രശസ്തമായത്രേ. ശരിയാണ്, ഒരു മാസം മുൻപ് വരെ ആരറിയുമായിരുന്നു കൃഷ്ണകരയെ? ഇന്നോ എല്ലാ പത്രവാർത്തകളിലും പൂജയുടെ കൂടെ ഈ നാടിനും സ്ഥാനം കിട്ടിയിരിക്കുന്നു. ഒന്നര പതിറ്റാണ്ട് മുൻപ് സ്വന്തം നാടുപേക്ഷിച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കരുതിയിരുന്നോ ഇങ്ങനെയൊക്കെ ആകുമെന്ന്?
1: അല്ല, മാഷെന്തോ വലിയ ആലോചനയിലായിരുന്നെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇറങ്ങുകയാ മാഷേ. മാഷിന്റെ ശിഷ്യയായിരുന്നു ഞാനും. ഞാനിന്ന് ഇവിടെ വരെ എത്തി. പക്ഷേ പൂജയ്ക്ക് അതിനേക്കാൾ ഒത്തിരി ഉയർച്ച ഉണ്ടാകും, തീർച്ച. മാഷേ, ഈ ഇന്റർവ്യൂ സ്ത്രീയുടെ അടുത്ത മാസത്തെ പതിപ്പിൽ വരും, വായിക്കണേ. പൂജ, ഓൾ ദി ബെസ്റ്റ്. ഇറങ്ങിക്കോട്ടെ മാഷേ.
2: മോളെ, എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ പഠിപ്പിച്ചതാണെന്നോ? എന്താ നീ പേര് പറഞ്ഞത്?
3: അനില. അനില ജെയിംസ് അല്ലേ? അയ്യോ, സോറി മോളെ, എനിക്ക് ഓർമ്മ വരുന്നില്ല ഈ പേരോ മുഖമോ. ഈയിടെയായി ഇങ്ങനെയാ, പഴയ മുഖങ്ങളൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല. പ്രായം 75 കഴിഞ്ഞു.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, പത്രലേഖിക അശ്വിനി അമ്പിളിക്കുട്ടൻ, സ്വാമിജി അഡ്വക്കേറ്റ് എ ഇസ്മയിൽ സേഠ്, പൂജ മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത.

0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 30-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 68063.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.
2: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: സ്വരസാഗരത്തിൽ ഇപ്പോൾ
3: എൻ പി രാമസ്വാമിയുടെ സംഗീത കച്ചേരി, ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. ആദ്യം നാഗസുരാവലി രാഗത്തിൽ വർണ്ണം. ആദിതാളം സ്വന്തം കൃതി.

0: എൻ പി രാമസ്വാമി പാടിയ കൃതികളാണ് കേട്ടത്. ടി എച്ച് സുബ്രഹ്മണ്യം വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം, തൃക്കാക്കര വൈ എൻ ശാന്താറാം ഗഞ്ചിറ. സ്വരസാഗരം സമാപിച്ചു.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
2: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
7: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
10: ഗാന സന്ദേശം
2: ഞായറൊഴികെ ഇന്നും രാവിലെ 7:35. പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്നു.
10: റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
11: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
12: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
13: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
12: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
11: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
14: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
15: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
14: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
15: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
14: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
15: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
14: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
16: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
17: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
16: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
17: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
16: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
17: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
16: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.
2: ആകാശവാണി.

ഓണം ഭാരതീയരുടെ, വിശിഷ്യ കേരളീയരുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ വികാരമാണ്, ഉത്സവമാണ്. ഈ ലോകത്തിന്റെ ഏതു കോണിൽ ജീവിക്കുമ്പോഴും മലയാളി ഹൃദയങ്ങൾ കൊണ്ടൊന്നാവുന്ന സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും ആഘോഷമാണിത്.

ജാതി മത ഭേദങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ എല്ലാവരും ഒരുപോലെ സന്തോഷിക്കുന്ന, ഒരേ മനസ്സുപോലെ വർത്തിക്കുന്ന സുന്ദര ദിനങ്ങളാണ് ഓരോ ഓണക്കാലവും. ഓണം ഒരു ഓർമ്മപ്പെടുത്തലാണ്, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ജീവിച്ചിരുന്ന ഒരു സമത്വ സുന്ദരമായ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തൽ, മനുഷ്യ മനസ്സുകളിൽ വറ്റാതെ നിൽക്കുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്തോഷത്തിന്റെയും നന്മയുടെയും സംസ്കാരത്തിന്റെയും ഈ നല്ല ഗുണങ്ങൾ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ.

0: ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ആഹ്ലാദത്തിന്റെയും വേളയായ ഓണക്കാലത്ത് മലയാളി മനസ്സുകളിൽ അവരുടെ സ്മൃതിപഥത്തിൽ തെളിയുന്നത് ഒരു ചക്രവർത്തിയുടെ മുഖമാണ്. മഹാബലി ചക്രവർത്തിയുടെ നീതിമാനായ ഭരണാധികാരിയും സ്നേഹസമ്പന്നനായ രാജാവുമായിരുന്നു ഇദ്ദേഹം. കള്ളമോ ചതിവോ ഇല്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത, മനുഷ്യരെല്ലാവരും ഏകോദര സഹോദരരായി ജീവിച്ചിരുന്ന സമത്വ സുന്ദരമായ കാലമായിരുന്നു മഹാബലി ചക്രവർത്തിയുടെ ഭരണകാലം. ഈ സുന്ദരകാലത്തിന്റെ ഓർമ്മകളാണ് നാം ഓരോ ഓണത്തിലും പുതുക്കുന്നത്.
1: വാ

തുല്യതയുടെയും സമത്വത്തിന്റെയും നീതിയുടെയും സത്യസന്ധതയുടെയും ദാനധർമ്മങ്ങളുടെയും പരസ്പര ബഹുമാനത്തിന്റെയും എത്രയോ പാഠങ്ങൾ മനുഷ്യരാശിയെ പഠിപ്പിച്ച മഹാനായ ചക്രവർത്തി തന്റെ പ്രജകളെ കാണുവാനായി തന്റെ നാട് സന്ദർശിക്കാനായി എത്തുന്നു എന്നതാണ് ഓണത്തിന്റെ സങ്കല്പം. മനുഷ്യനെ സ്നേഹിച്ച, മണ്ണിനെ സ്നേഹിച്ച മഹാബലി ചക്രവർത്തിയെ തങ്ങളുടെ വീട്ടുമുറ്റത്തും ഹൃദയങ്ങളിലും പൊന്നിൻ പൂക്കളം തീർത്ത് സ്വീകരിക്കുകയാണ് ഓരോ മലയാളിയും ഓണക്കാലത്ത്.

കാത്തിരിപ്പിൻ്റേതാണ് ഓരോ ഓണക്കാലവും. പ്രതീക്ഷയുടെ, പുതുമയുടെ, പുതു വെളിച്ചത്തിൻ്റെ പ്രകാശം തേടിയുള്ള കാത്തിരിപ്പ്. കാത്തിരിപ്പിന് എപ്പോഴും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അതൊരു വ്യക്തിക്കാവാം, ഒരു നല്ല കാലത്തിനാവാം, നല്ല ഭാവിക്കാവാം, അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആരുടെയെങ്കിലും തിരികെ വരവിനാകാം. മലയാളികൾക്ക് കാത്തിരിപ്പ് എന്നാൽ മറ്റൊന്നുകൂടിയാണ് ചിങ്ങമാസവും ഓണവും മാവേലി തമ്പുരാന്റെ വരവും. കുട്ടിക്കാലത്ത് പൂവിളികളോടെ തുമ്പപ്പൂവും കാക്കപ്പൂവും മുക്കുറ്റിപ്പൂവുമൊക്കെ പറിക്കാനായി നടന്ന ആ നാളുകളുടെ കാത്തിരിപ്പ്. യൗവനകാലത്ത് ഓണാഘോഷത്തിനായി, പുത്തനുടുപ്പുകൾക്കായി കാത്തിരുന്ന കാലം. ഓണാവധി ദിനങ്ങളിൽ വീടുകളിലെത്തുന്ന ബന്ധുക്കൾക്കായും പ്രിയപ്പെട്ടവർക്കായും കാത്തിരുന്ന നിമിഷങ്ങൾ. അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഓണമെന്നാൽ ജന്മനാട്ടിലേക്ക് തിരികെ വരാനുള്ള കാത്തിരിപ്പാണ്. കലണ്ടറിലെ തിരുവോണ നാളിലേക്ക് നോക്കി ലീവ് കിട്ടുമോ എന്ന് ഓർത്ത് നെഞ്ചിരിപ്പോടെ ഒരു കാത്തിരിപ്പുണ്ട്. അതിൽ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തുവാനുള്ള ആഗ്രഹവും ആകാംക്ഷയും വെമ്പലുമുണ്ട്. നാട്ടിൽ അവരെയും കാത്തിരിക്കുന്ന വയോധികരായ അച്ഛനും അമ്മയും ഉണ്ടാവും. ഈ ഓണത്തിനെങ്കിലും അവനെത്തും, അല്ലെങ്കിൽ അവളെത്തും എന്ന പ്രതീക്ഷയോടെ മുറ്റത്ത് പൂക്കളം തീർത്ത് സദ്യ ഒരുക്കി കാത്തിരിക്കുന്നവർ. അതുപോലെ തന്നെ ദൂരെയെങ്ങോ ജോലിക്കായി പോയി ഓണക്കാലത്ത് മാത്രം സ്വഭവനങ്ങളിലെത്തുന്ന അച്ഛനമ്മമാരെ കാത്തിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുമുണ്ട് ഈ മാമലനാട്ടിൽ. പുത്തനുടുപ്പുകൾക്കായി, സ്നേഹചുംബനങ്ങൾക്കായി ദിവസങ്ങളോളം തുടരുന്ന കാത്തിരിപ്പ്. ഈ ഓരോ കാത്തിരിപ്പും ചിലർക്ക് സന്തോഷത്തിൻ്റെതായി മാറും, പ്രത്യാശയുടേതാവും, മറ്റു ചിലർക്ക് സങ്കടക്കടലിൻ്റെതും.

പരാധീനതയുടെയും ദൈന്യത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും രോഗാരിഷ്ടതകളുടെയും പടവുകൾ താണ്ടി കർക്കിടകക്കാറുമാറി ആകാശം തെളിഞ്ഞ് തുമ്പപ്പൂക്കളും മുക്കുറ്റിയും ജമന്തിയുമൊക്കെ വിരിഞ്ഞ് പ്രകൃതി പച്ചപുതച്ച് സമൃദ്ധിയുടെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കാലം എല്ലാവരും ഏറെ സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ്.

0: ഓലച്ചക്കരമാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി,
1: ഓലച്ചക്കരമാറ്റം കേട്ടാൽ ഓടിക്കൂടും കുമ്മാട്ടി.
0: എത്താം കുമ്പത്ത് ഏളം പുള്ളിങ്ങ എത്തിച്ചു.

പൂക്കളം, ഓണത്തപ്പൻ, ഓണസദ്യ, ഓണത്തെയ്യം, ഓണത്തുള്ളൽ, ഓണത്തല്ല്, ഓണപ്പൊട്ടൻ, ഓണക്കോടി, ഓണപ്പാട്ട്, ഓണക്കളി എന്നിങ്ങനെ മലയാളിയുടെ സംസ്കൃതിയുമായി അലിഞ്ഞു ചേർന്നിട്ടുള്ള എത്രയെത്ര കാര്യങ്ങൾ ഓണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.

0: മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുകയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം നൽകുകയും പഴയ കാലത്തിന്റെ നന്മകളും ഓർമ്മകളും പുതുതലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്ന ഉത്സവമാണ് ഓണം.
1: ഓണമുണ്ടല്ലോ കൊന്നു വരുന്നു, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ, പൂപ്പൊലി പൊലി പൂപ്പൊലി പൊലി പൂവേ. വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും കൊന്നു വരുന്നു, വർഷകാലം പകുതിയാകുമ്പോൾ ചിങ്ങമാസവും കൊന്നു വരുന്നു, ചിങ്ങമാസത്തിൻ അത്തത്തിനാളിൽ ഭംഗിയോടെ തുടങ്ങും ഓരോ

പപ്പടം പഴം പഞ്ചസാര നെയ്യ് അല്പമല്ല വിളമ്പുന്നു നിത്യം. പപ്പടം പഴം പഞ്ചസാര നെയ്യ് അല്പമല്ല വിളമ്പുന്നു നിത്യം, അല്പമല്ല വിളമ്പുന്നു നിത്യം. കോടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങനെ കോമളാങ്കിമാർ വട്ടം തികഞ്ഞ്, കോടി വസ്ത്രമുടുത്തും കൊണ്ടങ്ങൻ കോമളാങ്കിമാർ വട്ടം തികഞ്ഞ്.

കാലത്തിൻ്റെ അനസ്യൂത പ്രവാഹത്തിൽ ഓണാഘോഷ രീതികളിലും ഇന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഒരു കാലത്ത് പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച മലയാളിക്ക് ഓണമെന്നത് തങ്ങളുടെ തൊടികളിലെ കാക്കപ്പൂവും തുമ്പപ്പൂവും ജമന്തിയുമൊക്കെ നുള്ളിയെടുത്ത് മുറ്റത്ത് തീർക്കുന്ന പൂക്കളങ്ങളായിരുന്നു. എന്നാൽ ഇന്ന് വിപണി കീഴടക്കിയ പരദേശിപ്പൂക്കളുടെ വശ്യമായ നിറങ്ങളാണ്. അടുക്കളയിൽ ഒത്തുകൂടി സ്നേഹവും സന്തോഷവും ചാലിച്ച് ഉണ്ടാക്കിയിരുന്ന ഓണസദ്യകൾ ഇന്ന് കാറ്ററിംഗ് സർവീസുകളിൽ നിന്നും ലഭിക്കുന്ന റെഡിമെയ്ഡ് സദ്യകൾക്ക് വഴിമാറിയിരിക്കുന്നു. ഈ ബാഹ്യമായ മാറ്റങ്ങൾക്കിടയിലും ഓണം എന്ന വികാരവും അതിൻ്റെ ആവേശവും ആഹ്ലാദവും മലയാളി മനസ്സുകളിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഈ മഹോത്സവത്തിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു.

ലോകത്തിന്റെ ഏത് ഭാഗത്ത് വസിക്കുമ്പോഴും മലയാളികൾ തനത് ശൈലിയിൽ ഒത്തുചേർന്ന് ഓണത്തെ ആഘോഷപൂർവം എതിരേൽക്കുന്നു. വിവിധ ചുറ്റുപാടുകളിലും സംസ്കാരങ്ങളിലും പ്രദേശങ്ങളിലും ജീവിക്കുന്ന ലോക ജനതയ്ക്ക് മുൻപിൽ മലയാളിയുടെ അതിരുകളില്ലാത്ത സ്നേഹത്തിന്റെ, കൂട്ടായ്മയുടെ, പങ്കുവെക്കലിന്റെ ഉദാഹരണമായി ഓണാഘോഷങ്ങൾ മാറുന്നു.

ഓണമെന്നത് കേവലം വിഭവസമൃദ്ധമായ സദ്യകളിലോ ആഡംബരപൂർണമായ കോടി വസ്ത്രങ്ങളിലോ കണ്ണഞ്ചിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളിലോ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല. മറിച്ച് വിശക്കുന്നവന് ഭക്ഷണം നൽകാനും ചുറ്റുമുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി വിരിയിക്കാനും ഇല്ലാത്തവന് കൈത്താങ്ങാവാനും പരസ്പരം സ്നേഹം പങ്കുവയ്ക്കാനും സാധിക്കുമ്പോഴാണ് ഓണമെന്ന സങ്കല്പത്തിന്റെ, ആഘോഷത്തിന്റെ യഥാർത്ഥ നന്മയും ചൈതന്യവും അർത്ഥപൂർണമാവുന്നത്.

പുതിയ തലമുറയ്ക്ക് തങ്ങളുടെ വേരുകളിലേക്കുള്ള ഗൃഹാതരതയുടെ മടക്ക സഞ്ചാരമാണ് ഓണം. പാരമ്പര്യത്തിന്റെ ഉൾക്കരുത്തും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൈമാറ്റവും തേടിയുള്ള ഒരു യാത്ര. ഓണം വെറുമൊരു ആഘോഷമല്ല, അതൊരു സംസ്കാരമാണ്, ജീവിത ദർശനമാണ്. ഐതിഹ്യങ്ങളുടെ പിൻബലവും കാർഷിക സംസ്കാരത്തിന്റെ പച്ചപ്പും കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളതയും കെട്ടുറപ്പും സമത്വദർശനവും എല്ലാം സമ്മേളിക്കുന്ന നാട്ടിൻപുറത്തിന്റെ നന്മയും വിശുദ്ധിയും നിഷ്കളങ്കതയും വെളിവാക്കുന്ന കേരളത്തിന്റെ പൈതൃക സാംസ്കാരിക മുഖമാണ് ഓണമെന്ന്.

കാലം എത്ര മാറിയാലും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് എന്തൊക്കെ ഇല്ലാതായാലും മലയാളി ഹൃദയങ്ങളിൽ നിന്നും ഓണം ഒരിക്കലും മായുകയില്ല. തലമുറകളും ആഘോഷ രീതികളും ഒക്കെ മാറിയാലും മനുഷ്യനെ മനുഷ്യനോട് ചേർത്ത് നിർത്തുന്ന മൂല്യങ്ങൾ നിലനിൽക്കുന്നിടത്തോളം ഓണവും നിലനിൽക്കും. ഗരിമയോടെ, പവിത്രതയോടെ, പുത്തൻ പ്രതീക്ഷകളോടെ, സ്നേഹത്തിൻ്റെ പുതിയ വെളിച്ചത്തിനായി.

ശ്രാവണ ഹർഷം സംഗീതശില്പം സമാപിക്കുന്നു. ആഖ്യാനം ഷിബു എം ജോസ് മച്ചാട്, അശ്വതി. പാടിയവർ മധു ബാലകൃഷ്ണൻ, ഗണേഷ് സുന്ദരം, അമൽ ആന്റണി, മഞ്ജു മേനോൻ, കെ എം പ്രിയദർശിനി. ഗാനരചന എം ഡി രാജേന്ദ്രൻ, അയ്യമ്പുഴ ഹരികുമാർ, യു കെ സുരേഷ് കുമാർ, പി വി നാരായണൻ. സംഗീതം ടി എസ് രാധാകൃഷ്ണൻ, ചേപ്പാട് എ ഇ വാമനൻ നമ്പൂതിരി, അരുൺ.

പി കെ മനോഹരൻ, പി ഡി തോമസ്, സർഗാത്മക സഹകരണം ജയാസിആർ, ആഖ്യാനരചന നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ, നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്, സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ, അവതരണം ആകാശവാണി തൃശൂർ നിലയം.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 30-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
2: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം, സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35.

ലവ് ഇൻ 70s. 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം, ആഖ്യാനം, കവിത രഘുനന്ദൻ, രചനാ സംവിധാനം എം വി ശശികുമാർ, സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

ഇത് എന്റെ കഥയാണ്. ചിലപ്പോ നിങ്ങളുടെയും. നിങ്ങൾക്ക് 70 വയസ്സിനടുത്താണ് പ്രായമെങ്കിൽ. ആദ്യം ഞാൻ എന്റെ നാടിനെ കുറിച്ച് പറയട്ടെ.

നോക്കത്താ ദൂരം പച്ചപ്പാടങ്ങളായിരുന്നു ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ. കിഴക്ക് പാട്ടിമലയും പടിഞ്ഞാറ് മരുങ്ങോടൻ മലയും വടക്ക് കല്ലടിക്കോടൻ മലയും ഞങ്ങളുടെ നാടിന് അതിർത്തികൾ തീർത്തു. തെക്കുഭാഗം അതിരറിയാത്ത പച്ചക്കടലായിരുന്നു. വിളയാറായ നെൽച്ചെടികളിൽ കാറ്റുപിടിക്കുമ്പോൾ അവ ശരിക്കും കടലിലെ തിരമാലകൾ പോലെ തന്നെയായിരുന്നു.

എന്റെ ഗ്രാമത്തിന്റെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞല്ലോ. സ്വർഗത്തേക്കാൾ സുന്ദരമായിരുന്നു എന്റെ നാട്. ഞാനന്ന് 10-ാം ക്ലാസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് ടൈപ്പ്റൈറ്റിംഗും ഷോർട്ട് ഹാൻഡും പഠിക്കാൻ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്ന കാലം. പ്രായം പെൺകുട്ടികളോട് പ്രായം ചോദിക്കരുതെന്നറിയില്ല, അതുകൊണ്ട് അത് ചോദിക്കരുത് കേട്ടോ. എന്നാലും ചിലത് പറയാം. നാട്ടിലെ ചെറുപ്പക്കാരിൽ ചിലർ ഞാൻ ടൈപ്പിന് പോകുമ്പോൾ ഓരോ മൂളിപ്പാട്ടുമായിട്ട് സൈക്കിളിൽ പിന്തുടരാറുണ്ടായിരുന്നു. അതിൽ മാധവൻ മാഷിന്റെ മകൻ ഹരിദാസും ഉണ്ടായിരുന്നു. എന്നെ കാണുമ്പോൾ അയാളുടെ ചുണ്ടിൽ ഈ പാട്ടായിരുന്നു.

ഇപ്പോ നിങ്ങൾക്ക് എന്റെ അന്നത്തെ പ്രായം മനസ്സിലായി കാണും ഇല്ലേ? ടൈപ്പിന് പോകുമ്പോ ഇടവഴിയിൽ സൈക്കിൾ ബെല്ലിന്റെ മണിനാദം കേൾക്കുമ്പോ ആദ്യമൊക്കെ ഒരങ്കലാപ്പായിരുന്നു, പിന്നീട് അത് കേൾക്കാതെ വരുമ്പോഴായി ഒരു സുഖല്ലായ. ആ മണിനാദമാണ് എന്റെ കൗമാര സ്വപ്നങ്ങൾക്ക് ചിറകുകൾ തന്നത്. ഒരു ദിവസം കേക്കണോ, അയാൾ സൈക്കിളിൽ എന്റെ വീടിന്റെ പടിപ്പുര വരെ വന്നു. അന്ന് ആദ്യമായി ഞാൻ അല്പം പേടിച്ചുപോയി. രാത്രി ഉറക്കം വരാതെ ഞാൻ അങ്ങനെ കിടക്കുമ്പോ അതാ റേഡിയോ അയാൾക്ക് വേണ്ടി പാടുന്നു.

0: പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ ഞാൻ ചിന്തിച്ചത് അമ്പലക്കുളത്തിൽ ഞാൻ കുളിക്കാൻ പോകുന്നിടത്ത് അയാൾ വന്നു കാണുമോ എന്നായിരുന്നു.
1: ഏയ്, അതിന് വഴിയില്ല.
0: ഇന്ന് നിന്റെ സൈക്കിൾ വാലയെ കാണുന്നില്ലല്ലോ, ആ ശല്യം എന്ന് കൂട്ടുകാരി രമ പറഞ്ഞപ്പോ ഞാൻ അറിയാതെ ഉറക്കെ പറഞ്ഞു, അയാൾ അത്ര മോശക്കാരനൊന്നുമല്ല.
1: എന്താ പെണ്ണേ, ഒരു മാറ്റം എന്നവളും.
0: അല്ലെങ്കിലും രമ കളിയാക്കാൻ മിടുക്കിയ. പിന്നെ അനുരാഗം മനസ്സിൽ മുളച്ച എങ്ങനെ മറച്ചു പിടിക്കാനാകുക?

കാലമിങ്ങനെ ശാന്തമായി ഒഴുകുന്ന ഞങ്ങളുടെ നാട്ടിലെ തുമ്പക്കണ്ണിപ്പുഴ പോലെ മുന്നോട്ടു പോകുകയായിരുന്നു. അപ്പോഴാണ് അതിർത്തിയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. വീട്ടിലെല്ലാവർക്കും വലിയ വേവലാതിയായി. കാരണം ഭാസ്കരമാമ പട്ടാളത്തിലായിരുന്നു. അച്ചമ്പങ്ങളുടെ ഭർത്താവായിരുന്നു ഭാസ്കരമാമ. എനിക്കൊരു പ്രത്യേക സ്നേഹം ഭാസ്കരമാമയോടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ വലിയ റേഡിയോ കൊണ്ടുതന്നത് ഭാസ്കരമാമയായിരുന്നു. എപ്പോഴും സിഗരറ്റിന്റെ മണമായിരുന്നു ഭാസ്കരമാമയ്ക്ക്. ഉണ്ടക്കണ്ണുകൾ ചുകച്ചുകാന്ന് ചുവന്നിരിക്കും. കണ്ട ആരും പേടിച്ചുപോകും. എപ്പോഴും ഹിന്ദിപ്പാട്ട് മൂളി നടന്നിരുന്ന ഭാസ്കരമാമ ശരിക്കും പാവായിരുന്നു ട്ടോ. ലീവിൽ വരുന്നത് കൈ നിറയെ മിഠായി, പേനകൾ, മണമുള്ള സോപ്പുകളൊക്കെ ആയിട്ടാണ്. പണ്ടൊക്കെ ലീവിൽ വരുന്ന ഭാസ്കരമാമയുടെ പെട്ടി തുറക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. മുഹമ്മദ് റഫിയുടെ ആരാധകനായിരുന്നു മൂപ്പര്. ഒരുപാട് ഡിസ്കുകൾ സ്വന്തമായിട്ടുണ്ടായിരുന്നു. ലീവിൽ വരുമ്പോ കോളാമ്പി പെട്ടിയിൽ ആ ഡിസ്ക് ഇട്ടിട്ടാണ് മൂപ്പര് ഉച്ചയ്ക്ക് ചാരുകസേരയിൽ ഊണ് കഴിഞ്ഞങ്ങനെ മയങ്ങുക.

ഒരു ദിവസം ഞാൻ ടൈപ്പ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ അവിടെ വലിയൊരു ആൾക്കൂട്ടം ഉണ്ടായിരുന്നു. ടെലഗ്രാം കൊണ്ടുവരുന്ന വാസുവിനെ വഴിയിൽ ഞാൻ കണ്ടിരുന്നു. പതിവ് പോലെ മുഖം കുനിച്ചു പോയതുകൊണ്ട് അയാൾ പറയാഞ്ഞതാകും. അയാളാണ് വിവരം അറിയിച്ചതെന്ന് മേമ പറഞ്ഞു. ഭാസ്കരമാമ യുദ്ധത്തിൽ, ബാക്കി മേമ പറഞ്ഞില്ല.

ഭാസ്കര മാമ മരിച്ചതോടെ അച്ഛൻ പെങ്ങളെ അച്ഛൻ തറവാട്ടിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അച്ഛമ്പെങ്ങളും ഗോപിയേട്ടനും ഞങ്ങളുടെ നാട്ടിലെത്തി. ഗോപിയേട്ടൻ ബി എ പരീക്ഷ എഴുതിയിരിക്കുന്ന കാലമാണ്. പണ്ട് സ്കൂൾ പൂട്ടുമ്പോഴെല്ലാം വെക്കേഷനിൽ ഗോപിയേട്ടൻ വീട്ടിൽ വരാറുണ്ടായിരുന്നു. കോളേജിൽ ചേർന്ന് പിന്നെയാണ് വരവ് കുറഞ്ഞത്. ഓണത്തിനോ വിഷുവിനോ വന്നാലായി. അതും മുത്തശ്ശിയുടെ ചീത്ത കേൾക്കുമെന്ന് പേടിച്ചാകണം. അല്ലെങ്കിൽ വന്നാലുടൻ പോകാൻ തിരക്ക് പിടിക്കണോ? നന്നായി പാടുമായിരുന്നു ഗോപിയേട്ടൻ. വിഷുവിന് കണി കണ്ടു കഴിഞ്ഞാൽ ആദ്യം വിഷുക്കേട്ടം, പിന്നെ പടക്കം പൊട്ടിക്കും. ചില കൊല്ലം കണി നേരത്തെയാകും. അപ്പോ ഭാസ്കരമാമ കുട്ടികളെ കൊണ്ടൊക്കെ പാട്ടുപാടിക്കും. ഒരു വർഷം ഗോപിയേട്ടൻ അതുവരെ കേൾക്കാതിരുന്ന ഒരു പുതിയ പാട്ടുപാടി.

ഇപ്പോ ഗോപിയേട്ടൻ ജോലി അന്വേഷണത്തിലാ. കുട്ടിക്കളിക്കൊന്നും നേരമില്ല. എപ്പോ നോക്കിയാലും വായന. ആളൊരു ഗൗരവക്കാരനായിരിക്കുന്നു. അതിനിടയിൽ മാധവൻ മാഷിന്റെ മകൻ ഗൾഫിൽ ജോലിയായി പോയിന്നൊരു ശ്രുതി കേട്ടു. ശരിയാണ്, കുറെ ദിവസമായി സൈക്കിൾ മണി കേൾക്കാറേയില്ല. ഇല്ലെങ്കിൽ നല്ല വയലറ്റ് ബോഗൻവില്ല സൈക്കിളിന്റെ മുന്നിൽ വെച്ച് എവിടെയെങ്കിലും കാണാറുണ്ടായിരുന്നു. വീട്ടിലെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ഞാൻ അത് ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. ഗോപിയേട്ടനാണ് അച്ഛനോട് ചോദിച്ചത് ഇവളെ എന്താ കോളേജിൽ ചേർക്കാത്തതെന്ന്. അതുവരെ പെൺകുട്ടികൾക്ക് എന്തിനാ ഏറെ പഠിപ്പ് എന്നായിരുന്നു കാരണവന്മാരുടെ ചിന്ത. അങ്ങനെ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് എന്നെ ചേർത്തു. ഞാനും കോളേജുകുമാരിയായി. നഗരത്തിലെ കോളേജ്, ഒരുപാട് കൂട്ടുകാർ, ഹോസ്റ്റലിലെ ജീവിതം. ജീവിതത്തിലെ ഏറ്റവും നല്ല നാളുകളായിരുന്നു അവയെന്ന് ഞങ്ങളന്ന് തിരിച്ചറിഞ്ഞില്ല. അവിടെ വായനയും എഴുത്തുമായി ലൈബ്രറിയിൽ ഏറെ സമയം ചെലവിട്ട എന്നെ കൂട്ടുകാരികൾ കളിയാക്കി വിളിച്ചു.

അതിനിടയിൽ ജോലി കിട്ടി ഗോപിയേട്ടൻ ഡൽഹിക്ക് പോയി. ഏറെ നാൾക്കു ശേഷം ലീവിൽ വന്നപ്പോൾ ഡിഗ്രി പരീക്ഷയുടെ സമയം. സ്റ്റഡി ലീവായി ഞാനും വീട്ടിലുണ്ടായിരുന്നു. ഇവളങ്ങ് വലുതായി പോയല്ലോ എന്നാണ് ഗോപിയേട്ടൻ ആദ്യം പറഞ്ഞത്. നാണത്തോടെ മുറിയിൽ ഒളിച്ച എന്നെ അവിടെ ഇരുന്ന് പാടിയിരുന്ന റേഡിയോയും കളിയാക്കുകയായിരുന്നു. അപ്പോ റേഡിയോയിലെ പാട്ട് അല്ലാതെങ്ങനെ ഈ പാട്ട് തന്നെയായി.

മനസ്സിൽ വീണ്ടും ഒരു പ്രണയം മുട്ടിട്ടു തുടങ്ങിയോ? എനിക്കറിയില്ല, ഞാൻ എന്നെ തന്നെ മറക്കുകയായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഞാൻ.

അതൊരു കർക്കിടമാസമായിരുന്നു. ചിങ്ങം പിറന്നാൽ നല്ലൊരു ദിവസം നോക്കി ഇവളുടെ പുടമുറി നടത്താമെന്ന് അച്ഛൻ പറഞ്ഞത് അന്നാണ്. ഗോപിയാണ് പുടവ് കൊടുക്കണമെങ്കിൽ ദിവസം പോലും നോക്കണമെന്നില്ലാന്ന് മുത്തശ്ശി. മുറപ്പെണ്ണല്ലേ, മച്ചിലെ ഭഗവതിയുടെ മുമ്പിൽ വെച്ച് എന്ന് വേണമെങ്കിലും പുടവ് കൊടുക്കാമെന്നത്രേ ശാസ്ത്രം.

ഞങ്ങൾ ചിങ്ങം വരാൻ കാത്തിരുന്നു. അക്കൊല്ലം കൊയ്ത്തൊക്കെ നേരത്തെയായിരുന്നു. 100 മേനിയായിരുന്നു വിളവ് ഞങ്ങളുടെ സ്വപ്നങ്ങൾക്കും. അങ്ങനെ ഒടുവിൽ താമരമാലയുമായി ചിങ്ങമെത്തി. റേഡിയോയിൽ ഓണപ്പാട്ട് നിറഞ്ഞു. ഒരു ദിവസം പാട്ടുകൾ അവതരിപ്പിക്കാൻ എത്തിയത് ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, നാട്ടുകാരൻ MT വാസുദേവൻ നായരായിരുന്നു. അദ്ദേഹം അന്ന് ആദ്യം പറഞ്ഞ പാട്ട് ഇതായിരുന്നു.

മണിയറയിലേക്ക് വളരെ പരിഭ്രമത്തോടെയാണ് ഞാൻ ചെന്നത്. ആദ്യ രാത്രിയാണ്. നല്ല പരിചയമുള്ള, ഞാൻ വളർന്ന എന്റെ വീട്ടിലെ മുകളിലെ കിഴക്കേ മുറി പോലും വേറേതോ സ്ഥലമായിട്ട് തോന്നി. അവിടെ എന്നെ കാത്ത് ഒരു കോളിനോ ചിരിയുമായി അതാ ഗോപിയേട്ടൻ. ഒന്നും മിണ്ടാതെ കീഴോട്ട് നോക്കി നിന്ന് എന്നെ നോക്കി ഗോപിയേട്ടൻ മെല്ലെ പാടി,

അത് ഞങ്ങളുടെ പുത്തൻ ഓണമായിരുന്നു. അതുവരെ ഇല്ലാതിരുന്ന ഒരു നിറം ഓണത്തിന് കൈവരികയായിരുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ ഓണത്തിന് ഊഞ്ഞാലിട്ടു. ഭാസ്കരമാമ പോയതിനു ശേഷം ആദ്യമായി എന്ന് പറയാം.

തിരുവോണത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഗുരുവായൂർ തൊഴാൻ പോയി. പിന്നീടായിരുന്നു ഞങ്ങളുടെ വിരുന്നുപോക്കെല്ലാം. പുലികളിയും വള്ളംകളിയും എല്ലാം ഞങ്ങൾ കണ്ടു.

ഇതൊക്കെ കേൾക്കുമ്പോ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ഈ വയസ്സുകാലത്ത് നുണ പറയല്ലേ ഞാനെന്ന്. അല്ലാട്ടോ, ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു 50 ആണ്ട് മുമ്പൊക്കെ മിക്കവരുടെയും കല്യാണവും പ്രണയവുമെല്ലാം. എന്റെ മകന്റെ മോള് ഈ ഓണത്തിന് വന്നപ്പോ ചോദിച്ചു, അച്ഛമ്മേ, മുത്തച്ഛൻ പ്രപ്പോസ് ചെയ്തത് എങ്ങനെയെന്ന്. ആ ഒരു ചോദ്യമാണ് എന്നെ ഈ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയത്. ഇങ്ങനെയുള്ള കല്യാണമായിരുന്നോ നല്ലത്? ശാസ്ത്രം ഇപ്പൊ പറയുന്നു അടുത്ത ബന്ധുക്കൾ തമ്മിൽ കല്യാണം കഴിക്കരുതെന്ന്. അതുകൊണ്ട് ഈ ഓർമ്മകൾ ഒരു പഴങ്കഥയായി കണ്ടാൽ മതി, മറഞ്ഞുപോയ ഒരു കാലത്തിന്റെ മായാത്ത ഓർമ്മകൾ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ലവ് ഇൻ 70s 50 വർഷം മുൻപത്തെ ഒരു പ്രണയകഥ. ആലാപനം ആഖ്യാനം കവിത രഘുനന്ദൻ. രചനാ സംവിധാനം എം വി ശശികുമാർ. സംവിധാന സഹായം അർപ്പണ കൃഷ്ണരാജ്.

0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

0: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ ഹിന്ദി പാഠം. അധ്യാപിക ജയ എൻ, വിദ്യാർത്ഥികൾ ജിസ എസ് അജി, അദ്രിക നായർ.
1: നമസ്തേ ജി.
2: നമസ്തേ, ബേഠിയെ. പിച്ചലെ ക്ലാസ് മേ ഹം കിസ്കേ ബാരേ മേ പഠ് രഹാ ഥാ, ഗലീലിയോ നാമക് ലേഖ പഠ് രഹാ ഥാ, ഹേ നാ?
1: ഹാ ജി.
2: പാഠഭാഗ കാ നാം ഗലീലിയോ ഥാ ഔർ ഉസ്കാ ലേഖക് ശ്രീ ശുക്രാചാര്യ ഹേ ഔർ ഉസ്കാ അസലി നാം കൃഷ്ണ മേനൻ ഹേ
1: ജി
2: ഔർ ഉൻകാ ജന്മ ബിഹാർ കെ പാറ്റ്നാ മേ ഹുവാ ഥാ, ഹേ നാ?
1: ഹാ ജി.
3: ഹാ ജി.
2: ഉസ്കി പ്രമുഖ രചനയെ ഹമാരാ സുക്രാന്ത് ബച്ചോ കേ ലിയേ, ഗലീലിയോ ബച്ചോ കേ ലിയേ, ഡാർവിൻ ആദി ഹേ,
1: റൈറ്റ്?
2: ഗലീലിയോ കെ ബാരേ മേ പിച്ചലേ ക്ലാസ് മേ ആപ് ലോഗോ നെ ക്യാ ക്യാ പഠാ, ഉസ്കാ സാരാംശ് കുച്ച് വാക്യോ മേ ജിസാ ബതായേ.
4: ഗലീലിയോ ഇറ്റലി കാ 12 സാൽ കാ ഏക് ഛോട്ടാ സാ ബാലക് ഥാ. വഹ് ബിനാ സബൂത് കെ കുച്ച് നഹീ സ്വീകാർതാ ഥാ. കരീബ് 400 സാൽ പഹലേ ഏക് പൂർണമാസി കി രാത് മേ ചാന്ദ് കോ ദേഖ്തേ ഹുവേ ഏക് പഹാഡി പർ ചഡ് രഹാ ഥാ. ഉസേ ലഗാ കി ചാന്ദ് ബി ഉസ്കേ സാത് സാത് ചട് രഹാ ഥാ.
2: യേ ദേഖ് കർ ഉസ്കോ ബഡാ മസാ ആയാ, ഹേ നാ?
4: ഹാ ജി.
2: ഔർ കുച്ച് ദേർ ബാദ് വോ ക്യാ കർനെ ലഗാ, ചാന്ദ് ഉസ്കേ സാത് സാത് ചട് രഹാ ഥാ, യേ ദേഖ് കർ ഉസ്കോ ബഡാ മസാ ആയാ, റൈറ്റ്?
4: ഹാ ജി.
2: ഉസ്കേ ബാദ് ഉസ്നേ ക്യാ ക്യാ, വോ ചാന്ദ് കോ ദേഖ്തേ ഹുയേ
4: ഉത്തർനെ ലഗാ.
2: ഉത്തർനെ ലഗാ, ഹാ ബതായേ.
4: അബ് ഉസേ ലഗാ ചാന്ദ് ബി ഉസ്കേ സാത് സാത് ഉത്തർ രഹാ ഹേ. ഫിർ ഉസ്നേ സോചാ ചാന്ദ് അപ്നി ജഗഹ് പർ സ്ഥിർ ഹേ. സബൂത് കെ ലിയേ ഉസ്നേ അപ്നേ ദോസ്ത് കോ ബുലായാ. ദോസ്ത് നെ പഹാഡി പർ ചഡാ തോ ഉസേ ലഗാ ചാന്ദ് ബി ഉസ്കേ സാത് ചട് രഹാ ഹേ. ഉസീ സമയ ലഡ്കാ നീച്ചേ ഉത്തർനേ ലഗാ, തോ ഉസേ ലഗാ ചാന്ദ് നീച്ചേ ഉത്തർ രഹാ ഹേ. അന്ത് മേ ഉസ്നേ നതീജാ നിക്കാലാ കി ചാന്ദ് സ്ഥിർ ഹേ. ഉസ്കാ ചഡ്നാ ഉത്തർനാ ഹമാരി നസറോ കാ ധോക്കാ ഹേ.
2: അച്ഛാ ഠീക് ഹേ. അദ്രിക കോ യാ സാരാംശ് സമജാ
3: ജി?
2: അച്ഛാ, ശേഷ് ഭാഗ് ആജ് ഹം പഠനേ ജാ രഹേ ഹേ, ധ്യാൻ സേ സുനിയേ. കുച്ച് ദിനോ കേ ബാദ് ഗലീലിയോ കോ ഉസ്കേ പിതാ നെ ഡോക്ടറി പഠനേ കേ ലിയേ ഭേജ് ദിയ, മഗർ വോ തോ വൈജ്ഞാനിക് ബന്നാ ചാഹതാ ഥാ. ഉസ്നേ അപ്നേ ആപ് വിഷയ ബദൽ ലിയേ. പിതാ നെ ഠാണ്ടാ തോ ഉസ്നേ ഭോലേപ്പൻ സേ കഹാ, ആപ് ഹീ തോ കഹതേ ഥേ കി സച്ച് കഹ്നേ ഔർ സച്ച് നിഭാനേ മേ കഭി ഭഗവാൻ സേ ഭീ നഹീ ഡർനാ ചാഹിയേ, മുജേ വൈജ്ഞാനിക് ബന്നേ കാ മൻ ഹേ, തോ മേ വിജ്ഞാൻ ക്യോ ന പഠൂ, ക്യാ ആപ് ഭഗവാൻ സേ ഭീ ബഡേ ഹേ. യേ പാഠ ഭാഗ് അദ്രിക പഠിയേ
3: ജി. കുച്ച് ദിനോ ബാദ് ഗലീലിയോ കോ ഉസ്കേ പിതാ നെ ഡോക്ടറി പഠനേ കേ ലിയേ ഭേജ് ദിയ, മഗർ വഹ തോ വിജ്ഞാനിക് ബന്നാ ചാഹതാ ഥാ. ഉസ്നേ അപ്നേ ആപ് വിഷയ ബദൽ ലിയേ. പിതാ നെ ഡാട്ടാ തോ ഉസ്നേ ഭോലേപ്പൻ സേ കഹാ, ആപ് ഹീ തോ കേതേ ഥേ കി സച്ച് കഹനേ ഔർ സച്ച് നിഭാനേ മേ കഭി ഭഗവാൻ സേ ഭീ നഹീ ഡർനാ ചാഹിയേ, മുജേ വൈജ്ഞാനിക് ബന്നേ കാ മൻ ഹേ, തോ മേ വിജ്ഞാൻ ക്യോ ന പഠൂ, ക്യാ ആപ് ഭഗവാൻ സേ ബഡേ ഹോ.
2: ഭഗവാൻ സേ ഭീ

0: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 13:21.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50. തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
3: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
2: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
3: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
5: ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ചങ്ങാതി സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.
7: നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ ആഘോഷമായ ഓണം കഴിഞ്ഞതേയുള്ളൂ. ചങ്ങാതി ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു ഓണം ആഘോഷിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. ആഘോഷങ്ങൾ വളരെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ പലപ്പോഴും ആഘോഷങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ അത്ര സന്തോഷകരമായിരിക്കില്ല. ഓണം ആഘോഷിക്കാൻ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വീട്ടിലെത്തിയവരൊക്കെ മടങ്ങിപ്പോകുന്ന വഴിയാണ്. ഇനി എന്ന് മടങ്ങിവരാൻ പറ്റുമെന്ന ചിന്തയിലാണ് പലരും. ആഘോഷങ്ങൾ കഴിഞ്ഞു, ഇനി നിത്യജീവിതത്തിലേക്ക് മടങ്ങണമെന്ന് നെടുവേർപ്പെടുന്നവരാണ് മിക്കവരും. ആഘോഷങ്ങൾ നല്ലതു തന്നെ, എന്നാൽ ആഘോഷങ്ങൾക്ക് ശേഷവും സന്തോഷമായി നമുക്ക് ജീവിക്കാൻ സാധിക്കുമോ? അങ്ങനെ ജീവിതം തന്നെ ഒരു ആഘോഷമാക്കാൻ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് കേൾക്കാം.
8: ഒരു പ്രത്യേക അറിയിപ്പ്, ചങ്ങാതി പരിപാടിയുടെ ശ്രോതാക്കൾക്കു വേണ്ടി തൃശൂരിൽ വെച്ച് ഒരു സമ്മേളനം നടത്തുന്നു. ഈ ശനിയാഴ്ച, അതായത് നാളെ കഴിഞ്ഞ് 29 10:30 എലൈറ്റ് ഹോട്ടലിൽ വെച്ചായിരിക്കും ഈ സമ്മേളനം നടക്കുന്നത്. എലൈറ്റ് ഹോട്ടൽ രാഗം തിയേറ്ററിനടുത്താണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ഈ നമ്പർ ഉപയോഗിക്കുക: 9880221957. നമ്പർ ഞാൻ വീണ്ടും പറയാം: 9880221957.

0: ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. ആഘോഷങ്ങൾ പലർക്കും പല വിധത്തിലാണ്. ഓണം ആഘോഷിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് കുട്ടികളായിരുന്നു. അവധി, ഓണക്കോടി, നല്ല ഭക്ഷണം, പിന്നെ കൂട്ടുകാരുമൊത്ത് കളിക്കുവാനുള്ള അവസരം, ഇത്രയും മതി അവർക്ക് ആഘോഷിക്കാൻ. മുതിർന്നവരുടെ ആഘോഷം വിഭിന്നമാണ്. ബന്ധുക്കളെ കാണുന്നതും കൂട്ടുകാരോടൊപ്പം സമയം ചെലവഴിക്കുന്നതുമൊക്കെ അവർക്ക് സന്തോഷം നൽകുന്നു. വൃദ്ധരായവർക്ക് അവരുടെ മക്കളെ കാണുന്നതാണ് ആഘോഷം. ദുഃഖകരം എന്ന് പറയട്ടെ, ചിലർക്ക് മദ്യമില്ലാതെ ആഘോഷിക്കാനറിയില്ല. ലഹരിക്കടിമയായവർ ആഘോഷിക്കുകയാണ് എന്ന് പറയുമെങ്കിലും അവർ ആഘോഷിക്കുന്നുണ്ടോ എന്ന് അവർക്കുപോലും അറിയില്ല. ഇങ്ങനെ ലഹരി മൂലം ആഘോഷം അപകടമാക്കിയ ഒരാളുടെ കഥ ഇന്ന് കേൾക്കാം.
1: പ്രസിദ്ധനായ ദാവീദ് രാജാവ് ഭരണത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന സംഭവമാണിത്. ദാവീദിന് മുമ്പ് രാജ്യം ഭരിച്ചിരുന്ന ശൗൽ എന്ന രാജാവിന്റെ മകളെയാണ് ദാവീദ് വിവാഹം കഴിച്ചിരുന്നത്. സ്വന്തം മരുമകനായിരുന്നെങ്കിലും ദാവീദിനോട് ശൗൽ രാജാവിന് വലിയ വിരോധമായിരുന്നു. ദാവീദ് തന്നെക്കാൾ ശക്തനും സമർത്ഥനുമായ ഒരു യോദ്ധാവാണ് എന്നതായിരുന്നു ശൗൽ രാജാവിന്റെ അസൂയയ്ക്ക് കാരണം. പ്രാണരക്ഷാർത്ഥം ദാവീദിന് നാടുവിട്ട് ഓടേണ്ടി വന്നു. രാജ്യം ഭരിക്കുന്ന രാജാവാണല്ലോ ദാവീദിനെ കൊല്ലാൻ അന്വേഷിക്കുന്നത്. ശൗൽ പല പ്രാവശ്യം ദാവീദിനെ പിടിക്കുവാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. നാടുവിട്ട് വെളിമ്പ്രദേശത്തും മരുഭൂമിയിലുമാണ് ദാവീദും കൂടെയുള്ളവരും പാർത്തിരുന്നത്. ആ സ്ഥലങ്ങളിൽ ധനികരായ ആളുകളുടെ ജോലിക്കാർ ആടുമാടുകളെ മേയ്ക്കാറുണ്ട്. ദാവീദിനും കൂടെയുള്ളവർക്കും വളരെ ശക്തിയുണ്ടായിരുന്നു. എങ്കിലും അവർ ഇത്തരത്തിലുള്ള ഇടയന്മാരെ ഒന്നും ഒരിക്കലും ഉപദ്രവിച്ചിരുന്നില്ല. ദാവീദ് അന്നത്തെ രാജാവിന്റെ ശത്രുവായിരുന്നു. എങ്കിലും പ്രജകൾക്ക് ഉപദ്രവമുള്ളതൊന്നും ദാവീദ് ചെയ്യില്ലായിരുന്നു. ഈ ഇടയന്മാരുടെ കൂട്ടത്തിൽ ദാവീദിന്റെ തന്നെ ബന്ധുവായ ഒരാളുടെ ഇടയന്മാരും ഉണ്ടായിരുന്നു. ദാവീദിന്റെ കുടുംബക്കാരനായ അയാളുടെ പേര് നാബാൽ എന്നായിരുന്നു. ആ ഇടയന്മാരുമായി ദാവീദിനും കൂടെയുള്ളവർക്ക് നല്ല ബന്ധമുണ്ടായി. ആ ഇടയന്മാരെ പല അപകടങ്ങളിൽ നിന്നും ദാവീദും ആളുകളും രക്ഷിച്ചു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ധനികനായ നാബാലിന്റെ വീട്ടിൽ ഒരു ആഘോഷം നടന്നു. നമ്മുടെ നാട്ടിൽ ഓണം ഒരു കാർഷിക ആഘോഷമാണ്, വിളവെടുപ്പ് കഴിഞ്ഞുള്ള ആഘോഷം. അതുപോലെ ആ നാട്ടിലെ ഒരു വലിയ ആഘോഷമാണ് ആടുമാടുകളുടെ രോമം കത്തിരിക്കുന്ന ദിവസം. ഒരു വർഷം മുഴുവൻ ചെമ്മരിയാടുകളെ പരിപാലിച്ചവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടുന്ന ദിവസമാണ് ആട്ടുരോമം മുറിക്കുന്ന ദിവസം. അന്ന് എല്ലാവർക്കും സദ്യയുണ്ട്, നല്ല ഭക്ഷണം കഴിച്ച് ആഘോഷിക്കുന്ന ദിവസം. ഈ ആഘോഷ വിവരം ദാവീദ് കേട്ടു. ഇന്ന് നാബാലിൻ്റെ വീട്ടിൽ സദ്യയുള്ള ദിവസമാണ്, ധാരാളം ഭക്ഷണം അവിടെ ഉണ്ടായിരിക്കും. മരുഭൂമിയിൽ അലഞ്ഞു നടക്കുന്ന ദാവീദും കൂടെയുള്ളവരും നല്ല ഭക്ഷണം കഴിച്ചിട്ട് അനേക നാളുകളായി. ഇന്ന് നാബാലിൻ്റെ വീട്ടിൽ പോയാൽ അവർ തീർച്ചയായും നമുക്ക് ഭക്ഷണം തരാതിരിക്കില്ല എന്ന് ദാവീദ് കരുതി. നാബാലിൻ്റെ ആടുകളെയും ഇടയന്മാരെയും ദാവീദും കൂടെയുള്ളവരും സംരക്ഷിച്ചതുമാണല്ലോ. ദാവീദ് 10 ചെറുപ്പക്കാരെ വിളിച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ കർമ്മേലിൽ നാബാലിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പേരിൽ അവന് ഈ ആശംസകൾ കൈമാറണം. താങ്കൾക്കും കുടുംബത്തിനും താങ്കൾക്കുള്ള സകലത്തിനും എൻ്റെ സമാധാന ആശംസകൾ. നിങ്ങളുടെ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവമാണെന്ന് ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ ഇടയന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചില്ല എന്ന് മാത്രമല്ല

0: അവർ കർമ്മയിലിൽ ഉണ്ടായിരുന്ന കാലത്തോളം അവരുടെ ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടുമില്ല. നിങ്ങളുടെ ജോലിക്കാരോട് ചോദിച്ചാൽ അവർ ഇക്കാര്യം പറയും. അതുകൊണ്ട് ഈ ചെറുപ്പക്കാരോട് താങ്കൾ കരുണ കാണിക്കണം. ഒരു നല്ല ദിവസത്തിലാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. അതിനാൽ താങ്കളാൽ കഴിയുന്ന എന്തെങ്കിലും താങ്കളുടെ ദാസന്മാർക്കും മകനായ ദാവീദിനും നൽകണം എന്ന് അവനോട് പറയുക. ദാവീദിന്റെ ആളുകൾ ചെന്ന് ഈ കാര്യങ്ങളെല്ലാം ദാവീദിന്റെ പേരിൽ നാബാലിനെ അറിയിച്ചിട്ട് മറുപടിക്കായി കാത്തുനിന്നു. എന്നാൽ നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട് പുച്ഛത്തോടെ ചോദിച്ചു, ആരാണ് ഈ ദാവീദ്? ആരാണ് ഇശായിയുടെ മകൻ? സ്വന്തം യജമാനന്മാരെ ഉപേക്ഷിച്ച് ഒളിച്ചുവിടുന്ന നിരവധി ദാസന്മാർ ഇക്കാലത്തുണ്ട്. എനിക്കുള്ള ഭക്ഷണവും വെള്ളവും ആടുകളുടെ രോമം കത്തിരിക്കുന്ന എൻ്റെ ജോലിക്കാർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ മാംസവും എടുത്ത് എവിടെ നിന്നാണെന്ന് പോലും അറിയാത്ത കുറച്ച് പേർക്ക് ഞാൻ എന്തിനു കൊടുക്കണം? ഈ പറഞ്ഞത് കേട്ട് നാബാലിൻ്റെ തന്നെ ഭൃത്യന്മാർ മൂക്കത്ത് വിരൽ വെച്ചു. കാരണം ഏറ്റവും വലിയ നന്ദികേടിൻ്റെ വാക്കുകളാണ് അയാൾ പറഞ്ഞത്. നാബാലിൻ്റെ ഇടയന്മാർ മരുഭൂമിയിൽ ആടുകളെ തീറ്റിക്കൊണ്ടിരുന്നപ്പോൾ അവർക്ക് എല്ലാ സംരക്ഷണവും നൽകിയവനാണ് ദാവീദ്. എന്നാൽ ഇപ്പോൾ ഒരു ആഘോഷ സമയത്ത് വീട്ടിൽ ധാരാളം ഭക്ഷണമുള്ളപ്പോൾ അല്പം ഭക്ഷണം ചോദിച്ച ദാവീദിൻ്റെ ഭൃത്യന്മാർക്ക് അത് കൊടുത്തില്ലെന്നതോ പോട്ടെ. എല്ലാവരുടെയും മുമ്പിൽ ദാവീദിനെ പരസ്യമായി അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഭൃത്യന്മാർ നാബാലിനോട് ഒന്നും പറഞ്ഞില്ല. കാരണം അയാളൊരു ഭോഷനാണെന്ന് അയാളുടെ തന്നെ വേലക്കാർക്ക് അറിയാമായിരുന്നു. മാത്രമല്ല ഇപ്പോൾ അയാൾ മദ്യലഹരിയിലുമാണ്. എന്തെങ്കിലും ഉടനെ ചെയ്തില്ലെങ്കിൽ വലിയ അപകടമുണ്ടാകുമെന്നും ഭൃത്യന്മാർക്ക് മനസ്സിലായി. അവർ കാര്യത്തിൻ്റെ ഗൗരവം നാബാലിൻ്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞു. ഇതിനുള്ളിൽ ദാവീദ് അയച്ച ബാല്യക്കാർ മടങ്ങിപ്പോയി ഉണ്ടായതെല്ലാം അവനെ അറിയിച്ചു. ദാവീദ് കോപം കൊണ്ട് ജ്വലിച്ചു. ഉടൻ തന്നെ തൻ്റെ കൂടെയുള്ള എല്ലാവരും വാളരക്കി കെട്ടാൻ ദാവീദ് പറഞ്ഞു. നാബാലിനെയും അയാളുടെ വീട്ടിലുള്ള എല്ലാ പുരുഷന്മാരെയും അന്ന് തന്നെ കൊല്ലുക എന്നതായിരുന്നു ദാവീദിൻ്റെ ഉദ്ദേശം. ഈ അപകടം നാബാലിൻ്റെ ഭാര്യയായ അബീഗയിൽ മനസ്സിലാക്കി. അവളുടെ വീട്ടിൽ വലിയ ആഘോഷവും സദ്യയും നടക്കുന്ന സമയത്ത് തന്നെ ദാവീദിൻ്റെ ഭൃത്യന്മാർക്ക് കൊടുക്കുവാൻ ഭക്ഷണവുമായി അവൾ ദാവീദിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. അവൾ ദാവീദിനെ കണ്ടു, അവരുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ചു. അബിഗയിലിൻ്റെ സമയോചിതമായ ഇടപെടൽ നാബാലിനെയും അവൻ്റെ കുടുംബത്തെയും അന്ന് രക്ഷിച്ചു. പിറ്റേ ദിവസം മദ്യലഹരി ഇറങ്ങിയപ്പോഴാണ് നാബാലിന് സംഭവിച്ച കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലായത്. അയാൾ ഭയന്നുപോയി. അവൻ്റെ ഹൃദയം കല്ലിച്ചുപോയി. ചില ദിവസങ്ങൾക്ക് ശേഷം അയാൾ മരിച്ചു.
1: വലിയൊരു ആഘോഷം നാബാലിൻ്റെ വീട്ടിൽ നടന്നു. ആ ആഘോഷത്തിൽ പങ്കെടുത്ത നാബാലിൻ്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും വലിയ ഒരു ദുരന്തത്തിലേക്ക് അടുക്കുകയായിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, നാബാലിന് ആഘോഷിക്കാനുണ്ടായിരുന്ന സ്വത്തുക്കൾ, ആടുമാടുകൾ, ഭക്ഷണം, ഇവയെല്ലാം അയാളുടെ മാത്രം മിടുക്കുകൊണ്ടുണ്ടായതാണ് എന്ന് നാബാൽ കരുതി. രണ്ട്, ആഘോഷ സമയത്ത് തനിക്കും തൻ്റെ വീട്ടുകാർക്കുമല്ലാതെ വേറെ ആർക്കും ഒരു ഉപകാരവും ചെയ്യേണ്ട എന്നാണ് നാബാൽ കരുതിയത്. മൂന്ന്, മറ്റാരുടെയും ഒരു നിർദ്ദേശവും സ്വീകരിക്കാൻ നാബാലിന് മനസ്സില്ലായിരുന്നു. നാല്, തന്നെ സഹായിച്ചവരെ നന്ദിയോടെ ഓർക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അഞ്ച്, മദ്യം കഴിച്ച് സുബോധമില്ലാതെ ഇരിക്കുന്നതാണ് ആഘോഷം എന്നയാൾ കരുതി. മദ്യവും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്നവർ അവർക്ക് മാത്രം ആഘോഷിച്ചാൽ മതി എന്ന മനോഭാവമുള്ളവരാണ്. ആഘോഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരാഘോഷം നടക്കുമ്പോൾ അതിന് കാരണക്കാരായ പലരുമുണ്ട്. അവരെ നന്ദിയോടെ ഓർക്കണം. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കുവാനുമുള്ള ഒരു അവസരമാണ് ആഘോഷങ്ങൾ. അത് നമ്മുടെ സ്വാർത്ഥതയുടെ പ്രകടനമായി മാറരുത്. ആഘോഷങ്ങൾ ലഹരിയിൽ മുക്കി നശിപ്പിക്കരുത്. ഈ കഴിഞ്ഞ ഓണം നിങ്ങൾക്കെങ്ങനെയായിരുന്നു എന്നറിയില്ല. എന്നാൽ ഇനി ഒരാഘോഷം വരുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
0: ഒരു പ്രത്യേക അറിയിപ്പ്. ചങ്ങാതി പരിപാടിയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി

0: തൃശൂരിൽ വെച്ച് ഒരു സമ്മേളനം നടത്തുന്നു. ഈ ശനിയാഴ്ച, അതായത് നാളെ കഴിഞ്ഞ് 29-ാം തീയതി 10:30 എലൈറ്റ് ഹോട്ടലിൽ വെച്ചായിരിക്കും ഈ സമ്മേളനം നടക്കുന്നത്. എലൈറ്റ് ഹോട്ടൽ രാഗം തിയേറ്ററിനടുത്താണ്. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ഈ നമ്പർ ഉപയോഗിക്കുക: 9880221957. നമ്പർ ഞാൻ വീണ്ടും പറയാം: 9880221957.
1: നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുവാൻ ഞങ്ങളുടെ വിലാസം ശ്രദ്ധിക്കുക: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25. വിലാസം ഒരിക്കൽ കൂടി: ചെങ്ങാതി, പോസ്റ്റ് ബോക്സ് നമ്പർ 250666, ബാംഗ്ലൂർ 25.
2: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ: മാള KKS ഗവൺമെന്റ് ITIയിൽ ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ എന്നീ ട്രെക്കൂഡുകളിൽ ഓരോ ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരുടെ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 29 രാവിലെ 10:30 ITIയിൽ നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഹാജരാകണം. PSC റൊട്ടേഷൻ പ്രകാരമായിരിക്കും നിയമനം. ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, EWS ഓപ്പൺ കാറ്റഗറി തസ്തികയിലേക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ BTech, ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NCTC, NAC ഉള്ളവർക്ക് അപേക്ഷിക്കാം. മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, മുസ്ലിം ഓപ്പൺ കാറ്റഗറി തസ്തികയിലേക്ക് ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ BTech, ഡിപ്ലോമ അല്ലെങ്കിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ NTC അല്ലെങ്കിൽ NAC ആണ് യോഗ്യത. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0480289317. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0480289317. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ തൃശൂർ മുഖ്യ കാര്യാലയത്തിൽ കമ്പനി സെക്രട്ടറിയുടെ താൽക്കാലിക ഒഴിവിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. ബിരുദവും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ അസോസിയേറ്റഡ് മെമ്പർ യോഗ്യതയും കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ളവർക്ക് അപേക്ഷിക്കാം. 40 വയസ്സാണ് പ്രായപരിധി. താൽപര്യമുള്ളവർ ബയോഡാറ്റ, തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം KSDC@gmail.com എന്ന ഇമെയിലിലേക്ക് അപേക്ഷ സമർപ്പിക്കണം. ഈ മാസം 31 വരെ അപേക്ഷ സ്വീകരിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0487233301064. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487233301064. ഫിഷറീസ് വകുപ്പിന് കീഴിലുള്ള സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ തൃശൂർ ജില്ലാ നോഡൽ ഓഫീസിലേക്ക് മിഷൻ കോർഡിനേറ്റർ തസ്തികയിൽ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും ലൈവ്ലിഹുഡ് പ്രൊജക്ടുകളിൽ മുൻപരിചയവും ഇരുചക്രവാഹന ഡ്രൈവിംഗ് ലൈസൻസുമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 35 വയസ്സാണ്. ഫിഷറീസ് വകുപ്പിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് പ്രായപരിധിയിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കും. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. പ്രതിമാസ വേതനം 30,000 രൂപയാണ്. താൽപര്യമുള്ളവർ ബയോഡാറ്റ, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, മുൻപരിചയം എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകളുടെ അസലും പകർപ്പും സഹിതം ഈ മാസം 31 രാവിലെ 10:30 അഴിക്കോട് റീജിയണൽ ഹാച്ചറിയിൽ നടത്തുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി സമയങ്ങളിൽ 0480281969898 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0480281969898. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി.
9: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTV യോടെ മണപ്പുറം IGL.

0: ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
3: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
4: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട് വനം.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
5: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
8: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി, ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില.
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
9: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ
9: തിങ്കൾ, ബുധൻ, ഞായർ രാവിലെ 7:20.
5: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പിഎം മുദ്ര യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 രാത്രി 10:30 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കിസാൻ വാണി സ്പോൺസേർഡ് പരിപാടി. തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി. ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടകഗാനങ്ങൾ. 8:00 നേർമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പിഎം സ്വനിധി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 ഓണം കഥാവേള. അവതരണം എം കെ രേഖ. 9:30 കഥകളി പദങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം. അവതരിപ്പിക്കുന്നത് കെ കെ യതീന്ദ്രൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം. ശ്രീനാരായണ ഗുരുദേവകൃതികൾ കെ ജെ യേശുദാസ് പാടിയത്. 6:30 ഗ്രാമക്ഷേമ വാർത്തകൾ. ഇതിൽ കാർഷിക സർവകലാശാല വാർത്തകൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 ഓണം കവിതാനേരം. അവതരണം നാലാപടം പത്മനാഭൻ. 7:05 ഡോക്ടർ പ്രിൻസ് ഇപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം ജീവിതരീതിയും സാമൂഹിക ഉത്തരവാദിത്തവും. അംബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു. 7:10 ഗാന്ധിമാർഗം. ഗാന്ധിജി ഇന്നിന്റെ പ്രസക്തി പ്രഭാഷണം. അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 മൃദുല ഫർണിച്ചർ വേൾഡ് തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 10:30 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. ആയുർവേദത്തിലെ പഞ്ചശോധനാ കർമ്മങ്ങൾ. ഡോക്ടർ പൂജ തോമസ് സംസാരിക്കുന്നു. 7:55 അക്കൌണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 പാട്ടോർമ്മകൾ. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചെമ്മലശ്ശേരിയിൽ നിന്നും പി ജി ശാരദ ടീച്ചർ. 9:30 ഡോക്ടർ പത്മ എസ് തമ്മുരാന്റെ വീണക്കച്ചേരി. കിള്ളിക്കുറിശിമംഗലം രാമമോഹൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 11:00 ഏലൂർ ബിജു അവതരിപ്പിക്കുന്ന സോപാന സംഗീതം. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഒപ്പനപ്പാട്ട്. എ എച്ച് സുബൈദയും സംഘവും പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ആവണി പൊന്നൂഞ്ഞാൽ. കവിയും ഗാനരചയിതാവുമായ വി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി. 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി മൂന്നാം ഭാഗം. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു. 2:30 സ്വരസാഗരം. എം എ കല്യാണകൃഷ്ണ ഭാഗവതർ പാടിയ കൃതികൾ. ടി എൻ കൃഷ്ണൻ വയലിൻ. പാലക്കാട് ആർ രഘു മൃദംഗം. 3:00 കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം ഒറ്റക്കുന്നിലേക്ക് ഒരു സ്നേഹയാത്ര. 4:00 കഥകളി പദങ്ങൾ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 മാപ്പിളപ്പാട്ടുകൾ. അൻവർ സാദത്തും സംഘവും പാടിയത്. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 കർണാടക സംഗീത പാഠം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. 8:00 സാഹിത്യവേദി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 ഓണം കഥാവേള. അവതരണം ദാമോദരൻ കുളപ്പുറം. 9:30 ഇംഗ്ലീഷ് പരിപാടി. 9:45 മൊഴിയാം ഒരു കഥ. 10:00 മെഹ്ഫിൽ. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഓണാഘോഷത്തിന്റെ ആരവങ്ങൾക്ക് എവിടെയും കുറവില്ല. ഉത്രാട പാച്ചിലിൽ തുടങ്ങി തിരുവോണ സദ്യ കഴിഞ്ഞ് ആർപ്പുവിളികളും പാട്ടും കളികളുമായി എങ്ങും ഒത്തുകൂടലാണ്.

0: നാട്ടിലാണെങ്കിൽ അസോസിയേഷനുകളിൽ വിവിധ തരം പരിപാടികളാണ്. ക്ലബ്ബുകൾ കൈയടക്കിയ യുവാക്കൾ ആഘോഷ തിമിർപ്പിലാണ്. ഈ ആഘോഷ ദിനത്തിൽ നമുക്കും ഒന്ന് ചുറ്റിക്കാണാം. ഇപ്പോൾ നാം ഉള്ളത് നെയ്യാറ്റിൻകര വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലാണ്. വനിതകളും പുരുഷന്മാരും കുട്ടികളും വിവിധ പരിപാടികൾക്കായി തയ്യാറെടുക്കുകയാണ്. വെൺബകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് PTP നഗർ റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ കെ സനൽകുമാരൻ നായർ.
1: ഞങ്ങളുടെ ഈ PTP നഗർ റെസിഡൻസ് അസോസിയേഷൻ 2004 രജിസ്റ്റർ ചെയ്ത് ഒരു കുടുംബ ഐക്യ കൂട്ടായ്മയായിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഓരോ വർഷവും ഈ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനിലെ കുടുംബാംഗങ്ങൾക്കായിട്ട് പലതരം പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതിലേറ്റവും എടുത്തു പറയേണ്ട ഒന്നാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങളൊരു കുടുംബ സംഗമവും ഓണാഘോഷവും ഒന്നിച്ചാണ് നടത്തുന്നത്. ഈ റെസിഡൻസ് അസോസിയേഷനിലെ കുട്ടികൾക്കായിട്ടുള്ള കലാ കായിക മത്സരങ്ങൾ, വനിതകൾക്കായിട്ട് പ്രത്യേകം മത്സരങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഇപ്പോൾ കലാമത്സരങ്ങളെന്ന് പറയുമ്പോൾ LKG UKG വിഭാഗക്കാർക്കുള്ള നഴ്സറി പാട്ട്, ആക്ഷൻ സോങ്, അവരുടെ കഥ പറച്ചൽ, അത് കഴിഞ്ഞിട്ട് LP UP ഹൈസ്കൂൾ മുതിർന്നവർക്ക് പ്രത്യേകം ഉപന്യാസം, പ്രസംഗം, ലളിതഗാനം, പദ്യപാരായണം, നാടൻപാട്ട് എന്നീ വിഭാഗങ്ങളിലും മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഓണനാളിൽ തന്നെ ക്വിസ് പ്രോഗ്രാം നടത്തുന്നുണ്ട്, മെമ്മറി ടെസ്റ്റ് ഉണ്ട്, സുന്ദരിക്ക് പൊട്ടുതൊടലെന്ന വളരെ ജനകീയവും ആകർഷകവുമായ ഒരു പരിപാടിയുണ്ട്. പിന്നെ എല്ലാവർക്കും LP UP ഹൈസ്കൂൾ മുതിർന്നവർക്കൊക്കെ നാരങ്ങാ സ്പൂൺ, ബലൂൺ കപ്പ്, കസേര ചുറ്റല്, വാട്ടർ ബോൾ ബാലൻസിങ്, പിന്നെ LKG UKG കുട്ടികൾക്കായിട്ടുള്ള മിഠായി പെറുക്കല്, കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് നമ്മൾ ആഘോഷിച്ചു വരുന്ന ഒരു കുടുംബ സംഗമം കൂടിയാണ്. അപ്പം ഇതിൽ മത്സരിച്ച് വിജയിക്കുന്ന കുട്ടികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും ഒക്കെ ധാരാളം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും വിശിഷ്ടമായിട്ട് എടുത്തു പറയേണ്ട ഒരു ചടങ്ങ് ഗുരുവന്ദനം എന്ന ചടങ്ങാണ്. അതായത് നമ്മുടെ റെസിഡൻസ് പരിധിയിൽ

0: എൺപത് വയസ്സ് കഴിഞ്ഞ ഗുരുജനങ്ങളെ ആൺ പെൺ ഭേദമില്ലാതെ ഞങ്ങൾ ബഹുമാനിച്ച് വിളിച്ചുകൊണ്ട് വന്ന് ഈ കുടുംബസംഗമത്തിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഡയസിലിരുത്തി അവരെ കാല് തൊട്ട് തൊഴുത് പൊന്നാട ചാർത്തി ദക്ഷിണ നൽകി ആദരിക്കുന്ന ഒരു ചടങ്ങ്. വളരെയധികം ആകർഷകമായ ഒരു ചടങ്ങാണ്. അതിന് ഞങ്ങളുടെ റെസിഡൻസ് കൂട്ടായ്മയുടെ സംഘടനയായ ഫ്രാനിൻ്റെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ വന്നാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. പിന്നെ നമ്മുടെ കുടുംബസംഗമത്തിൽ വെച്ച് നമ്മുടെ ഈ നാട്ടിനകത്തുള്ള മികച്ച ക്ഷീര കർഷകരെ ആദരിക്കുന്നുണ്ട്. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കർഷക ശ്രേഷ്ഠ എന്നുള്ള ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ജീവിതത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾക്കും അവരുടെ അഭിരുചിക്കനുസരിച്ച് ഈ ഓണാഘോഷത്തിലും കുടുംബസംഗമത്തിലും സന്തോഷമായിട്ട് പങ്കെടുക്കാൻ കഴിയും. പിന്നെ പറയേണ്ട ഒരു കാര്യം, കേരള തനിമയോടുകൂടിയ ഒരു അത്തപ്പൂക്കള മത്സരം ഞങ്ങൾ നടത്തുന്നുണ്ട്. കേരള തനിമയോടുകൂടിയ പുഷ്പങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് ഓണത്തപ്പനെയും മഹാബലിയൊക്കെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഓണ പൂക്കളം ഒരുക്കി. ഒന്നാം സമ്മാനം ഇത്തവണ 1251 രൂപയാണ്, രണ്ടാം സമ്മാനം 1001, മൂന്നാം സമ്മാനം 751 രൂപയുമാണ് നമ്മുടെ മത്സര വിജയികൾക്ക് കൊടുക്കുന്ന സമ്മാനം. ഇങ്ങനെ വരുമ്പോൾ നാട്ടിൻപുറങ്ങളിലുള്ള ഓണപ്പൂക്കളവും ഓണപ്പൂവിളിയും ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാനുള്ള നമ്മുടെ ഒരു ശ്രമത്തിൻ്റെയും സാംസ്കാരികമായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെയും ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങളതിൽ വിലയിരുത്തുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, SSLC ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന കുട്ടിക്ക് പാരിതോഷികം നൽകുന്നതോടൊപ്പം തന്നെ മറ്റു കുട്ടികൾക്കും എത്ര പേര് SSLC എഴുതിയിട്ടുണ്ടോ ആ കുട്ടികളെയൊക്കെ വിളിച്ച് ആദരിച്ച് നല്ല രണ്ട് വാക്ക് പറഞ്ഞ് അവരൊക്കെ പ്രോത്സാഹനം, ചെറിയതാണെങ്കിലും ഒരു ക്യാഷ് പ്രൈസൊക്കെ കൊടുത്ത് അവരുടെ രക്ഷകർത്താക്കളുടെയും നമ്മളെ നാട്ടുകാരുടെയും മുമ്പിലൊക്കെ വെച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടി ഈ ചടങ്ങിനോടൊപ്പം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് ഒരു ടാബാണ് ഞങ്ങൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നൽകി വരുന്നത്. അപ്പോൾ ഈ ടാബ് നമുക്ക് സ്പോൺസർ ഐറ്റത്തിൽ കിട്ടും. 40,000 രൂപയ്ക്കുള്ള ഒരു ടാബാണ് +2 ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് തന്നെ തമ്മിൽ ആരോഗ്യപരമായ ഒരു മത്സരം വരും. എനിക്ക് കൂടുതൽ മാർക്ക് വാങ്ങണം, നാട്ടുകാരുടെ യോഗത്തിൽ വെച്ച് എനിക്ക് ഈ സമ്മാനം വാങ്ങണം എന്നൊക്കെയുള്ള ഒരു ആരോഗ്യപരമായ മത്സരം കുട്ടികളുടെ ഇടയ്ക്ക് വരും. പിന്നെ നമ്മൾ ധാരാളം ചിരിക്കാനുള്ള പരിപാടികളും മത്സരങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. വനിതകൾക്ക് മാത്രമായിട്ടുള്ള വടംവലിയുണ്ട്, പിന്നെ വിവാഹിതരും അവിവാഹിതരും തമ്മിലുള്ള വടംവലിയുണ്ട്, വെറുതെ ചിരിക്കാൻ വേണ്ടി മാത്രം. പിന്നെ കസേര ചുറ്റൽ, അപ്പോൾ എല്ലാവരും കൂടി ആർത്ത് കൂക്കി വിളിച്ച് ബഹളം വച്ച് നല്ല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് നമ്മളീ നാട്ടിലുള്ള അബാലവൃദ്ധജനങ്ങൾ വന്നു ചേരും. പിന്നെ അവസാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, എല്ലാ വർഷവും ഞങ്ങൾ ഒരു നറുക്കെടുപ്പ് നടത്തുന്നുണ്ട്. ഞങ്ങളുടെ ഓരോ വർഷത്തെയും ലാഭവിഹിതത്തിൽ നിന്നും സിംഹഭാഗമെടുത്ത് ഈ അംഗങ്ങളായിട്ടുള്ള ഓരോ വീടിനും ഓരോ സമ്മാനം എന്നുള്ള നിലയ്ക്ക് സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഓണക്കിറ്റോ അത് ആ വർഷം കമ്മിറ്റി തീരുമാനിക്കുന്നതനുസരിച്ച്, ഇപ്പോൾ ഈ വർഷമാണെങ്കിൽ സ്റ്റീൽ പാത്രങ്ങളാണ് നൽകുന്നത്. ശരാശരി 400 രൂപ വില വരുന്ന പാത്രങ്ങൾ, ഉരുളികൾ, സ്റ്റീൽ പാത്രങ്ങൾ, അടുക്കള ഉപകരണങ്ങളൊക്കെയാണ് ഇത്തവണ കൊടുക്കുന്നത്. ഇത് ഒരു കുടത്തിനകത്ത് എല്ലാ വീട്ടുകാരുടെയും നമ്പർ എഴുതിയിട്ടിട്ട് സമ്മാനത്തിൻ്റെ സീരിയൽ നമ്പറും എഴുതിയിടും. അപ്പോൾ ഓരോ വീട്ടിലെയും ഒരാൾ വന്ന് ആ കുടത്തിനകത്ത് കൈയിട്ട് നമ്പർ എടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ 64-ാമത്തെ നമ്പറായിട്ടുള്ള പ്രൈസാണ് കിട്ടുന്നതെങ്കിൽ 64-ാമത്തെ സ്റ്റിക്കർ ഒട്ടിച്ച പ്രൈസ് ചെമ്പുക്കുടം ആയിരിക്കും ചിലപ്പോൾ, അത് അവർക്കെടുക്കാം. ഇങ്ങനെ അവരവരുടെ സമ്മാനം അവരവർ തന്നെ സെലക്ട് ചെയ്യുന്ന ഒരു മത്സരം.
1: കുട്ടികളെല്ലാവരും തന്നെ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന്റെ ഉത്സാഹത്തിലും സന്തോഷത്തിലുമൊക്കെ ഓടി നടന്ന് ഓരോ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തിട്ട് വരുന്ന കുട്ടികളെ നമുക്കിനി പരിചയപ്പെട്ടാലോ. മോന്റെ പേരെന്താണ്?
2: എന്റെ പേര് അഭിനവ്.
1: അഭിനവ് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
2: ഇപ്പൊ 9th സ്റ്റാൻഡേർഡ്.
1: ഇപ്പൊ ഓണ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പൊ ഏത് ഐറ്റത്തിലാണ് അഭിനവ് പങ്കെടുത്തത്?
2: ഇപ്പൊ ലളിതാനത്തിലായിരുന്നു പങ്കെടുത്തത്. ഇപ്പൊ കഴിഞ്ഞ് അടുത്തതിൽ പങ്കെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്.
1: അടുത്ത ഏത് ഐറ്റമാണ്?
2: അടുത്തിനി പദ്യപാരായണം. അത് കഴിഞ്ഞ് ഇവിടെയുള്ള പരിപാടി എല്ലാത്തിലും പങ്കെടുക്കാനാണ് പ്ലാൻ. കലാമത്സരങ്ങൾ, അതിൽ പ്രസംഗം, ഉപന്യാസം, ലളിതഗാനം, പദ്യപാരായണം, നാടൻപാട്ട്, കായിക മത്സരങ്ങൾ, എല്ലാ സ്പോർട്ടിലുള്ള മത്സരങ്ങളാണ്. പഴയ പോലത്തെ കളികളല്ല, എല്ലാം കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, അതൊരു ടഫും കാണും. പക്ഷേ നമ്മളെല്ലാവരും കൂട്ടത്തോടെ മത്സരിക്കുമ്പോൾ അത് രസകരമാണ്.

0: തമാശ നിറഞ്ഞതും. പക്ഷേ അതിൽ നിന്ന് തന്നെ കുറെ കുറെ കാര്യ ഗൗരവങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂട്ടുകുടുംബമായിരിക്കും, അല്ലെങ്കിൽ ഫാമിലി തന്നെ ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അവർക്കത് ആഘോഷിക്കുമ്പോൾ അതൊരു കൂട്ടായ്മ ഉത്സവം തന്നെയാണ്. പക്ഷേ ഇന്ന് നോക്കുമ്പോൾ ഒരു ഫാമിലിയിൽ കൂടി പോയാൽ നാലോ അഞ്ചോ മെമ്പേഴ്സ് മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള 100-100 വീടുകളുള്ള അസോസിയേഷൻ അത് ഒരുമിച്ച് ആഘോഷിക്കുമ്പോൾ അത് നല്ല നല്ല ഓർമ്മകളായിരിക്കും നമുക്ക് തരുന്നത്. എന്റെ അറിവ് വെച്ച കാലം തൊട്ടേ ഇവിടെ റെസിഡൻസിൽ ഓണാഘോഷവും ഇതുപോലെ മത്സരങ്ങളും കുടുംബസംഗമവും ഉണ്ട്. ഞാൻ 1-ാം ക്ലാസ് തൊട്ട് ഇതിലെല്ലാം പങ്കെടുക്കുകയാണ്. അപ്പം എനിക്ക് മെയിനായിട്ട് സ്റ്റേജ് ഫിയർ മാറുന്നു. അപ്പൊ എന്നെ പോലുള്ള നിരവധി കുട്ടികളിവിടെ ഉണ്ട്. ഇവർക്ക് ഇതുപോലെ മത്സരിക്കുമ്പോൾ അവര് അടുത്ത വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കുക. അപ്പൊ അവർക്കത് ക്രേസ് ആയിട്ട് മാറും. ഈ ഒരു മാതൃകാപരമായ അസോസിയേഷനിലെ ഈ പരിപാടികൾ കണ്ട് വളരുന്ന ഓരോ കുട്ടിയും ഭാവിയിൽ തലമുറയുടെ നല്ല നല്ല വാഗ്ദാനങ്ങളായി മാറുമെന്നാണ് എന്റെ വിശ്വാസം. നമുക്കും ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇതിൽ നിന്നുള്ള മോട്ടീവ്, നമുക്ക് അതാണ് കിട്ടുന്നത്.
1: അടുത്തൊരാളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് പേര്?
2: എന്റെ പേര് ശിവാനി മഹേഷ് എന്നാണ്. ഞാൻ 9th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. നെല്ലിമൂട് കോൺവെന്റിലാണ് പഠിക്കുന്നത്.
1: അപ്പൊ ശിവാനി, എന്തൊക്കെ മത്സരങ്ങളിലാണ് ഇതുവരെ പങ്കെടുത്തത്? ഇനി എന്തൊക്കെ മത്സരങ്ങളുണ്ട്?
2: ഞാൻ ഇതുവരെ പങ്കെടുത്തത് ക്യൂസ് പ്രോഗ്രാം, മെമ്മറി ടെസ്റ്റ്, ബോൾ ബാലൻസിങ്, ബലൂൺ കപ്പ് ഇതിലൊക്കെയാണ് ഇതുവരെ പങ്കെടുത്തത്. ഇനി ധാരാളം ഗെയിംസ് ഉണ്ട്. കസേരയുടെ ചുറ്റൽ, നാരങ്ങ സ്പൂൺ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, അങ്ങനെ കുറെ ഗെയിംസ് ഉണ്ട്.
1: എന്താണ് ഈ സ്പോർട്സ് ഐറ്റങ്ങളോടാണോ ശിവാനിക്ക് താല്പര്യം? ആർട്സ് കോമ്പറ്റീഷൻ ഒന്നും പങ്കെടുത്തില്ലേ?
2: സ്പോർട്സ് ആണ് കൂടുതൽ താല്പര്യം. നമ്മൾ അസോസിയേഷനിൽ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന പ്രോഗ്രാം, ഇപ്പൊ ആർട്സിലാണെങ്കിൽ എങ്ങനെ സ്പോർട്സിലാണെങ്കിൽ എങ്ങനെ എല്ലാവരും എൻകറേജ് ചെയ്യുന്ന നല്ല നല്ല പ്രോഗ്രാംസ് ആണുള്ളത്. പെയിന്റിങ് പെൻസിൽ ഡ്രോയിങ് എല്ലാ വിഭാഗത്തിലും വന്നവർക്ക് എൻകറേജ് ചെയ്ത് വളരെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ കളിക്കാൻ പറ്റുന്ന ധാരാളം ഗെയിംസ് ഉണ്ട് ഇവിടെ.
1: അപ്പം ശിവാനിയും ശിവാനിയുടെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പൊതുവിൽ ഈ മത്സരത്തെ കുറിച്ച് എന്താണ് ശിവാനിക്ക് പറയാനുള്ളത്?
2: ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്ന് കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ എല്ലാത്തിലും പങ്കെടുത്ത് പഴയൊരു കൂട്ടായ്മ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു കാര്യമാണ് ഇതിലൂടെ റെസിഡൻസ് അസോസിയേഷൻ ചെയ്യുന്നത്.
1: ഇനി നമുക്ക് അദ്വൈത കമലിന്റെ ഒരു ലളിതഗാനം കൂടെ കേട്ടാലോ?

കുടുംബങ്ങളെ കോർത്തിണക്കുന്ന റെസിഡൻസ് അസോസിയേഷനുകളിലും ഓണാഘോഷം അതിന്റെ പാരമ്യത്തിലാണ്. കലാകായിക മത്സരങ്ങളും പരമ്പരാഗത കളികളുമൊക്കെയായി ഓരോ പ്രദേശത്തെയും കുടുംബങ്ങൾ ഒന്നിക്കുന്നു. അങ്ങനെ ഓണം വ്യത്യസ്ത അനുഭൂതികൾ സമ്മാനിക്കുന്ന വൈകാരിക ഉത്സവം കൂടിയാകുന്നു. എത്ര ദൂരത്തിലാണെങ്കിലും എത്ര തിരക്കിലായാലും ഓണമായാൽ സ്വന്തം നാട്ടിലെത്തി ആഘോഷങ്ങളിലും കുടുംബ കൂട്ടായ്മകളിലും പങ്കെടുക്കുക എന്നത് ഏറെ നിർബന്ധമാണ് ഓരോരുത്തർക്കും. കളിച്ച് രസിച്ച് യാത്രകളുമായി എല്ലാ വിഷമതകളിൽ നിന്നും മാറി നിൽക്കാനുള്ള ദിനങ്ങളെ കൂടുതൽ ശോഭയുള്ളതാക്കാൻ ഓരോരുത്തരും ശ്രമിക്കുകയാണ്. നാം ഈ കേട്ട പോലെ ആയിരക്കണക്കിന് അസോസിയേഷനുകളും ക്ലബ്ബുകളും സൌഹൃദ കൂട്ടായ്മകളും ഒത്തൊരുമിക്കുന്ന ഈ ഓണം മറക്കാനാവാത്ത ഓർമ്മകളാണ് സമ്മാനിക്കുന്നത്. പൂക്കളങ്ങൾ തീർത്തും വിഭവങ്ങൾ വിളമ്പിയും ഓണക്കോടികൾ കൈമാറിയും സ്നേഹ സൌഹൃദങ്ങൾ പുതുക്കിയും നമുക്കും ഒന്നിക്കാം. വെൺപകൽ PTP നഗർ റെസിഡൻസ് അസോസിയേഷനിലെ

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: സ്പോൺസേഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി മുദ്രാ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
1: 2015 ഏപ്രിൽ 8 പ്രധാനമന്ത്രി ആരംഭിച്ച പ്രധാനമന്ത്രി മുദ്രാ യോജന PMMY 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകി കോർപ്പറേറ്റ്, ഇതര, കാർഷികേതര, ചെറുകിട, സൂക്ഷ്മ സംരംഭങ്ങളെ ശാക്തീകരിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 2024 ജൂലൈ 23 2024-25 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി വായ്പാ പരിധി 20 ലക്ഷം രൂപയായി ഉയർത്തി. ഈ പുതിയ പരിധി 2024 ഒക്ടോബർ 24 പ്രാബല്യത്തിൽ വന്നു. ഈ പ്രഖ്യാപനത്തിൽ ഒരു പുതിയ വായ്പാ വിഭാഗമായ തരുൺ പ്ലസ് കൂടി അവതരിപ്പിച്ചു. തരുൺ വിഭാഗത്തിൽ വായ്പകൾ എടുത്ത് വിജയകരമായി തിരിച്ചടച്ചവർക്ക് 10 ലക്ഷം രൂപയ്ക്കും 20 ലക്ഷം രൂപയ്ക്കും ഇടയിൽ ഫണ്ടിംഗ് ലഭ്യമാക്കാൻ ഇത് സഹായിക്കും. കൂടാതെ മൈക്രോ യൂണിറ്റുകൾക്കുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ഈ വർദ്ധിപ്പിച്ച വായ്പകൾക്ക് ഗ്യാരണ്ടി കവറേജ് നൽകും. ഇത് ഇന്ത്യയിലെ ശക്തമായ സംരംഭകത്വ ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. മുദ്ര, അതായത് മൈക്രോ യൂണിറ്റ്സ് ഡെവലപ്മെന്റ് ആൻഡ് റീഫിനാൻസിംഗ് ഏജൻസി ലിമിറ്റഡ്, സൂക്ഷ്മ യൂണിറ്റ് സംരംഭങ്ങളുടെ വികസനത്തിനും പൂർണ്ണ വായ്പയ്ക്കും വേണ്ടി പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ ഇന്ത്യൻ സർക്കാർ സ്ഥാപിച്ച ഒരു ധനകാര്യ സ്ഥാപനമാണ്. പ്രധാനമന്ത്രി മുദ്രാ യോജന സാമ്പത്തിക ഉൾപ്പെടുത്തലും പാർശ്വവൽക്കരിക്കപ്പെട്ടതും ഇതുവരെ സാമൂഹിക സാമ്പത്തികമായി അവഗണിക്കപ്പെട്ടതുമായ വിഭാഗങ്ങൾക്ക് പിന്തുണ നൽകാനും ലക്ഷ്യമിടുന്നു. മുദ്രാ വായ്പകൾ PMMY കീഴിലുള്ള വിവിധ വിഭാഗങ്ങൾ ഇനി പറയുന്നു. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ, റീജിയണൽ റൂറൽ ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ കമ്പനികൾ, മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ അംഗവായ്പാ സ്ഥാപനങ്ങൾ 20 ലക്ഷം രൂപ വരെയുള്ള ഈടില്ലാത്ത വായ്പകൾ നൽകുന്നു. ഉൽപാദനം, വ്യാപാരം, സേവന മേഖലകളിലെ വരുമാനം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾക്കും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും വായ്പകൾ നൽകുന്നു. മുദ്രാ വായ്പകൾ ഇപ്പോൾ ശിശു, കിഷോർ, തരുൺ എന്നീ 4 വിഭാഗങ്ങളിലും പുതുതായി ചേർത്ത തരുൺ പ്ലസ് വിഭാഗത്തിലും നൽകും. ശിശു 50,000 രൂപ വരെ വായ്പകൾ നൽകുന്നു. കിഷോർ 50,000 രൂപയിൽ കൂടുതൽ 5 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ 5 ലക്ഷം രൂപയിൽ കൂടുതൽ 10 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. തരുൺ പ്ലസ് 10 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ വായ്പകൾ നൽകുന്നു. പ്രധാനമന്ത്രി മുദ്രാ യോജനയ്ക്ക് കീഴിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ വിവിധ വിഭാഗങ്ങളിൽ അനുവദിച്ചതും വിതരണം ചെയ്തതുമായ തുകകൾ ഇനി പറയുന്നു. വനിതകൾ, ശിശു വിഭാഗത്തിൽ 1,08,472.51 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 1,370.49 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 13,454.27 കോടി രൂപയും വായ്പയെടുത്തു. ന്യൂനപക്ഷങ്ങൾ, ശിശു വിഭാഗത്തിൽ 15,789.66 കോടി രൂപയും കിഷോർ വിഭാഗത്തിൽ 20,766.3 കോടി രൂപയും തരുൺ വിഭാഗത്തിൽ 8,562.27 കോടി രൂപയും വായ്പയെടുത്തു. മുദ്രാ കാർഡ് ഒരു നൂതന ക്രെഡിറ്റ് ഉൽപ്പന്നമാണ്. അതിൽ വായ്പ എടുക്കുന്നയാൾക്ക് തടസ്സരഹിതവും വഴക്കമുള്ളതുമായ രീതിയിൽ

ഉള്ള സേവനം ലഭിക്കും. ഇത് വായ്പ എടുക്കുന്നയാൾക്ക് ഒരു ഓവർഡ്രാഫ്റ്റ് സൗകര്യത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തന മൂലധന ക്രമീകരണം നൽകുന്നു. മുദ്രാ കാർഡിന് ഒരു റുപ്പേ ഡെബിറ്റ് കാർഡ് ആയതിനാൽ എ ടി എം

0: Nufford and Kendriya Bandrar outlets. In men's cricket, second and final test between India and host Sri Lanka ended in a draw in Colombo. Sri Lanka raised 429 for 9 in the second innings, taking a lead of 216 runs on fifth and final day before both captains agreed to call off the match. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുവർണ. എറണാകുളം ജില്ലാ ആസ്ഥാനത്ത് നിറപ്പകിട്ടാർന്ന സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ മന്ത്രി റോജി എം ജോൺ ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളായ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക, ജില്ലാ പോലീസ് മേധാവി കെ എസ് സുദർശനൻ, സിറ്റി പോലീസ് കമ്മീഷണർ എസ് കാളിരാജ് മഹേഷ് കുമാർ എന്നിവർ അഭിവാദ്യം ചെയ്തു. ജില്ലയിൽ തിരുവോണം വർണ്ണാഭമായി ആഘോഷിച്ചു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളിലുമെല്ലാം ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ഓണത്തോടനുബന്ധിച്ച് വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാക്കാനായി സപ്ലൈകോ ഉൾപ്പെടെ വിപണനമേളകൾ ഒരുക്കിയിരുന്നു. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ആവശ്യക്കാർക്ക് ഓണസദ്യ വീട്ടിലെത്തിക്കുന്ന സംവിധാനവും ഒരുക്കി. ഓണത്തോടനുബന്ധിച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ തിരക്കേറി. ജില്ലയുടെ ഓണാഘോഷ പരിപാടി ലാവണ്യം 2026 തുടക്കമായി. എറണാകുളം ദർബാർ ഹാൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന് പുറമെ ഫോർട്ട് കൊച്ചി, വെളി ഗ്രൌണ്ട്, വടക്കൻ പറവൂർ, കോതമംഗലം, പിറവം തുടങ്ങി ജില്ലയിലൊട്ടാകെയുള്ള 15 വേദികളിലായി 40 കലാപരിപാടികളാണ് അരങ്ങേറുന്നത്. തിങ്കളാഴ്ച ദർബാർ ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. ഉത്രാടദിനത്തിൽ കുട്ടമ്പുഴ പന്തപ്ര കോളനിയിൽ ഓണക്കോടി വിതരണവും ഓണസദ്യയും നടന്നു. സംഗീത നൃത്ത പരിപാടികൾ, ലൈവ് ഫ്യൂഷൻ, വിവിധ സംസ്ഥാനങ്ങളുടെ കലാരൂപങ്ങൾ അണിനിരക്കുന്ന ഇന്ത്യൻ വസന്തോത്സവം, പുലികളി, സ്റ്റേജ് ഷോ, മ്യൂസിക്കൽ ബാൻഡ് തുടങ്ങിയവയാണ് 7 നീളുന്ന പരിപാടികളിൽ അരങ്ങേറുക. കുടുംബശ്രീ ഓണം വിപണനമേള സമാപിച്ചു. കുടുംബശ്രീ എറണാകുളം ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ ജില്ലാതല ഓണം വിപണനമേള ചോറ്റാനിക്കരയിൽ സംഘടിപ്പിച്ചു. ചോറ്റാനിക്കര ഗ്രാമപഞ്ചായത്ത് CDSന്റെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. ഓഗസ്റ്റ് 21 മുതൽ 25 വരെയായിരുന്നു മേള നടന്നത്. കുടുംബശ്രീ സംരംഭകർ ഒരുക്കുന്ന വിഷരഹിത പച്ചക്കറികൾ, നാടൻ ഉൽപ്പന്നങ്ങൾ, ഓണപലഹാരങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയവ മേളയിൽ ലഭ്യമായി. ജില്ലാതല മേളയ്ക്ക് പുറമെ ജില്ലയിലെ എല്ലാ CDSകളിലും 2 ഓണം വിപണനമേളകൾ വീതം സംഘടിപ്പിച്ചു. കൊച്ചിയുടെ ദീർഘകാല കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകുന്ന ആലുവയിലെ 190 MLD ജലശുദ്ധീകരണ പ്ലാന്റിന് സാങ്കേതിക അനുമതിയായി. അടുത്തഘട്ടമായ ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപായി പദ്ധതിയുടെ സാങ്കേതിക അനുമതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അധികൃതർ പരിശോധിച്ച് അംഗീകാരം നൽകേണ്ടതുണ്ട്. സാങ്കേതിക അനുമതിയുടെ വിശദാംശങ്ങൾ അടങ്ങിയ ഫയൽ വകുപ്പ് മേലധികാരി മുഖേന അടിയന്തരമായി ADBക്ക് സമർപ്പിച്ച് അംഗീകാരം നേടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുമുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നതോടെ കൊച്ചിയിലെയും സമീപ പ്രദേശങ്ങളിലെയും കുടിവെള്ള വിതരണ രംഗത്ത് വലിയ മാറ്റമുണ്ടാക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് ദിവസമാണ് 2026 വിശ്വ സംസ്കൃത ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ആഗസ്റ്റ് 28. 2026 ഓഗസ്റ്റ് 28 തീയതി വിശ്വ സംസ്കൃത ദിനമായി ആചരിക്കുന്നു. ശ്രാവണ പൂർണിമ ദിനമാണ് എല്ലാ വർഷവും വിശ്വ സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. സംസ്കൃത ഭാഷയുടെ പ്രോത്സാഹനത്തിനും സംരക്ഷണത്തിനും സംസ്കൃത ഭാഷയുടെ ആഴമേറിയ സംഭാവനകളെ ആദരിക്കുന്നതിനുമാണ് വിശ്വ സംസ്കൃത ദിനം ആചരിക്കുന്നത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ഏത് ദിവസമാണ് 2026 വിശ്വ സംസ്കൃത ദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ഓഗസ്റ്റ് 28. 2026 ഓഗസ്റ്റ് 28 തീയതി വിശ്വ സംസ്കൃത ദിനമായി ആചരിക്കുന്നു. ശ്രാവണ പൂർണിമ ദിനമാണ് എല്ലാ വർഷവും വിശ്വ സംസ്കൃത ദിനമായി ആചരിക്കുന്നത്. സംസ്കൃത ഭാഷയുടെ പ്രോത്സാഹനത്തിനും സംരക്ഷണത്തിനും സംസ്കൃത ഭാഷയുടെ ആഴമേറിയ സംഭാവനകളെ ആദരിക്കുന്നതിനുമാണ് വിശ്വ സംസ്കൃത ദിനം ആചരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിന്താവിഷയം ശ്രദ്ധിക്കാം. സംസ്കാരം ആളുകളെ പരസ്പരം നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പൌലോ കൊയ്ലോ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: സംസ്കാരം ആളുകളെ പരസ്പരം നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. പൌലോ കൊയ്ലോ. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങളില്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
2: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം
3: വെറും ഒറ്റ ക്ലിക്കിലോ? കൊള്ളാലോ?
4: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
7: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
8: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലില് പോവാം.
9: ദൃശ്യം കണ്ണാശുപത്രി.
10: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
11: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
12: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
14: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
13: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
15: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
16: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
15: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
16: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
15: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
16: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
15: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.

ഇന്ന് 6:50 കിസാൻ വാണി സ്പോൺസേഡ് പരിപാടി. തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി, ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി അഭിമുഖം. കേൾക്കാം ഇന്ന് 6:50 കിസാൻ വാണി സ്പോൺസേഡ് പരിപാടിയിൽ.

0: पीएम फसल बीमा योजना से करीब 2 लाख करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസിൻ്റെ വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
5: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
4: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
6: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172nd ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസ സരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO രാജേഷ് മാധവൻ. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്നും എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9447111844 എന്ന നമ്പറിലോ 9747132147 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പർ 1800-425-3939 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. 21-ാം നൂറ്റാണ്ടിനുതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ ഡയലോഗിനെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വിപുലമായ പദ്ധതി നടപ്പാക്കുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. തിരുവോണം കഴിഞ്ഞെങ്കിലും വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടു.

0: ോടെയും മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: വിനോദസഞ്ചാര വാരാഘോഷങ്ങളോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാസാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. നിശാഗന്ധിയിൽ 4 വേദികളിലായി കലാപരിപാടികൾ അരങ്ങേറും. കനകക്കുന്ന് ഗേറ്റിൽ 7 മണി വരെ ചെണ്ടമേളവും സെൻട്രൽ സ്റ്റേഡിയം, പൂജപ്പുരം മൈതാനം എന്നിവിടങ്ങളിൽ ഗാനമേളയും നടക്കും. ശാസ്ത്രീയ നൃത്തത്തിനും ശാസ്ത്രീയ സംഗീതത്തിനും വേദിയാകുന്നത് ഭാരത് ഭവനാണ്. വേളി ടൂറിസ്റ്റ് വില്ലേജ്, ആക്കുളം, കോവളം, വർക്കല തുടങ്ങി നിരവധി വേദികളിൽ ഇന്ന് വൈകിട്ട് 7 മണി മുതൽ കലാപരിപാടികൾ ഉണ്ടാകും.
0: ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30 തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. പുലിക്കളി സംഘങ്ങൾക്കുള്ള തൃശൂർ കോർപ്പറേഷന്റെ ധനസഹായം 350,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മേയർ നിജി ജസ്റ്റിൻ. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. പുലിക്കളിയുടെ ഭാഗമായിട്ടുള്ള പുലിച്ചമയ പ്രദർശനം ഇന്ന് രാത്രി 8 മണി വരെ പുലിമടകളിൽ നടക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ ചതയദിനത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കും. ശിവഗിരിയിൽ നടക്കുന്ന ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും നടക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനം നാളെ. ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തൊട്ടാകെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങിയവയുണ്ടാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം കടൽ തീരങ്ങളിലും കന്യാകുമാരി തീരത്തും നാളെ വൈകുന്നേരം 5:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മലപ്പുറത്ത് ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിൽ ഡ്രൈവറായ ഷൌക്കത്ത് ജീവനൊടുക്കിയ സംഭവം അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് മന്ത്രി സി പി ജോൺ. സമഗ്ര അന്വേഷണം നടത്താൻ ഗതാഗത വകുപ്പ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകം പ്രാഥമിക റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഗതാഗതമന്ത്രി അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ ആറന്മുളയിൽ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന വള്ളംകളി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ജലഘോഷയാത്രയ്ക്ക് ശേഷം പമ്പാ നദിയിൽ വൈകിട്ട് 3 മുതൽ മത്സരവള്ളംകളി ആരംഭിക്കും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച് ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ നടക്കുന്ന നീറ്റ് പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി ആറന്മുള പോലീസ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആറന്മുള എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12 വരെ നടക്കുന്ന നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് രാവിലെ 7 മുതൽ കോളേജിൽ പ്രവേശിക്കണം. വിദ്യാർത്ഥികൾ കോളേജിൽ പ്രവേശിക്കുന്ന സമയത്ത് ഗതാഗത നിയന്ത്രണം ഉണ്ടാവില്ല.
0: ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജകൾക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് താമരശ്ശേരി ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ ഫാക്ടറിക്കെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ച് പ്രക്ഷോഭത്തിലായിരുന്നു. ജലമലിനീകരണവും വായുമലിനീകരണവും ഉണ്ടാക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. കമ്പനി അടച്ചുപൂടണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിനെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങിയിരുന്നു. തുടർന്ന് MLA മാരുടെ ആവശ്യപ്രകാരം വ്യവസായമന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്പനി ഉടമകളുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിട്ടാണ് സമരസമിതിയും കമ്പനി പ്രതിനിധികളും ധാരണയിലെത്തിയത്.
0: ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2-2 സമനിലയിൽ അവസാനിച്ചു. ആദ്യ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ ശ്രീലങ്കയെ 290 റൺസിന് പുറത്താക്കിയ ഇന്ത്യ ഫോളോ ഓൺ പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ 2 ഇന്നിംഗ്സിൽ സൊനാൽ ദിനുഷയുടെ മികച്ച പ്രകടനത്തിൽ ശ്രദ്ധേയമായ പ്രതിരോധം കാഴ്ചവെച്ച ശ്രീലങ്ക 216 റൺസിന്റെ ലീഡ് നേടി 429 റൺസ് എന്ന സ്കോറിലെത്തിയതോടെ മത്സരം അവസാനിപ്പിക്കാൻ ഇരു ക്യാപ്റ്റന്മാരും സമ്മതിക്കുകയായിരുന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270. തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നോർക്ക CEO രാജേഷ് മാധവൻ. മികച്ച ജനപങ്കാളിത്തം

0: ത്തോടെ സംസ്ഥാനത്ത് ഓണം വാരാഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ. ശിവഗിരിയിൽ ജയന്തി സമ്മേളനം സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. ശ്രീലങ്കയ്ക്കെതിരായ പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജോസഫ് എന്ന ചിത്രത്തിൽ ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രഞ്ജിൻ രാജ് സംഗീതം നൽകി വിജയ് യേശുദാസും മെറിൻ ഗ്രിഗറിയും ആലപിച്ചത്.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ പി ലീലയും ലതാരാജുവും പാടിയത്. വരികൾ വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: നാളെ രാവിലെ 7:05 ഹരിതം, ജീവിത രീതിയും സാമൂഹിക ഉത്തരവാദിത്തവും.

0: അംബ്രോസ് കൂളിയർ സംസാരിക്കുന്നു. 7:10 ഗാന്ധി മാർഗം. ഗാന്ധിജി ഇന്നിന്റെ പ്രസക്തി. പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. കേൾക്കാം നാളെ രാവിലെ 7:10 ഗാന്ധി മാർഗം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ഇപ്പോൾ കിസാൻ വാണി.

0: പരിപാടി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ നിങ്ങളുടെ സ്വകാര്യ ലോകത്തിലെ ഭംഗിയും ശക്തിയും തിരിച്ചറിയുക. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെയും ആഗ്രഹങ്ങളെയും പുറത്തുകൊണ്ടുവരാൻ ശ്രമിക്കുക. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ ഒരു പ്രപഞ്ചം തന്നെയുണ്ടെന്നുള്ള ഈ തിരിച്ചറിവ് നിങ്ങളെ കൂടുതൽ ശക്തനും ആത്മവിശ്വാസമുള്ളവനുമാക്കും. ഈയൊരു ശുഭചിന്തയോടെ ഇന്നത്തെ വൈരം വീടും ആരംഭിക്കാം. ഇനി പരിപാടിയിൽ തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചില്ലി, ഇതേക്കുറിച്ച് ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായുള്ള അഭിമുഖം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തോടും ജീവിത രീതിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്ന വിളയാണ് തെങ്ങ്. കൽപ്പവൃക്ഷം എന്നറിയപ്പെടുന്ന തെങ്ങിന്റെ ഓരോ ഭാഗവും മനുഷ്യന് പ്രയോജനപ്പെടുന്നു. എന്നാൽ ഇത്രയേറെ പ്രാധാന്യമുള്ള തെങ്ങിനെ പലപ്പോഴും കീടബാധ ഗുരുതരമായി ബാധിക്കാറുണ്ട്. അത്തരത്തിൽ തെങ്ങിന്റെ ഒരു പ്രധാന ശത്രുവാണ് ചെമ്പൻ ചൊല്ലി. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കാം. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
4: ഡോക്ടർ സന്തോഷ്, പരിപാടിയിലേക്ക് സ്വാഗതം. സർ, ചെമ്പൻ ചൊല്ലി ഒരു പ്രധാന കീടമാണല്ലോ തെങ്ങിനെ ബാധിക്കുന്നത്. ഇതിനെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കീടത്തിനെ കാണാനൊക്കെ?
5: ചെമ്പൻ ചൊല്ലി എന്ന് പറഞ്ഞാൽ തെങ്ങിനെ ബാധിക്കുന്ന കീടങ്ങളിലെ ഏറ്റവും മാരകമായ ഒരു കീടമാണ് ചെമ്പൻ ചൊല്ലി. ഇത് കണ്ടുകഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ള വണ്ട് വിഭാഗത്തിൽപ്പെട്ട, നമ്മളതിനെ വീവിൾസ് എന്നാണ് പറയുന്നത്, റെഡ് പാം വീവിൾ. പക്ഷേ ഈ കാണുന്ന ഭംഗിയേക്കാൾ ഉപരി അത് നമ്മൾക്കുണ്ടാക്കുന്ന ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭീകരമാണ്. അത് തെങ്ങിനെ ബാധിച്ചു കഴിഞ്ഞാൽ തെങ്ങിനെയും കൊണ്ടേ പോകും, തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ചു കളയും.
4: അപ്പൊ ഇതിന്റെ ഒരു ആദ്യ ലക്ഷണമൊക്കെ എങ്ങനെയായിരിക്കും?
5: ആദ്യ ലക്ഷണം എന്ന് പറഞ്ഞത്, സാധാരണഗതിയിൽ തെങ്ങിനെ മൂന്ന് രീതിയിലാണ് ബാധിക്കുന്നത്. അത് ചില സമയങ്ങളിൽ തെങ്ങിന്റെ മണ്ടഭാഗത്ത് ആക്രമിക്കും. അത് കൂടുതലും തൈത്തെങ്ങുകൾ, സാധാരണ തൈത്തെങ്ങ് എന്ന് പറയുമ്പോൾ 7 വർഷം വരെ പ്രായമുള്ള തൈത്തെങ്ങുകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആക്രമണം കൂടുതലും കാണുന്നത് മണ്ടഭാഗങ്ങളിലായിരിക്കും. ചിലപ്പോൾ ചുവടഭാഗത്തും നമ്മൾ കാണാറുണ്ട്. നേരെ മറിച്ച് അതിന് മുകളിലുള്ള തെങ്ങുകളിലാണെന്നുണ്ടെങ്കിൽ മണ്ടഭാഗത്ത് ആക്രമണം വരാം, തടിഭാഗത്ത് വരാം, അതോടൊപ്പം തന്നെ ചുവടുഭാഗത്തും വരാം. എവിടെ ഇവന്റെ ആക്രമണം ഉണ്ടായാലും അതിന്റെ അവസാനം എന്ന് പറയുന്നത് തെങ്ങിനെ നശിപ്പിച്ച് കളയുക എന്നുള്ളത് തന്നെയാണ്. തെങ്ങ് മറിഞ്ഞു വീഴും, അല്ലെങ്കിൽ എവിടെയാണ് ആക്രമണം ഉള്ളത്, തടിഭാഗത്താണെങ്കിൽ അവിടെ വെച്ച് ഒടിഞ്ഞു പോകും, കാറ്റടിക്കുമ്പോഴൊക്കെ അവിടെ വെച്ച് ഒടിഞ്ഞു പോകാം, ചുവടുഭാഗത്താണെങ്കിൽ ചുവടോടുകൂടി മറിഞ്ഞു വീഴും, മണ്ടഭാഗത്താണെങ്കിൽ മണ്ടമറിയും. ഈ രീതിയിലാണ് ഇതിന്റെ ആക്രമണ ലക്ഷണങ്ങൾ കണ്ടുവരുന്നത്.
4: അപ്പൊ ആദ്യമായി

0: ഒരു കർഷകന് ഇത് മനസ്സിലാക്കാൻ പറ്റുമോ? എന്റെ തെങ്ങില് ചെമ്പൻ ചെല്ലിയിലുണ്ട്.
1: മറ്റ് ജില്ലകളുടെ ആക്രമണം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ആക്രമണം ആദ്യ ഘട്ടങ്ങളിൽ മനസ്സിലാക്കുവാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാര്യം ഇതിന്റെ ആക്രമണം മണ്ടഭാഗത്താണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. തടിഭാഗത്താണെങ്കിൽ പിന്നെയും തിരിച്ചറിയാൻ എളുപ്പമാണ്. കാര്യം ചെറിയ വൃത്താകൃതിയിലുള്ള ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി ഇവനകത്ത് കയറിയിരുന്നാണ് തിന്നുന്നത്. ആ ദ്വാരങ്ങൾ വഴി തവിട്ട് നിറത്തിലുള്ള ദ്രാവകം പുറത്തേക്ക് ഒഴുകി വരുന്നതൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്നുമില്ലെങ്കിൽ ദ്വാരങ്ങളെങ്കിലും കാണുവാൻ സാധിക്കും. അങ്ങനെ ദ്വാരങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ അനുവേണ്ടുന്ന നിയന്ത്രണ മാർഗങ്ങളിലേക്ക് പോകേണ്ടതാണ്. മണ്ടഭാഗത്താണ് ഇവന്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. സാധാരണ ആക്രമണം ഇത്തിരി രൂക്ഷമായി കഴിയുമ്പോഴാണ് ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അതായത് നാമ്പു ഭാഗത്ത് നാമ്പു ഭാഗത്തിന് ചുറ്റുമുള്ള മിഡ്വേൾഡ് എന്ന് പറയുന്ന യെല്ലോയിങ് ഓലകൾ മഞ്ഞളിച്ചു തുടങ്ങും. ആ ഒരു മഞ്ഞളിപ്പ് വന്ന് ക്രൗൺ ഭാഗം എന്ന് പറയാൻ മണ്ടഭാഗം ചെറുതായിട്ട് ചരിഞ്ഞു തുടങ്ങും. ഈ സമയത്താണ് നമ്മുടെ മണ്ടഭാഗത്തുള്ള ആക്രമണം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുക. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുറച്ചും കൂടി ഇത് അഡ്വാൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓല മടലുകളിൽ നെടുകയുള്ള പൊട്ടലുകൾ കാണാൻ പറ്റും. ആ പൊട്ടലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അതിനകത്ത് ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഓല കവിളുകളിൽ ഓല മടലുകളിൽ അതിന്റെ കവിളുകളുടെ ഉള്ളിൽ ഇവൻ ഈ കൊക്കൂണുകൾ ഉണ്ടാക്കി, അതായത് നാരുകൾ കൊണ്ട് കൂട് കെട്ടി അതിനകത്ത് ഇരിക്കും. മടൽ ഭാഗത്ത് ഉൾഭാഗത്തുള്ള ദ്വാരങ്ങൾ, ഇതൊക്കെ ഇതിന്റെ ആക്രമണ ലക്ഷണങ്ങളാണ്. ചുവട് ഭാഗത്താണെങ്കിൽ നമുക്ക് തിരിച്ചറിയാനേ പറ്റുകയില്ല. ചില സമയത്ത് ഇതിന്റെ ഈ ചവച്ച് തുപ്പിയ ഭാഗങ്ങളൊക്കെ കുറച്ച് കൊക്കൂണൊക്കെ ചിലപ്പം വെളിയിലേക്ക് വരാം. അത് വളരെ അപൂർവമായിട്ടേ കാണുള്ളൂ. കാര്യം ഇവൻ അകത്ത് കയറിയിരുന്നിട്ട് തിന്നുന്നത് കാരണം ഇത് പുറത്തേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രമല്ല മിക്കപ്പോഴും തെങ്ങിന്റെ ചുവട് എന്ന് പറയുന്നത് മറ്റ് നമ്മൾ ജൈവ അവശിഷ്ടങ്ങളിട്ട് മൂടി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലായിരിക്കും കാണുക. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് മണ്ണുമായിട്ട് ബന്ധം വരുന്ന ഭാഗം എക്സ്പോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ പുറത്തേക്ക് കാണണമെങ്കിൽ മാത്രമേ ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓപ്പണിംഗ് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെന്നുണ്ടെങ്കിൽ പാടാണ്.
0: ചുരുക്കം പറഞ്ഞാൽ ഇത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടുള്ള
1: കുറച്ച്
0: ബുദ്ധിമുട്ടാണ്.
1: അപ്പൊ നമുക്കിതിൽ വേണ്ടെന്ന് വെച്ചാൽ നിരന്തരമായ നിരീക്ഷണമാണ്. നമ്മൾ തെങ്ങിൻ തോട്ടം, നല്ല തെങ്ങിൻ തോട്ടങ്ങൾ, നല്ലതല്ല ഏത് തോട്ടമായാലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇറങ്ങി നല്ല രീതിയിൽ ഒന്ന് പരിശോധിക്കണം. എല്ലാ തെങ്ങുകളും നമ്മൾ വെറുതെ നടന്നു പോയാൽ പോരാ, ഓരോ തെങ്ങുകളെയും അതിൻ്റെ അടുത്ത് ചെന്ന് നോക്കി ചുവട് തൊട്ട് മുകൾ ഭാഗം വരെയും നമ്മൾ ഒന്ന് നല്ല രീതിയിൽ നിരീക്ഷിക്കണം. അങ്ങനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഉള്ളിലിപ്പോൾ തടിഭാഗത്തൊക്കെയാണ് ഇവൻ്റെ ആക്രമണം ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് തടിയിൽ ചെവി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതരം സൗണ്ട്, ഒരു വൈബ്രേഷൻ, ഒരു മൂളുന്നത് പോലെയുള്ള സൗണ്ടിങ് ഇങ്ങനെ നമുക്ക് ഇര കേൾക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ ആ താളുണ്ട്.
0: അപ്പൊ ഇത് പ്രധാനമായിട്ട് നമ്മുടെ തൈ തെങ്ങുകളെയാണോ ആക്രമിക്കുന്നത്? അതോ
1: ഇത് ഏറ്റവും കൂടുതൽ ഇതിനെ ആകർഷിക്കുന്ന, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് ഒരു 7 വർഷം വരെ പ്രായമുള്ള തെങ്ങുകളെയാണ്. അതിന് മുകളിലോട്ട് തെങ്ങുകളിലും ആക്രമണം വരും, പക്ഷേ തൈ തെങ്ങുകളാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രിയം. അതിൽ തന്നെ ശങ്കരയിനം തെങ്ങുകളും അതുപോലെ തന്നെ ഈ ചെന്തെങ്ങ്, ചെന്തെങ്ങാണ് ഇവന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഫുഡ് എന്ന് പറയുന്നത്. അത് നമ്മളൊരു 50 തൈയൊക്കെ വെച്ചാൽ ഒരു 10-20 എണ്ണം തിരിച്ച് കിട്ടിയാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ. നമ്മളതിന് വേണ്ടുന്ന സമയാസമയമുള്ള പരിചരണ മുറകൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചെന്തെങ്ങ് നമുക്ക് വെച്ച് പിടിപ്പിച്ചെടുക്കുക വളരെ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ നമ്മളിവിടെ നമ്മുടെ സംസ്ഥാനത്ത് ഇതിന്റെ ഒരു ആക്രമണത്തിന്റെ തൽസ്ഥിതി എന്തുവാണ്? എല്ലാ സ്ഥലത്തും ഇത് കാണാറുണ്ടോ?
1: മിക്ക മേഖലയിലും ഇതിന്റെ ആക്രമണമുണ്ട്. നമുക്ക് ഇതിന്റെ ആക്രമണം വന്ന് സാധാരണഗതിയിൽ ഒരു 10% വരെ ലോസ് എപ്പോഴും നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് 100% വരെയും ആകാം.
0: പിന്നെ ഇതിന്റെ മാനേജ്മെന്റ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു നിയന്ത്രണ മാർഗത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചാൽ എങ്ങനെയാണ് ഇതിന്റെ ഒരു തുടക്കം ഇടേണ്ടത്?
1: നമുക്ക് ഇതിന്റെ ചെമ്പൻ ചെല്ലിക്ക് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി തെങ്ങിലെ കീടങ്ങളുടെ നിയന്ത്രണ മാർഗങ്ങൾ പറയുന്നതായിരിക്കും നമുക്ക്
0: സംയോജിതമായിട്ട്
1: ചെയ്യുന്ന പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു കീടത്തിന് മാത്രമായിട്ടൊരു നിയന്ത്രണ മാർഗം തെങ്ങിൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. ഓരോന്നിനും വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ മറിച്ച് നമ്മൾ സംയോജിത നിയന്ത്രണ മാർഗം സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, ആക്രമണം വരുന്നതിന് മുമ്പുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വരാതിരിക്കാനുള്ള നിയന്ത്രണ മാർഗങ്ങൾ, വന്നതിന് ശേഷമുള്ള നിയന്ത്രണ മാർഗങ്ങൾ. കൂടുതൽ ഈ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം വരുന്നതിനൊരു പ്രധാന കാരണം, ഒന്ന്, മനുഷ്യനിർമ്മിത മുറിവുകൾ തെങ്ങിൽ ഉണ്ടാക്കുന്ന മുറിവുകളാകാം. തെങ്ങിൽ കയറാൻ വേണ്ടി കൊത വെട്ടുന്നത്, അല്ലെങ്കിൽ ഓല വെട്ടുമ്പോൾ തടിയോട് ചേർത്ത് വെച്ച് വെട്ടുന്നത്, ഇതൊക്കെ ഇതിനൊരു കാരണങ്ങളാണ്. പിന്നീട് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം, അതും ഈ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം വർദ്ധിപ്പിക്കുന്നതിനുള്ളൊരു പ്രധാന ഘടകമാണ്. കൊമ്പൻ ചെല്ലി ഉണ്ടാക്കുന്ന മുറിവുകൾ വഴി ചെമ്പൻ ചെല്ലി മുട്ടയിടുകയും അതുവഴി ഇതിന്റെ ആക്രമണം ഈ തെങ്ങിലേക്ക് വരികയും ചെയ്യും. കൊമ്പൻ ചെല്ലി യഥാർത്ഥത്തിൽ വലിയ ദോഷം ഓലകളൊക്കെ മുറിച്ച് കളയും, മണ്ടയത്തിലേക്ക് തിന്നുമെങ്കിലും തെങ്ങിനെ പൂർണ്ണമായും നശിപ്പിച്ച് കളയത്തില്ല. അതുവഴി പക്ഷേ ഇവൻ കയറി തെങ്ങിനെ നശിപ്പിച്ച് കളയും. അതാണ് അതിൻ്റെ ഈ ചെമ്പൻ ജില്ലയുടെ പ്രത്യേകത. പിന്നെ മൂന്നാമതൊരു കാരണം എന്ന് പറഞ്ഞാൽ രോഗങ്ങളാണ്. ബഡ്റോട്ട്, മണ്ടജീല് പോലെയുള്ള

0: രോഗങ്ങൾ വന്നുണ്ടാക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ അഴുകൽ, ആ സമയത്ത് ഇവൻ ആ ഭാഗത്തൂടെ ലീഫ് ആക്സിൽ ഓലക്കവളുകൾ കൂടെ കയറി ഓല ആ ഭാഗങ്ങളിൽ മുട്ടയിടുകയും അതുവഴി
1: ഇതെല്ലാം തമ്മിൽ
0: പരസ്പര ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമാണ്. ഒന്ന്, മണ്ട നന്നായാൽ. രണ്ട്, മണ്ണ് നന്നായാൽ. മണ്ണ് നന്നായാൽ പകുതി നന്നായി, മണ്ട നന്നായാൽ മുഴുവൻ നന്നായി. തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം തെങ്ങിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ക്രൗൺ ക്ലീനിങ് ആണ്, മണ്ട വൃത്തിയാക്കൽ. അത് മുൻകാലങ്ങളിലൊക്കെ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രാക്ടീസാണ്. 45 ദിവസം കൂടുമ്പോൾ നമ്മൾ തേങ്ങയിടാൻ കയറുന്ന ആളുകൾ മണ്ട വൃത്തിയാക്കുമായിരുന്നു. അത് ഇപ്പോൾ ഇല്ല. അതൊരു പ്രധാന ഫാക്ടറാണ്. അപ്പം മണ്ട വൃത്തിയാക്കൽ കൃത്യമായി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ ഇത്തരത്തിലുള്ള കീടങ്ങളെയും രോഗങ്ങളെയൊക്കെ നമുക്ക് അകറ്റി നിർത്തുവാൻ കഴിയും. പിന്നീട് നമുക്ക് കൊമ്പൻ ജെല്ലിയുടെ ആക്രമണങ്ങളെ നിയന്ത്രിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ പലപ്പോഴും ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ, മണ്ട വൃത്തിയാക്കി കഴിഞ്ഞാൽ നമ്മൾ ഓലക്കവളുകളിൽ തരി രൂപത്തിലുള്ള ഏതെങ്കിലും രാസകീടനാശിനി മണലുമായിട്ട് മിക്സ് ചെയ്ത് നാം പോലൊക്കെ ചുറ്റുമുള്ള ഓലക്കവളുകളിൽ നിക്ഷേപിക്കുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്. ഇതുകൂടാതെ നമ്മൾ പാറ്റ ഗുളിക, നാഫ്തലിൻ ബോൾസ് നാം പോലൊക്കെ ചുറ്റുമുള്ള ഓലക്കവളുകളിൽ നമ്മൾ വെക്കാറുണ്ട്,
1: ചെല്ലികളെ ഒന്ന്
0: അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്. അതേപോലെ വേപ്പിൻ കുരു പൊടിച്ചത് അല്ലെങ്കിൽ വേപ്പിൻ പിണ്ണാക്ക്, ഇത് മണലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് നാം പോലൊക്കെ ചുറ്റുമുള്ള ഓലക്കവളുകളിൽ വെക്കാം. ഈ മരവട്ടി പിണ്ണാക്കിന്റെ പൊടി, ഇതൊക്കെ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ കൂടുതലും എന്റെ ഒരു അഭിപ്രായത്തിൽ ജൈവ മാർഗങ്ങൾ അവലംബിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് രാസമാർഗങ്ങളും കൂടെ ഇത്തരത്തിലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിന് വളരെ നല്ലതായിരിക്കും. ഇപ്പം ഓലമടൽ വീതി ഇല്ലാത്ത തൈത്തെങ്ങുകൾ, വലിയ തെങ്ങുകളാകുമ്പോഴത്തേക്ക് ഓലമടൽ വീതി വരുമ്പോൾ നമുക്ക് നാം പോലൊക്കെ ഫില്ല് ചെയ്തൊക്കെ എളുപ്പമാണ്. ഇപ്പൊ തരി രൂപത്തിലുള്ള നമുക്ക് ഇതിന് കീടനാശിനികൾ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഓലമടൽ വീതി ഇല്ലാതെ വരുന്ന തൈത്തെങ്ങുകളിൽ നമുക്ക് ഇത് എളുപ്പമല്ല, ഈ ഒരു പ്രാക്ടീസ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നത് ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ തന്നെ വേണ്ടി വരും. അത് നമ്മൾ കലക്കി നാം പോലൊക്കെ ചുറ്റുമുള്ള ഓലക്കവളുകളിൽ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ ചുവട്ടിൽ ആവശ്യം വന്നാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ചെമ്പൻ ജെല്ലിയുടെ ആക്രമണത്തെ നമുക്ക് ഒരു 2 മാസത്തോളം പ്രതിരോധിക്കുവാൻ സാധിക്കും.
1: പിന്നെ ഈ കൊമ്പൻ ചെല്ലി നമ്മൾ പറയാറുണ്ടല്ലോ, വള കുഴിയിലൊക്കെയാണ് ഇത് തെറ്റി പെരുകുന്നത്. അതേമാതിരി ചെമ്പൻ ചെല്ലിക്കും ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഉചിത മാർഗ്ഗം?
0: ചെമ്പൻ ചെല്ലി മുട്ടയിടുന്നത് തെങ്ങിൽ തന്നെയാണ്. അതിന്റെ എവിടെയാണോ അതിന്റെ ഭക്ഷണം, അവിടെ തന്നെയാണ് അത് മുട്ട. ഞാൻ നേരത്തെ പറഞ്ഞു, കൊമ്പൻ ചെല്ലി ആക്രമിക്കുന്ന ഭാഗങ്ങളിൽ വന്ന് ഇവൻ മുട്ടയിടും. വലിയ തെങ്ങുകളിലാണെങ്കിൽ ലീഫ് ആക്സില് ഓല കവളുകളിൽ വന്ന് മുട്ടയിടും. ചെറിയ തെങ്ങുകളിലാണെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആ ഭാഗങ്ങൾ, ഏറ്റവും മൃദുവായ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ആരോഗ്യമുള്ള തെങ്ങ് തൈയുടെ ഭാഗങ്ങളിൽ മുട്ടയിടും. മുട്ടയിട്ടിട്ട് അവിടുന്ന് വിരിഞ്ഞു വരുന്ന ലാർവകൾ അല്ലെങ്കിൽ പുഴുക്കൾ ഏകദേശം മുട്ട 2-3 ദിവസം കൊണ്ട് വിരിയും. ഈ വിരിഞ്ഞു വരുന്ന ലാർവകൾ ഏകദേശം 60-75 ദിവസം ലാർവകളായിട്ട് തന്നെ ജീവിക്കും. അത് നേരെ അവനാണ് ഇതിൻ്റെ അകത്ത് ആക്രമണകാരി എന്ന് പറഞ്ഞാൽ മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകളാണ്, പുഴുക്കളാണ്. ഇവൻ ടണലിൽ അതായത് തുരന്ന് അകത്തേക്ക് പോയി അകത്ത് മൊത്തം തിന്നും. ഇപ്പം ക്രൗൺ ഭാഗത്ത് അതായത് മണ്ട ഭാഗത്താണ് ഇത് മുട്ടയിടുന്നതെങ്കിൽ ലീഫ് അതുവഴി അവൻ അകത്ത് പോയി കാബേജ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ ഗ്രോയിങ് പോയിന്റ് ഉണ്ട് ബഡ് മുകളം, ആ ഭാഗമാണ് അതിന് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത്. അവൻ അവിടെ പോയിരുന്ന് തിന്ന് മണ്ട മൊത്തം നശിപ്പിക്കും. അത് മണ്ട നശിക്കുന്നത് കാരണം പുതിയ നാമ്പ് വരുത്തതുമില്ല, അവിടെ വെച്ചത് മറിയുകയും ചെയ്യും.
1: പിന്നെ ഇതിന്റെ ഒരു ബയോളജിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ ജൈവവിധിയിലെ നിയന്ത്രണ മാർഗങ്ങളുണ്ടോ?
0: ജൈവ നിയന്ത്രണ മാർഗങ്ങൾ, പ്രകൃതിയുള്ള ജൈവ നിയന്ത്രണ മാർഗങ്ങൾ വളരെ ഇഫക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. നോർമലായിട്ട് ഇതിന് പരാദങ്ങളുണ്ട്, അതേപോലെ ഇരപിടിയന്മാരുണ്ട്, അങ്ങനെ ഉണ്ട്. എന്നിരുന്നാലും ഇതിനെ ബാധിക്കുന്നതിൽ നമുക്ക് മെറ്റാറൈസിയ അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള കുമ്മിളുകൾ വെച്ചിട്ട് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാം. കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കണ പോലെ അത്ര എളുപ്പമല്ല ചെമ്പൻചെല്ലിയെ. അതാണ് ഇതിൻ്റെ അകത്തൊരു പ്രശ്നം. ഇവനെപ്പോഴും എൻ്റെ ആക്രമണം തെങ്ങിനുള്ളിലാണ്, ഇത് വന്നതിന് ശേഷം നമ്മുടെ ശ്രദ്ധയിൽപ്പെടും. കൊമ്പൻചെല്ലി എന്ന് പറഞ്ഞാൽ അത് മുട്ടയിടുന്നതും വളരുന്നതും എല്ലാം ചാണാക്കുഴിയിലാണ്, അവിടെ നമുക്ക് മരുന്ന് പ്രയോഗം എളുപ്പമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ തെങ്ങിനുള്ളിലായൊരു ഉള്ളിൽ വരുന്നത് കാരണം ഇതിലേക്ക് കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ജൈവ നിയന്ത്രണകാരികളെ കൊണ്ട് വിടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കാര്യം ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഉള്ളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിവരെ. അതേപോലെ ഇപ്പം നമ്മുടെ നിമാവിരകളുണ്ട്. ഈ നിമാവിരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോ പാത്തോജനിക് നിമാവിരകൾ, അതായത് ഷഡ്പഥ കീടങ്ങളെ കൊല്ലുവാൻ പ്രാപ്തിയുള്ള നിമാവിരകളുണ്ട്. വാഴയിലെ തടതുരപ്പനും മാണപ്പുഴുവിനൊക്കെ എഗൈൻസ്റ്റ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഈ റെഡ് പാം വ്യൂവിലൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം തെങ്ങിനെ നാശം വരുത്തിയിട്ടായിരിക്കും നമ്മുടെ ശ്രദ്ധയിൽ
1: പറയുന്നത്.
0: ആ സമയത്ത് കൊണ്ട് ഇത് ഉപയോഗിച്ചാലും ഫുൾ കൺട്രോൾ വരണമെന്നില്ല, പക്ഷെ ആ സമയം കൊണ്ട് തെങ്ങ്
1: നശിച്ചുപോകാനുള്ള
0: ചാൻസ് ഉണ്ട്.
1: പിന്നെ സർ പറഞ്ഞ മാതിരി കെമിക്കൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മൾ രാസകീടനാശിനികളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന് ഏതൊക്കെ കീടനാശിനികളാണ്?
0: നമുക്ക് രാസകീടനാശിനികൾ ആണ് ഇപ്പൊ ഇതിന് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാർഗം. നമ്മൾ പ്രതിരോധ മാർഗങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മാർഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ലീഫ് ആക്സിൽ ഫില്ലിങ്, ഓലക്കവളുകളിൽ തരി രൂപത്തിലുള്ള കീടനാശിനികളോ

നാഫ്തലിൻ ബോൾസ് ഇതൊക്കെ ഫില്ല് ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചിലപ്പോൾ നമുക്ക് ഫെർട്ടറ എന്ന് പറഞ്ഞ തരി രൂപത്തിലുള്ള ഒരു കീടനാശിനിയുണ്ട്, അല്ലെങ്കിൽ ഫിപ്രോണൽ എന്ന് പറഞ്ഞൊരു കീടനാശിനിയുണ്ട്, കാർട്ടാപ്പ് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കീടനാശിനി, ഇതൊക്കെ തരി രൂപത്തിൽ നമുക്ക് വാങ്ങാൻ കിട്ടും.

0: ഇത് നശിച്ചു പോകുന്നത്, ഇപ്പം മഴയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ മഴയൊക്കെ വന്നിട്ട് പോകുന്ന പ്രകൃതിയുടെ പ്രശ്നം കൊണ്ട് അതിൻ്റെ എഫക്റ്റ് കുറയുന്ന ഇത് നമുക്കൊരു പരിധിവരെ നിയന്ത്രിക്കാൻ പറ്റും. ഇപ്പം സ്ലോയിൽ ഇത് റിലീസ് ചെയ്ത് അതിൻ്റെ സ്മെല്ല് റിലീസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും കുറച്ച് കാലം കൂടെ അതിൻ്റെ എഫക്റ്റ് കിട്ടും. അപ്പം ആ രീതിയിൽ നമുക്ക് അത് ഉപയോഗിക്കാം. ഞാൻ തൈത്തങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് 7 വർഷം വരെയൊക്കെയുള്ള തെങ്ങുകൾ നമുക്ക് ഒരുവിധം ഉപയോഗിക്കാൻ പറ്റുന്ന ദ്രാവക രൂപത്തിലുള്ള കീടനാശിനികൾ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഡാക്ലോപ്രിഡ് എന്ന് പറയുന്ന കീടനാശിനി, കോൺഫിഡോർ, ടാറ്റ ഇമിഡ എന്നൊക്കെ പറഞ്ഞ് വാങ്ങാൻ കിട്ടുന്ന അത് ഒരു 3 ml 5 ലിറ്റർ വെള്ളത്തിന്റെ അളവിൽ കലക്കി 4 ലക്ക് ചുറ്റുമുള്ള ഓലക്കൗളുകളിൽ ഒഴിച്ച് നമുക്ക് ഈ കീടങ്ങളുടെ ആക്രമണത്തെ നിയന്ത്രിക്കാം. ക്ലോർപൈറിഫോസ് എന്ന് പറഞ്ഞൊരു കീടനാശിനി കിട്ടും, അത് വാങ്ങി ഇതേപോലെ 4 ലക്ക് ചുറ്റുമുള്ള ഓലക്കൗളിൽ ഒഴിക്കാം. തടിയിലാണെങ്കിൽ ദ്വാരങ്ങളിലേക്ക് നമ്മൾ ഇഞ്ചക്ട് ചെയ്യണം. ചുവടിലാണെങ്കിൽ ചുവട് ഭാഗത്ത് അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് നിറച്ച് വേണം. നിറയ്ക്കുമ്പോൾ അവന്മാർ വെളിച്ചാടും, ചാടി അപ്പൊ ആ രീതിയിലും ഫില്ല് ചെയ്ത് വേണം അവനെ. ഏകദേശം നമുക്ക് ഒരു 1.5 ലിറ്റർ ഈ സൊല്യൂഷൻ വേണ്ടി വരും നമുക്ക് ഒരു തെങ്ങിലേക്ക് ഇതിങ്ങനെ നിറയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ ഒഴിക്കുവാനായിട്ട്. അടിയിലാണ് ഇതിന്റെ ആക്രമണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ദ്വാരങ്ങൾ കാണുന്നതിന്റെ മുകൾ ഭാഗത്തായിട്ട് വേറൊരു ദ്വാരം ചരിച്ച് നമ്മൾ അതിലേക്ക് ഉണ്ടാക്കി ഡ്രില്ല് ചെയ്ത് അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാന്നുണ്ടെങ്കിൽ തടിഭാഗത്തുള്ള എല്ലാത്തിനെയും നമുക്ക്, മണ്ടഭാഗത്താണെങ്കിൽ മണ്ടഭാഗം പൂർണ്ണമായും വൃത്തിയാക്കണം, ക്ലീൻ ചെയ്യണം. അത് വെട്ടിക്കളയാന്നുള്ളതല്ല, ഒരിക്കലും വെട്ടരുത്. അതിന് പകരം അല്ലാണ്ട് ക്ലീൻ ചെയ്ത് ഓലക്കവിളുകളിലൊക്കെ ഇരിക്കുന്ന കൊക്കുകണുകൾ തോണ്ടിയെടുത്ത് കളഞ്ഞ് ആ ഭാഗത്ത് നമ്മൾ ദ്വാരം ഉണ്ടെങ്കിൽ അകത്തേക്ക് മരുന്നൊഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കലും മുറിവുണ്ടാക്കരുത്, നമ്മളായിട്ട് വെട്ടുകത്തി കൊണ്ട് വെട്ടി മുറിവുണ്ടാക്കി ഒരിക്കലും മരുന്നൊഴിക്കരുത്, അല്ലാണ്ട് മരുന്നൊഴിക്കുക.
1: അപ്പൊ സാർ, ഇത് കീടം ബാധിച്ച ഒരു തെങ്ങുണ്ടെന്ന് വിചാരിച്ചു, അപ്പൊ നമ്മളത് ഡിസ്പോസ് ചെയ്യണം, വെട്ടിക്കളയാനേ ഒരു മാർഗം ലാസ്റ്റില് നമ്മുടെ കയ്യിൽ കാണത്തുള്ളൂ. അപ്പൊ അതിനെ ഡിസ്പോസ് എങ്ങനെയാണ് ചെയ്യുന്നത്? എന്റെ അകത്ത് ഈ ചെല്ലുകൾ കാണുമല്ലോ.
0: സാധാരണ ഞാൻ പറഞ്ഞ പോലെ തുടക്ക സമയത്ത് തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാം. നമ്മൾ ആദ്യം മരുന്ന് ചെയ്ത് രക്ഷപ്പെടുക എന്നുള്ളത് നോക്കുക. രക്ഷപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ മരുന്നൊഴിച്ചത് കൊണ്ട് എന്തായാലും അകത്തുള്ള ആൾക്കാരൊക്കെ ഏകദേശം ചത്തിട്ടുണ്ടോ, എന്നാലും ചില ആൾക്കാർ രക്ഷപ്പെടാം. അപ്പം ആ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ നശിച്ച് തെങ്ങും അല്ലെങ്കിൽ അതിൻ്റെ അവശിഷ്ടങ്ങളും ഇട്ടി മുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന മാർഗം.
1: അതിന്
0: പിന്നീട് അർത്ഥത്തിലേക്ക് പോയി എന്തായാലും ഇതിനുള്ളിൽ ഇതിന്റെ മുട്ട ഏതെങ്കിലും ദശകളുണ്ടാവും, മുട്ടയോ ലാർവയോ പ്യൂപ്പയോ അല്ലെങ്കിൽ പൂർണ്ണ വളർച്ച എത്തിയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പം അത് പിന്നീട് അർത്ഥത്തിലേക്ക് പോകാനുള്ള അവസരം നമ്മളതായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പം അത് കഴിയുന്നത് അങ്ങനെ ഒരു അവസ്ഥയിൽ നശിച്ചു നിൽക്കുന്ന തെങ്ങുകൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വെട്ടിമുറിച്ച് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗം. മറിയുമ്പം തന്നെ അടുത്ത തൊട്ടടുത്തുള്ള ആരോഗ്യമുള്ള തെങ്ങിലേക്ക് പോകാൻ കയറിയിട്ടുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ എല്ലാത്തിനും മരുന്ന് ചെയ്യണം ഒരേ സമയത്ത്. ഇതിന് മാത്രമല്ല മരുന്ന് ചെയ്യേണ്ടത്, ബാക്കിയുള്ള തൈത്തെങ്ങുകൾക്കെല്ലാം ലക്ഷണമില്ലാത്ത തെങ്ങിലും നമ്മൾ മരുന്ന് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം ആ തോട്ടത്തിൽ സാധ്യമാകൂ. കാര്യം എന്തായാലും ഒരു തെങ്ങ് ഏകദേശം നശിച്ച് പോകാറായ സമയം ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഫുഡ് സോഴ്സ് വന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടാവും, എത്തിയിട്ടുണ്ടാവും. ഇതിലെ കുറെ പൂർണ്ണ വളർച്ച എത്തിയ വണ്ടുകൾ നേരെ അങ്ങോട്ട് പോയി മുട്ടയിട്ടിട്ടുണ്ടാവും, പെൺവണ്ടുകൾ. അപ്പം അവിടെ എല്ലാം നമ്മൾ മരുന്ന് ചെയ്യേണ്ടി വരും.
1: ഒരു ടോട്ടലായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ലാഭം എന്തായാലും
0: കിട്ടില്ല. നശിച്ചു പോയ തെങ്ങ് മാത്രമല്ല ബാക്കിയുള്ളതും പോകും.
1: ഡോക്ടർ സന്തോഷ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇന്ന് നമ്മൾ ചെമ്പൻ ചെല്ലിയെ കുറിച്ച് എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കേണ്ടത്, കർഷകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നല്ലൊരു ചർച്ച ചെയ്ത് വളരെ നന്ദി സർ.
0: താങ്ക് യു.
2: തെങ്ങിന്റെ പ്രധാന ശത്രു ചെമ്പൻ ചെല്ലി. തിരുവനന്തപുരം ബാലരാമപുരം നാളികേര ഗവേഷണ കേന്ദ്രം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ ടിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സന്തോഷ് കുമാർ ടിയുടെ ഫോൺ നമ്പർ പറയാം: 8547058115.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. കുരുമുളകിന് 2 ഗഡു വളം ചേർക്കാം. പൊതു ശുപാർശയനുസരിച്ച് 1 കുടിക്ക് യൂറിയ, മസൂറി ഫോസ്, മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ യഥാക്രമം 55, 125 ഗ്രാം

വീതം ചേർക്കാം. മൂന്നാം വർഷം മുതലാണ് ഈ അളവ്. ഒരു വർഷം പ്രായമായ കുടിക്ക് ഇതിന്റെ മൂന്നിലൊന്നും, രണ്ടു വർഷം പ്രായമായതിന് പകുതിയും വളം ചേർക്കാം. കുടിക്ക് ചുറ്റും രണ്ടടി വ്യാസത്തിലെടുത്ത തടത്തിലാണ് വളം ചേർക്കേണ്ടത്. മഴക്കാലത്ത് ജാതിയിൽ വരുന്ന കായഴുകൾ, ഇലപൊഴിച്ചിൽ എന്നീ രോഗങ്ങളെ തടയുന്നതിനും ചെറുക്കുന്നതിനും മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡർമ, 90 കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. ഈ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചിടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.

0: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: ഈ പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, വീട്ടുവളപ്പിലെ കോഴി വളർത്തലിൽ സാധാരണ രോഗങ്ങൾ എങ്ങനെ തടയാം? ഉത്തരം, വീട്ടുവളപ്പിലെ കോഴികളെ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ ഓർത്തിരിക്കേണ്ടത് ഇത്രമാത്രമാണ്: വൃത്തിയുള്ള കൂട്, ശുദ്ധമായ വെള്ളം, സമീകൃത തീറ്റ, കൃത്യമായ വാക്സിനേഷൻ, രോഗബാധിത പക്ഷികളെ വേർതിരിക്കൽ, രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയൽ. വീട്ടുവളപ്പിൽ കോഴികളെ വളർത്തുന്നത് മുട്ട, ഇറച്ചി എന്നിവ ലഭിക്കുന്നതിനൊപ്പം അധിക വരുമാനവും നൽകുന്ന നല്ലൊരു സംരംഭമാണ്. എന്നാൽ തുറസായ സാഹചര്യങ്ങളിൽ കോഴികളെ വളർത്തുന്നതിനാൽ വിവിധ രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. രോഗം വന്നതിനുശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതെ നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. കോഴികളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശുചിത്വമാണ്. കോഴിക്കൂട് എപ്പോഴും വൃത്തിയും വരണ്ടതുമായി സൂക്ഷിക്കണം. നനഞ്ഞതും മലിനമായതുമായ ലിറ്റർ രോഗാണുക്കൾ പെരുകാൻ ഇടയാക്കും. അതിനാൽ നനഞ്ഞ ലിറ്റർ യഥാസമയം നീക്കം ചെയ്ത് പകരം വൃത്തിയുള്ളതും ഉണങ്ങിയതുമായ വസ്തുക്കൾ ഉപയോഗിക്കണം. തീറ്റപാത്രങ്ങളും വെള്ളപാത്രങ്ങളും ഇടയ്ക്കിടെ വൃത്തിയാക്കണം. കോഴികൾക്ക് എപ്പോഴും ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാക്കുകയും വേണം. രോഗസ്രോതസ്സുകളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുന്നതും വളരെ പ്രധാനമാണ്. പുറത്തുനിന്നുള്ള കോഴികളെയും രോഗലക്ഷണങ്ങളുള്ള പക്ഷികളെയും സ്വന്തം കൂട്ടിലെ കോഴികളുമായി ഇടകലരാൻ അനുവദിക്കരുത്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം ലിജി അനിൽ.

0: ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങി. സംസ്ഥാനത്ത് കാർഷിക മേഖലയിലെ തൊഴിലാളി ക്ഷേമവും വർദ്ധിച്ചുവരുന്ന തൊഴിൽ ചെലവും പരിഗണിച്ച് കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ യന്ത്രവൽക്കരിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ധനസഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയുടെ ഭാഗമായി കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ സ്വീകരിക്കും. കേന്ദ്ര സർക്കാരിന്റെ അഗ്രി മെഷീനറി പോർട്ടൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെടാം. കർഷകരുടെയും കാർഷിക സംരംഭകരുടെയും കാർഷിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് മികച്ച പിന്തുണ നൽകുന്ന കാർഷിക അടിസ്ഥാന സൌകര്യ വികസന വായ്പാ പദ്ധതിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 വരെ ദീർഘിപ്പിച്ചതായി കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് പരമാവധി 7 വർഷത്തേക്ക് 3% സബ്സിഡിയോടുകൂടി 6% പലിശയ്ക്കാണ് കാർഷിക വായ്പകൾ ലഭ്യമാകുക. കൂടാതെ ക്രെഡിറ്റ് ഗ്യാരണ്ടി കവറിന്റെ പരിധിയിൽ വരുന്ന 2 കോടി രൂപ വരെയുള്ള വായ്പകൾക്ക് അധിക ഈട് നൽകേണ്ടതില്ല. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംഭരണം, സംസ്കരണം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, ശീതീകരണ ശൃംഖല, കാർഷിക യന്ത്രവൽക്കരണം, ഡ്രോൺ സേവന കേന്ദ്രങ്ങൾ, കാർഷിക ലോജിസ്റ്റിക്സ് തുടങ്ങി വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾക്ക് AIF പദ്ധതിയിലൂടെ ധനസഹായം ലഭ്യമാക്കാം. PMFME, SMAM, MIDH, SHM ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന സബ്സിഡി പദ്ധതികളുമായി സംയോജിപ്പിച്ചും AIF പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പദ്ധതിയുടെ വിശദാംശങ്ങൾക്കായി കർഷകരും കാർഷിക സംരംഭകരും സമീപത്തെ ബാങ്ക് ശാഖകളുമായോ കൃഷിഭവനുകളുമായോ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് agriinfra.dac.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനതല പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റുമായി ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പറുകൾ ഇനി പറയാം. 8137008197. മറ്റൊരു നമ്പർ 8921542333. ഒരു നമ്പർ കൂടി 9020060507. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8137008197. മറ്റൊരു നമ്പർ 8921540233. ഒരു നമ്പർ കൂടി 9020060507. ചില കാർഷിക നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കാം. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തെരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികൾ എടുക്കുക. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800420 2233.
4: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
5: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
6: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: മനുഷ്യ വന്യജീവി സംഘർഷം ലോകമെമ്പാടും ഒരു പ്രധാന പ്രശ്നമാണ്. വന്യജീവികളുടെയും മനുഷ്യരുടെയും സഹജീവനം ഉറപ്പാക്കുന്നതിന് നൂതനമായ പരിഹാരങ്ങൾ ആവശ്യമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിൽ കേരള വനം വകുപ്പ് സജീവമായി ഏർപ്പെട്ടിരിക്കുന്നു. കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോണിന്റെ വാക്കുകളിലേക്ക്.
10: മനുഷ്യ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ പൊതുജനങ്ങൾക്ക് ബന്ധപ്പെടാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പർ 1926. ബന്ധപ്പെടുക, കൂട്ടായി കൂടെയുണ്ട്.
0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ. പരമ്പര ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാർക്ക് ആവശ്യമുണ്ടാകുമ്പോൾ എപ്പോഴും പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യതാൽപര്യങ്ങളുമായി ചേർന്നു പോകുന്ന വിധമാകണം ലോകരാജ്യങ്ങളുമായുള്ള ഇടപെടലുകളെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ വിദേശകാര്യ സർവീസിലെ ഓഫീസർ ട്രെയിനികളുമായി രാഷ്ട്രപതി ഭവനിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് രാഷ്ട്രപതി ഇങ്ങനെ പറഞ്ഞത്. നയതന്ത്രജ്ഞർ സർക്കാരിന്റെ മാത്രമല്ല 140 കോടി ജനങ്ങളുടെ പ്രതീക്ഷയും അഭിലാഷങ്ങളുടെയും പ്രതിനിധികളാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കായിക സർവകലാശാലകൾ മുതൽ ആധുനിക പരിശീലന കേന്ദ്രങ്ങൾ വരെ ഉൾപ്പെടുന്നതും കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്നതുമായ വ്യവസ്ഥയാണ് രാജ്യത്തുടനീളം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഖേലോ ഇന്ത്യ സംവാദ് പരിപാടിയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കായികരംഗം കേവലം മെഡലുകൾ നേടുന്നതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലെന്നും വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തിന്റെ കായിക മികവിനെയും യുവശക്തിയെയും ഒന്നിപ്പിക്കാനുള്ള ഒരു ദൌത്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 5 മുതൽ 15 വരെ പ്രായമുള്ള കുട്ടികളിലെ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി വലിയൊരു ടാലന്റ് ഹണ്ട് നടത്തുമെന്ന് ചെങ്കോട്ടയിൽ നിന്ന് താൻ പ്രഖ്യാപിച്ചിരുന്നത് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. നേപ്പാൾ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 288 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1000-ൽ അധികം ആളുകളെ ഇനിയും കണ്ടെത്താനുള്ളതായും രക്ഷാപ്രവർത്തനം ഊർജിതമായി പുരോഗമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു. അമേരിക്ക, യുക്രൈൻ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ ഉൾപ്പെടെ 30-ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് കാണാതായത്. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമുള്ള ശ്രമം ഇന്ത്യ ഊർജിതമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ദുരന്ത സമയത്ത് നേപ്പാളിൽ ഉണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. ഇതിനുള്ള ശ്രമം തുടരുന്നു. കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അധികൃതരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു വരുന്നു. കേരളത്തിൽ നിന്നുള്ള 33 പേരെ ഇപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും ശ്രീ ജയ്സ്വാൾ പറഞ്ഞു.
1: Prime Minister yesterday spoke to the Prime Minister of Nepal, conveyed our deepest condolences, conveyed that India stands in solidarity with people of Nepal, has also offered all possible humanitarian assistance from our side. As per information currently available, there are 288 Indian nationals who remain uncontactable.
0: നിലവിലുള്ള രക്ഷാപ്രവർത്തനങ്ങളെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെയും പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യ 47 ടണ്ണിലധികം അടിയന്തര ദുരിതാശ്വാസ സാമഗ്രികൾ അയച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനായി ബേലിപാലങ്ങൾ സജ്ജമാക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം തുറന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേപ്പാൾ പ്രധാനമന്ത്രിയുമായി സംസാരിച്ച് ദുരന്തത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. കൈലാസ മാനസ സരോവർ യാത്ര നടത്തുകയായിരുന്ന 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേപ്പാളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ശ്രമം തുടരുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സാഹചര്യം വിലയിരുത്താൻ വിദേശകാര്യ സെക്രട്ടറിയുമായും കാഠ്മണ്ഡു, ബെയ്ജിംഗ് എന്നിവിടങ്ങളിലെ ഇന്ത്യൻ സ്ഥാനപതികളുമായും അദ്ദേഹം സംസാരിച്ചു. വിവിധ മന്ത്രാലയങ്ങളുമായും സംസ്ഥാന സർക്കാരുകളുമായും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നതായും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഇടപെടൽ നടത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ വിദ്യാഭീഡിൽ 72-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. വിജയപരാജയങ്ങളിൽ നിരാശരാകാതെ ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറണമെന്നും അദ്ദേഹം വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്തു.

0: ചെയ്തു.
1: ലക്ഷ്യ അപ്നേ ലിയേ മത് തയ് കർനാ ദേശ് കേ ലിയേ സമാജ് കേ ലിയേ ഗരീബോ കേ ലിയേ ലോഗോ കേ ലിയേ തയ് കർ. അഗർ ആപ്നേ സമാജ് കേ ലിയേ ദേശ് കേ ലിയേ ലക്ഷ്യ തയ് കിയാ ഹൈ തോ ജയ് പരാജയ കാ ബോജ് ആപ് പർ നഹീ രഹേഗാ.
0: രാജ്യത്തുടനീളം ശക്തമായ കായിക പരിതസ്ഥിതി സൃഷ്ടിക്കാനും അടിസ്ഥാന സൌകര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ 36,000 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ഗുജറാത്തിൽ പലാജിയിലെ IIT ഗാന്ധിനഗറിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം ശക്തമായ ഒരു കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിനായി സജീവമായി പ്രവർത്തിക്കുകയാണെന്ന് മന്ത്രി കിരൺ റിജിജുവും പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഹിന്ദു കോളേജിൽ നടന്ന ഖേലോ ഇന്ത്യ സംവാദത്തിൽ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് സുസ്ഥിര വികസനം ഉറപ്പാക്കുന്നതിന് ആസൂത്രണവും കാഴ്ചപ്പാടും നിർണായകമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. 21-ാമത് ആഗോള സുസ്ഥിരതാ ഉച്ചകോടിയെ വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ നിർണായക പങ്കുവഹിച്ച പ്രധാനമന്ത്രി ജൻധൻ യോജന നാളെ 12 വർഷം പൂർത്തിയാക്കും. 2014 August 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആകെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ഉള്ളതാണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ 450 കോടി രൂപ ചെലവിൽ T-സീരീസ് ടാങ്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്ന പദ്ധതിക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശിലാസ്ഥാപനം നടത്തി. ജബൽപൂരിലെ സൈനിക വാഹനങ്ങൾ നിർമ്മിക്കുന്ന വെഹിക്കിൾ ഫാക്ടറിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി മോഹൻ യാദവും പങ്കെടുത്തു. പ്രതിരോധ മേഖലയിൽ ജബൽപൂരിനുള്ള പങ്ക് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും മഹാകൌശൽ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ പദ്ധതി വഴിയൊരുക്കുമെന്ന് സർക്കാർ അറിയിച്ചു. കരയുദ്ധത്തിൽ ടാങ്കുകൾ അനിവാര്യമാണെന്നും കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ സൈന്യത്തിന് ഏകദേശം 4,400 ടാങ്കുകൾ ഹെവി വെഹിക്കിൾസ് ഫാക്ടറി നിർമ്മിച്ചു നൽകിയതായും അദ്ദേഹം പറഞ്ഞു.
3: कि हमारी इंडियन आर्मी दुनिया की सबसे पावरफुल फोर्सेज में से एक है. ऐसे में इस ग्राउंड वॉरफेयर में T-72 और T-90 वेरिएंट के टैंक्स हमारे लिए बहुत ही आवश्यक है और ये टैंक्स हमारी सीमाओं पर आयरन वॉल बनकर खड़े हैं मेरे साथियों. और पिछले 40 वर्षों में हैवी व्हीकल फैक्ट्री यानी HVF ने इंडियन आर्मी को लगभग 4,400 टैंक्स की सप्लाई की.
0: തിരുവോണം കഴിഞ്ഞെങ്കിലും ഓണം ടൂറിസം വാരാഘോഷങ്ങൾ കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുകയാണ്. വിനോദസഞ്ചാര വാരാഘോഷങ്ങളോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ മുന്നേറുന്നു. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ 2-ാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോണിന് അയച്ചു. ശ്രീലങ്ക 2-ാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30-ന്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി നാളെ. ശിവഗിരിയിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നയതന്ത്ര കാര്യാലയങ്ങൾ പൌരന്മാരുടെ ആവശ്യാർത്ഥം സദാ പ്രാപ്യമായിരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 270. 21 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. നേപ്പാളിന് അടിയന്തര സഹായവുമായി ഇന്ത്യ. രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്നത് ജീവിത ലക്ഷ്യമാക്കണമെന്ന് വിദ്യാർത്ഥികളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികൾ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരം സമനിലയിൽ, പരമ്പര

0: ഇന്ത്യയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ. നാടകഗാനങ്ങൾ. ആദ്യം ദേശവിളക്ക് എന്ന നാടകത്തിൽ സംഗീത, കെസ്റ്റർ, ദിലീമ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം.

0: ഞായറാഴ്ച രാവിലെ 9:30 യുവവാണിയിൽ കേൾക്കാം ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായുള്ള അഭിമുഖം.
1: നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ടീമിന്റെ ഫാനായിരുന്നു. കളി കാണാൻ കൊച്ചിയിൽ പോവുക, എന്റെ കസിന്റെ കൂടെ പോവുക, കളി കാണാൻ ആർപ്പ് വിളിക്കുക ടീമിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. എനിക്ക് ആ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 9:30 യുവവാണി. ഓർക്കുക, ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ വേവ്സ് ആപ്പിലൂടെയും ആസ്വദിക്കാം.

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഹിറ്റ്ലർ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി, ചിത്ര പാടിയത്.

ചിത്രം പപ്പയുടെ സ്വന്തം അപ്പോസ്. ഗായിക എസ് ജാനകി. വരികൾ ബിച്ചു തിരുമല. സംഗീതം ഇളയരാജ.

വാൽക്കണ്ണാടി. ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയത്. വരികൾ എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ.

വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഡ്രീംസ് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ഗായത്രിയും പാടിയത്.

0: ഞായറാഴ്ച രാവിലെ 9:30 യുവവാണിയിൽ കേൾക്കാം ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായുള്ള അഭിമുഖം.
1: നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ടീമിന്റെ ഫാനായിരുന്നു. കളി കാണാൻ കൊച്ചിയിൽ പോവുക, എന്റെ കസിന്റെ കൂടെ പോവുക, കളി കാണാൻ ആർപ്പ് വിളിക്കുക ടീമിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്നുള്ള രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. എനിക്ക് ആ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 9:30 യുവവാണി. ഓർക്കുക, ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ വേവ്സ് ആപ്പിലൂടെയും ആസ്വദിക്കാം.
2: അടുത്തതായി മിന്നാരം എന്ന

0: പദ്ധതികൾ ജനനന്മയ്ക്ക് പരമ്പരയിൽ ഇന്ന് പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ച് ഒരു ലഘുവിവരണം കേൾക്കാം.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റേഴ്സ് സ്ട്രീറ്റ് വെൻഡേഴ്സ് ആ

0: ആത്മനിർഭർ നിധി പദ്ധതി 2020 ജൂൺ 1 ആരംഭിച്ച ക്ഷേമ പദ്ധതിയാണ്. കോവിഡും ലോക്ഡൌണും തളർത്തിയ ലക്ഷക്കണക്കിന് വഴിയോര കച്ചവടക്കാരുടെ ജീവിതത്തിൽ ഒരു കൈത്താങ്ങായാണ് PM സ്വനിധി പദ്ധതി ആവിഷ്കരിച്ചത്. തെരുവ് കച്ചവടക്കാർക്ക് കൈത്താങ് പിന്തുണ നൽകുന്നതിനായി ഹൌസിംഗ് ആന്റ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിച്ച ഒരു കേന്ദ്രമേഖലാ മൈക്രോ ക്രെഡിറ്റ് പദ്ധതിയാണ് PM സ്വനിധി. 7% പലിശ സബ്സിഡിയോടെ 20,000 രൂപയുടെയും 50,000 രൂപയുടെയും തുടർന്നുള്ള വായ്പകൾക്കൊപ്പം 10,000 രൂപയുടെ പ്രവർത്തന മൂലധന ഈടുരഹിത വായ്പയും ഈ പദ്ധതി സുഗമമാക്കുന്നു. വഴിയോര കച്ചവടക്കാർക്കിടയിൽ ഡിജിറ്റൽ ഇടപാടുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇന്ത്യയിലെ ഡിജിറ്റൽ കാൽപ്പാടുകൾ വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വഴിയോര കച്ചവടക്കാർക്ക് പ്രതിമാസം 100 രൂപ വരെ ക്യാഷ് ബാക്ക് നൽകുന്നു. വഴിയോര കച്ചവടക്കാരെ ഔപചാരികമാക്കാനും ഈ മേഖലയ്ക്ക് സാമ്പത്തിക കുതിപ്പിന് പുതിയ അവസരങ്ങൾ തുറക്കാനുമാണ് PM സ്വനിധി പദ്ധതി ലക്ഷ്യമിടുന്നത്. തെരുവ് കച്ചവടക്കാർ നഗര അനൌപചാരിക സമ്പദ്വ്യവസ്ഥയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകത്തെ പ്രതിനിധീകരിക്കുകയും നഗരവാസികളുടെ വാതിൽപ്പടിയിൽ മിതമായ നിരക്കിൽ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ വെണ്ടർമാർ, വഴിവാണിഭക്കാർ എന്നിങ്ങനെ അവർ അറിയപ്പെടുന്നു. അവർ വിതരണം ചെയ്യുന്ന സാധനങ്ങളിൽ പച്ചക്കറികൾ, പഴങ്ങൾ, റെഡി ടു ഈറ്റ് സ്ട്രീറ്റ് ഫുഡ്, ചായ, പക്കോട, റൊട്ടി, മുട്ട, തുണിത്തരങ്ങൾ, വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ, പുസ്തകങ്ങൾ, സ്റ്റേഷനറി മുതലായ സാധനങ്ങൾ ഉൾപ്പെടുന്നു. നഗര തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡ് കൈവശമുള്ള വഴിയോര കച്ചവടക്കാർ അർബൻ ലോക്കൽ ബോഡി നടത്തിയ സർവേയിൽ തിരിച്ചറിഞ്ഞിട്ടും വെൻഡിംഗ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഐഡന്റിറ്റി കാർഡ് നൽകിയിട്ടില്ലാത്ത വെണ്ടർമാർ ULB നേതൃത്വത്തിലുള്ള ഐഡന്റിഫിക്കേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോ സർവേ പൂർത്തിയാക്കിയ ശേഷം വിൽപ്പന ആരംഭിച്ചതോ ആയ വഴിയോര കച്ചവടക്കാർ എന്നിവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാൻ അർഹരായിട്ടുള്ളവർ. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് പ്രധാനമന്ത്രി സ്വനിധി സ്കീമിൽ മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാന വിഭാഗത്തിൽ മധ്യപ്രദേശ് 1 സ്ഥാനം നേടി. മധ്യപ്രദേശിന് ശേഷം മികച്ച പ്രകടനം നടത്തുന്ന സംസ്ഥാനങ്ങൾ ഇന്നൊവേഷൻ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് അവാർഡ് വിഭാഗത്തിൽ അസം 2 സ്ഥാനത്താണ്. ബെസ്റ്റ് പെർഫോമിംഗ് ULB മെഗാ മില്യൺ പ്ലസ് സിറ്റികളുള്ള ലോൺ പെർഫോമൻസ് വിഭാഗത്തിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹി 1 സ്ഥാനവും മഹാനഗരപാലികയും അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനും 2 സ്ഥാനം നേടി. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷന്റെ അവാർഡുകളും പ്രഖ്യാപിച്ചു. സിസ്റ്റമാറ്റിക് പ്രോഗ്രസീവ് അനലിറ്റിക്കൽ റിയൽ ടൈം റാങ്കിംഗ് വിഭാഗത്തിൽ കേരളം 1 സ്ഥാനം നേടി. ഉത്തർപ്രദേശും രാജസ്ഥാനുമാണ് തൊട്ടുപിന്നിൽ.
1: പ്രധാനമന്ത്രി സ്വനിധി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുവിവരണമാണ് ഇന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക് എന്ന പരമ്പരയിലൂടെ നമ്മൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. 21-ാം നൂറ്റാണ്ടിന് ഉതകുന്ന രീതിയിൽ രാജ്യത്ത് ആധുനിക കായിക പരിതസ്ഥിതി കെട്ടിപ്പടുക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ കായിക ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഖേലോ ഇന്ത്യ സംവാദത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കായിക പ്രതിഭകൾക്ക് എല്ലാ ഘട്ടത്തിലും പിന്തുണ ലഭിക്കുന്ന സംവിധാനം രാജ്യത്തുടനീളം വികസിപ്പിച്ചു വരികയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 270 ആയി. കുടുങ്ങിപ്പോയവരെ രക്ഷ

0: ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ശക്തമാക്കി. ദുരന്ത സമയത്ത് നേപ്പാളിലുണ്ടായിരുന്ന 288 ഇന്ത്യക്കാരുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കൈലാസ മാനസരോവർ യാത്രയ്ക്കായി എത്തിയ 21 തമിഴ്നാട് സ്വദേശികളെ നേപ്പാളിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ 53 മലയാളികൾ നേപ്പാളിൽ കുടുങ്ങിയതായി നോർക്ക CEO അറിയിച്ചു. ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എല്ലാ മലയാളികളും നിലവിൽ സുരക്ഷിതരാണെന്ന് എംബസിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. വിവരങ്ങൾക്കായി സംസ്ഥാന സർക്കാരിന്റെ 9417111847 1347 1347 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. നോർക്ക റൂട്ട്സിന്റെ ടോൾ ഫ്രീ നമ്പറായ 1800425 3939 വിളിക്കാവുന്നതാണ്. ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് കൂടുതൽ ആവേശത്തോടെയും പകിട്ടോടെയും മുന്നേറുന്നു. വിനോദസഞ്ചാര വാരാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ മുന്നേറുന്നത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ജനപങ്കാളിത്തത്തോടെ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ നാളെ കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദകലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിട വഴിയിൽ ആട്ടവും പാട്ടവുമായി എത്തും. ദേവമനുഷ്യ കഥാപാത്രങ്ങളും മൃഗകഥാപാത്രങ്ങളും കുമ്മാട്ടിക്കളിയിലുണ്ട്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട നാളെ രാത്രി 10 മണിക്ക് അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി നാളെ. ശിവഗിരിയിലും വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. ജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗുരു ജനിച്ച ചെമ്പഴന്തിയിലും നാടിന്റെ നാനാഭാഗങ്ങളിലും വിപുലമായ പരിപാടികൾ നടക്കും. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ചും നാളെ വിവിധ പരിപാടികൾ നടക്കും. ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. പരമ്പരയിലെ രണ്ടാം മത്സരം സമനിലയിൽ അവസാനിച്ചു. ആദ്യ മത്സരത്തിൽ ജയം ഇന്ത്യയ്ക്കായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 290 റൺസിന് പുറത്തായ ശ്രീലങ്കയെ ഇന്ത്യ ഫോളോ ഓണിന് അയച്ചു. ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 429 റൺസ് എടുത്തതോടെ മത്സരം സമനിലയിൽ കലാശിച്ചു. സീഷെൽസിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യ ഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം. ഗൂഡല്ലൂർ മണ്ഡലത്തിൽ ഇന്നും നാളെയും പൂർണ്ണ പണിമുടക്ക് നടക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ളവർ ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കണമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. പണിമുടക്ക് അറിയാതെ കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതുവഴിയെത്തി ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. അതിനിടെ കൊല്ലപ്പെട്ട ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചത്തേവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. കോഴിക്കോട് താമരശ്ശേരി അമ്പായത്തോട് അറവ് മാലിന്യ സംസ്കരണ ഫാക്ടറി അടുത്ത മാർച്ചിനകം ജനവാസ കേന്ദ്രത്തിൽ നിന്ന് മാറ്റാൻ തീരുമാനമായി. എഴുത്തുകാരനും നാടക പ്രവർത്തകനുമായ TKD മുഴുപ്പിലങ്ങാടിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നാളെ രാവിലെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ നടക്കും. നിര്യാണത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ് അനുശോചിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 30 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ് MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സംസ്ഥാനത്തെ OBC വിഭാഗത്തിൽപ്പെടുന്ന പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് സാമ്പത്തിക ധനസഹായം നൽകുന്ന പദ്ധതിയിലേക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ സ്വന്തം തൊഴിലിടങ്ങളിൽ മൺപാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കാണ് ആനുകൂല്യം ലഭിക്കുക. 2 ഗഡുക്കളായി പരമാവധി 50,000 രൂപ വരെയാണ് ധനസഹായമായി അനുവദിക്കുന്നത്. അപേക്ഷകർക്ക് കുടുംബവാർഷിക വരുമാന പരിധി 2,50,000 രൂപയും ഉയർന്ന പ്രായപരിധി 60 വയസ്സുമാണ്. മുൻവർഷങ്ങളിൽ ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിച്ചവരോ അവരുടെ

കുടുംബാംഗങ്ങളോ അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ളവർ bcddkerala.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ മുഖേന ഓൺലൈനായി ഈ മാസം 31-നകം അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0492-222-2335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0492-222-2335. സംസ്ഥാനത്തെ ഒബിസി വിഭാഗത്തിൽപ്പെടുന്നവർ നടത്തുന്ന ബാർബർ ഷോപ്പ്, ബ്യൂട്ടി സലൂൺ എന്നിവയുടെ നവീകരണത്തിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് സാമ്പത്തിക ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ഥാപനങ്ങൾ നവീകരിക്കുന്നതിനായി പരമാവധി 40,000 രൂപ വരെയാണ് ധനസഹായം അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാന പരിധി 2,50,000 രൂപയും ഉയർന്ന പ്രായപരിധി 60 വയസ്സുമാണ്. മുമ്പ് ഈ പദ്ധതി പ്രകാരം ധനസഹായം ലഭിച്ചവർ വീണ്ടും അപേക്ഷിക്കേണ്ടതില്ല. താൽപര്യമുള്ളവർ bcdd.kerala.gov.in എന്ന പോർട്ടൽ മുഖേന ഈ മാസം 31-നകം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0492-222-2335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0492-222-2335. പട്ടാമ്പി ശ്രീ നീലകണ്ഠ സർക്കാർ സംസ്കൃത കോളേജിൽ 2026-27 അധ്യയന വർഷം മുതൽ പുതിയ 4 വർഷ ബിരുദ പ്രോഗ്രാമായ BSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് ഡാറ്റ സയൻസ് ഓണേഴ്സ് ആരംഭിക്കുന്നു. ഗണിതശാസ്ത്രമോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒരു വിഷയമായി പഠിച്ച് +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാം. സെപ്റ്റംബർ 3 വരെ അപേക്ഷ സമർപ്പിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം: 9495378854. മറ്റൊരു നമ്പർ: 9495339459. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 9495378854. മറ്റൊരു നമ്പർ: 9495339459. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തിലെ വിവിധ ബിരുദ കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബികോം ഫിനാൻസ് ഹോണേഴ്സ്, BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നീ വിഷയങ്ങളിൽ ST വിഭാഗത്തിലും BSc മാത്തമാറ്റിക്സ് ഓണേഴ്സ് വിഷയത്തിൽ SC ST വിഭാഗങ്ങളിലുമാണ് സീറ്റുകൾ ഒഴിവുള്ളത്. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ സെപ്റ്റംബർ 1 വൈകിട്ട് 4 കോളേജ് ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: 0466-227-0335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0466-227-0335. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഒരു അറിയിപ്പ് ശ്രദ്ധിക്കും: മോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 30-ആം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 30-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: Through video conferencing today, Mr. Modi said that sports is not limited merely to winning medals. Rather, it is a mission to unite India's sporting prowess and youth power in the building of a developed India.
1: जब मैं स्पोर्ट्स की बात करता हूं तो ये केवल मेडल जीतने तक सीमित नहीं है ये विकसित भारत के निर्माण में भारत की खेल शक्ति और भारत की युवा शक्ति को एक साथ जोड़ने का अभियान है मैं हमेशा कहता आया हूं जो खेले वो खिले और खेल में खिलना सिर्फ मैदान पर जीतना नहीं है खेल में खिलना मतलब व्यक्तित्व का खिलना और देश का गौरव बढ़ाना
0: Home and Cooperation Minister Amit Shah emphasized that Mahatma Gandhi's philosophy remains timeless, relevant and dedicated to human welfare. Addressing students during the 72nd convocation ceremony of Gujarat Vidyapeeth in Ahmedabad today, Mr. Shah called upon the youth to actively participate in the national reconstruction by 2047. The government has commenced calibrated and targeted release of onions from the buffer stock to ensure adequate availability and moderate seasonal price pressures in the coming months. Secretary, Department of Consumer Affairs Nidhi Khare today flagged off onion vans for retail distribution from Krishi Bhavan, New Delhi for the consumers of the National Capital Region. Onions from the government's price stabilization buffer are being sold at a subsidized rate of 35 rupees per kilogram through NCCF, NAFED and Kendriya Bhandar outlets as well as mobile vans across Delhi. On the eve of Raksha Bandhan, President Draupadi Murmu has extended greetings to people. The President said that the festival of Raksha Bandhan has been an integral part of country's culture and tradition since ancient times. Prime Minister Narendra Modi will share his thoughts with the people of the country and abroad in the Mann Ki Baat program on Akashwani at 11 a.m. on Sunday. On to sports. In men's cricket, second and final test between India and host Sri Lanka ended in a draw in Colombo. Sri Lanka reached 429 for 9 in their second innings, taking a lead of 216 runs on the fifth and final day before both captains agreed to call off the match. Despite the draw, the Shubman Gill-led side clinched the two-match series 1-0. Batting first in the second test, India had declared at 503 for 9 before bowling Sri Lanka out for 290 to secure a 213-run first innings lead. And now before we end the bulletin, the headlines once again. India steps up efforts to trace and rescue Indian national stranded in Nepal due to flash flood tragedy. 290 Indians among nearly 1,300 missing people. Death toll rises to 359. Heavy rain likely over Bihar, Chhattisgarh, Jharkhand and northeastern states till Saturday. Prime Minister Narendra Modi to embark on a four-day visit to Uzbekistan and Kyrgyzstan from Saturday. Defence Minister Rajnath Singh lays foundation stone for T-Series tank overhauling project at Jabalpur in Madhya Pradesh, terms it another milestone in nation's journey towards self-reliance. Government begins targeted release of onions from buffer stock to ensure adequate availability and moderate seasonal price pressures in coming months. And in men's cricket, second test between India and host Sri Lanka ends in a draw. That is all in the news at 9. Good night.
2: ആകാശവാണി
3: ഓണം കഥാവേള ഓണം കഥാവേളയിൽ ഇന്ന് കെ രേഖ എഴുതി അവതരിപ്പിക്കുന്ന കഥ കൽപ്പന.
4: സത്യത്തിൽ നാലാം ക്ലാസ്സിൽ പഠിത്തം അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച ആളാണ് ശ്രീജയ. ഓരോ ക്ലാസ്സും എങ്ങനെയൊക്കെയോ കടന്നുപോകും. ഇപ്പോൾ ഡോക്ടറേറ്റ് നേടാൻ മാത്രമുള്ള യോഗ്യതയുണ്ട് എന്ന് സർവകലാശാല അറിയിച്ചപ്പോൾ അഭിമാനം കൊണ്ട് അവളുടെ കണ്ണു നിറഞ്ഞു. പ്രൊഫസർ അതിവെട്ടത്ത് ഉദയൻമേനോൻ ആയിരിക്കും ഗൈഡ്. അത് പറയുമ്പോൾ ഹെഡിന്റെ മുഖത്ത് അസ്വസ്ഥതയും വിവശതയും ഉണ്ടായിരുന്നു. ആരാകിലെന്ത് മിഴിയുള്ളവർ നിന്നിരിക്കാം എന്ന് വീണപ്പൂവ് മൂളി നടക്കുമ്പോൾ ശ്രീജയ ആലോചിക്കുകയായിരുന്നു. അതിവെട്ടത്ത് ഒരു പക്ഷേ ക്രൂരനാകും, കഷ്ടപ്പെടുത്തുമായിരിക്കും, വിടുപണി ചെയ്യിക്കുമായിരിക്കും, അപമാനിക്കുമായിരിക്കും. അതൊന്നും പുതിയ കാര്യമല്ല. നാളിതുവരെയുള്ള ജീവിതത്തിൽ അങ്ങനെയൊക്കെ ചെയ്തവരാണ് കൂടുതലും. അതിവെട്ടം മാത്രം വ്യത്യസ്തനാകേണ്ട കാര്യമില്ല. ഈ പട്ടണത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ നടുവിലെ കസേരയിൽ കാണുന്നയാൾ അറിവുള്ള മനുഷ്യൻ.

അവർ എങ്ങനെയുമാകട്ടെ അവർക്കൊപ്പം സഞ്ചരിക്കുന്നത് ഒരു ഭാഗ്യമല്ലേ? ശ്രീജയ സ്വയം ചോദിച്ചു. പിറ്റേന്ന് 11 മണിയോടെ അതിവെട്ടത്തിന്റെ പടിഞ്ഞാട്ടുമുറിയിലെ വീട്ടിലെത്തണം, ബാക്കി അവിടെ വച്ചു സംസാരിക്കാം. ഇന്നിനി സമയമില്ല എന്നും പറഞ്ഞ് അദ്ദേഹം തിരക്കിട്ടുപോയി. നാളത്തേക്ക് കുറച്ചുകൂടി ആഴത്തിൽ വിഷയം പഠിക്കണം. ഒരു ദിവസം കൂടി കിട്ടിയത് നന്നായി. കുറെ നാളായി ഒന്നും സംഭവിക്കാതെ പോകുന്ന ജീവിതത്തിൽ നിന്ന് ഒരു ചെറു ചലനം തന്നെ വലിയ ആനന്ദമാണ്. ജീവൻ നിലനിർത്തുന്നത് തന്നെ പ്രയാസകരമായിരുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. പൊതുവെ ദരിദ്ര കുടുംബങ്ങളിലെ കഥകൾക്കെല്ലാം വലിയ സാമ്യമുണ്ട്. മദ്യപാനം കൊണ്ട് വെളിവ് നഷ്ടപ്പെട്ട അച്ഛൻ, സ്വന്തം വീടുപേക്ഷിച്ച് അച്ഛനൊപ്പം ഇറങ്ങിവന്ന അമ്മ, അതുകൊണ്ട് ആരുടെയും സഹായമില്ലാത്ത ജീവിതം. അതിലൊരു ട്വിസ്റ്റ് വന്നത് അച്ഛൻ വെട്ടാൻ പോയ മരത്തിൽ നിന്ന് ഒന്ന് വീണപ്പോഴാണ്. ശ്രീജയ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു ആ വീഴ്ച. പിന്നെ നെടുനീളത്തിൽ അച്ഛൻ അങ്ങനെ പരന്നുകിടന്നു. ഇനി അച്ഛൻ കുടിച്ചുവന്ന് ബഹളമുണ്ടാക്കില്ലല്ലോ എന്ന് 4ാം ക്ലാസ്സുകാരി പോലും സമാധാനിച്ചു. കുടിയന്മാരെ പോലെ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വേറെയില്ല. കാണാൻ വരുമ്പോഴൊക്കെ ലഹരിയും ചുമന്നു വന്നു. അച്ഛന് കാണിക്ക വയ്ക്കുമ്പോൾ അവരനുഭവിക്കുന്ന ആനന്ദം ഒന്നു വേറെയാണ്. തളർന്നുകിടക്കുന്ന അച്ഛൻ നടക്കുന്ന അച്ഛനേക്കാൾ മാരക വിപത്തായി. ഒരു ദിവസം അമ്മ വായിൽ വെച്ചുകൊടുത്ത ചോറുരുള നല്ല എരിവുള്ള മീൻകറി സഹിതം തൊണ്ടയിലെ ഒരു കവിൾ കഫം സഹിതം അമ്മയുടെ മുഖത്തേക്ക് തുപ്പി. എന്നും അതൊക്കെ പതിവാണെങ്കിലും അന്നത് അമ്മയ്ക്ക് ഫീൽ ചെയ്തു. കണ്ണ് നീറിപ്പുകഞ്ഞ് അമ്മ പുറത്തേക്ക് ഓടുന്നതും കണ്ണും മുഖവും പലതവണ കഴുകുന്നതും ഓർമ്മയുണ്ട്. നനഞ്ഞ വേഷം മാറ്റി ഒരു ബാഗുമെടുത്ത് പുറത്തേക്ക് കുതിച്ചു. പിന്നെ നാട്ടുകാരാണ് പറഞ്ഞത്, തളർന്നുകിടക്കുന്ന പാവം അച്ഛനെ ഉപേക്ഷിച്ച് അമ്മ ഏതോ ഒരുത്തിനൊപ്പം നാടുവിട്ടു എന്ന്. എല്ലാവരും വന്ന് ആളാം വീതം കഷ്ടം വച്ചു. നേതാക്കൾ ആരോ വിളിച്ചു പറഞ്ഞ് പത്രക്കാരു വന്നു. അച്ഛനൊപ്പം കട്ടിലിനരികിൽ ഇരിക്കാൻ പറഞ്ഞു. അച്ഛനും മകളും കണ്ണിൽ പരമാവധി ദുഃഖം അഭിനയിക്കാനും ദൈന്യത വരുത്താനും ശ്രമിക്കണമെന്ന് ആരോ പറഞ്ഞു. അതുപ്രകാരം ചെയ്തു. പത്രത്തിലെ പടം കണ്ട് സ്കൂളിലെല്ലാവരും വിരൽ ചൂണ്ടുന്നതും അടക്കം പറയുന്നതും കേട്ടപ്പോൾ ജീവിതത്തിന് അല്പം പ്രാധാന്യം കൈവന്നതായി തോന്നി. അച്ഛനെ ഏതോ സംഘടനക്കാര് വന്ന് അവരുടെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. അമ്മയുടെ ബന്ധത്തിലെ ഒരു വല്യമ്മ വന്ന് വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഭക്ഷണമുണ്ടാക്കി തരികയും മുടിചീകി പാൻ കളയുകയും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയും ചെയ്തു. പക്ഷെ വല്യമ്മ ഒരക്ഷരം മിണ്ടില്ല, എന്തെങ്കിലുമൊക്കെ വായിക്കും. പിന്നെ ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ ദൂരേക്ക് നോക്കിക്കൊണ്ടങ്ങനെ സദാസമയവും മിണ്ടാവല്യമ്മ ഇരിക്കും. വെള്ളമുണ്ടും ബ്ലൗസുമാണ് വേഷം. ശബ്ദമില്ലെങ്കിലും ജീവിതത്തിന് ഒരു സൗന്ദര്യമുണ്ട് എന്ന് ശ്രീജയ്ക്ക് തോന്നിത്തുടങ്ങി. എവിടെയെങ്കിലും എന്തെങ്കിലും മത്സരമുണ്ടെങ്കിൽ കാലത്ത് തന്നെ വല്യമ്മ ശ്രീജയെ ഒരുക്കിക്കൊണ്ടുപോകും. എനിക്ക് വരയ്ക്കാനറിയില്ല മിണ്ടാവല്യമ്മേ എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല. ഒരു തെങ്ങ്, പുഴ, വള്ളം, സൂര്യൻ, കുടിൽ, നോക്കുകുത്തി പോലുള്ള മനുഷ്യർ, ചിത്രം വരയ്ക്കാൻ അറിയാത്തവരൊക്കെ വരയ്ക്കുന്ന സ്ഥിരം രൂപങ്ങൾ വരച്ചു മടുത്തു. പക്ഷേ വരില്ലെന്ന് പറഞ്ഞാൽ കാര്യമില്ല, നുള്ളുതരും. എങ്കിലും ജീവിതത്തിന് വലിയ സമാധാനമായിരുന്നു. ഒരു ദിവസം കാലത്ത് ഉമ്മറത്തിണ്ണയിൽ അമ്മ ഇരിക്കുന്നു. അയയിൽ ഉണങ്ങാനിട്ടിരുന്ന ശ്രീജയുടെ ഉടുപ്പെടുത്ത് മടക്കുന്നു. 6-7 മാസം ഒരു തുണി ഉണങ്ങാനെടുക്കുന്ന നേരം പോലുമില്ലെന്ന ഭാവത്തോടെ മിണ്ടാവല്യമ്മയും ശ്രീജയെയും പേടിച്ചു വാതിൽ തുറന്നു. തുളസി എന്നും ഒരു ഉപകാരിയ എന്ന് അമ്മ ആത്മഗതം പോലെ പറഞ്ഞു. വല്യമ്മ അത് കേട്ടതായി ഭാവിച്ചില്ല. അമ്മ അകത്തു കയറി കടുങ്കാപ്പി തിളപ്പിച്ചു, 3 ഗ്ലാസ്സിൽ പകർന്നു. വീടിന് പിന്നിലെ തോട്ടിൽ പോയി കുളിച്ചു വന്നു. വല്യമ്മ അരിയിട്ടു. അമ്മ കൂമ്പ് പറിച്ചുകൊണ്ടുവന്ന് തോരനുണ്ടാക്കി. ഊണുകഴിഞ്ഞ് വല്യമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങിയതോർമ്മയുണ്ട്. ഉണർന്നെണീക്കുമ്പോൾ ആളില്ല. അമ്മ അരി വറുത്തുപൊടിച്ച് കശുവണ്ടി ചുട്ടു തല്ലി പൊട്ടിച്ച് അതും ശർക്കരയും ചേർത്ത് ഉണ്ട ഉരുട്ടിത്തന്നു. എവിടെ, എന്ത്, എങ്ങനെ, ആര് എന്നൊക്കെയുള്ള ചോദ്യങ്ങളെ ഓരോ ഉണ്ട വായിൽ വച്ചു തന്ന് ഇല്ലാതാക്കി. നാളിതുവരെ ആ ചോദ്യങ്ങൾ അവിടെ തന്നെ ഉറങ്ങിക്കിടക്കുകയാണ്. 10-20 ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ടുപോയ ആംബുലൻസ് വീടിനു മുൻവശത്ത് വീണ്ടും വന്നു. അമ്മ അരിവാളെടുത്ത് ഉമ്മറത്തേക്ക് വന്നു. ഇയാളെ ഇവിടെ ഇറക്കിയാൽ വെട്ടിക്കൊല്ലും ഞാൻ എന്ന് അലറി. നിങ്ങൾ ഭാര്യയില്ലേ, നോക്കേണ്ടതല്ലേ എന്ന് അതിനകത്തിരുന്ന് ആരോ ന്യായം പറഞ്ഞു. ഭാര്യ? അമ്മ ഉറഞ്ഞു തുള്ളി. ആരെങ്കിലും ഒന്ന് ഉറച്ചു നോക്കിയാൽ പേടിച്ചു വിറയ്ക്കുന്ന അമ്മ 6-7 മാസം കൊണ്ട് ഇങ്ങനെ മാറിയതെങ്ങനെ എന്നായിരുന്നു ശ്രീജയയുടെ അത്ഭുതം. ഒരു കിളിയുടെ പോലെ നേർത്ത ഒച്ച സിംഹത്തിന്റേതുപോലെ ഗർജനമായി.

ആ കുട്ടിക്ക് അതിന്റെ അച്ഛനെ വേണമെങ്കിലോ? ഇത്തവണ അമ്മ പ്രതിരോധത്തിലായി. ചുറ്റിനും നാട്ടുകാരുണ്ട്. അമ്മ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി. അച്ഛൻ ആംബുലൻസിൽ നിന്നും പ്രതീക്ഷയോടെ പതുക്കെ തലയുയർത്തി. അച്ഛന്റെ പകുതി ജീവൻ ഉയർന്നെന്ന് മനസ്സിലായി. അരയ്ക്ക് കീഴെ മാത്രമാണിപ്പോൾ തളർച്ച. എനിക്ക് അച്ഛനെ വേണ്ട. ശ്രീജയ ആൾക്കൂട്ടത്തെ നോക്കി പിന്നെ തലതാഴ്ത്തി. കുട്ടികളുടെ സഹജമായ ഭീതിയോടെയും ലജ്ജയോടെയും അത്രയും പറഞ്ഞൊപ്പിച്ചു. വല്യമ്മയെ മതി എന്ന് പറഞ്ഞതും ആരും കേട്ടില്ല. ആംബുലൻസ് വന്ന വഴിയെ മടങ്ങി. കുട്ടികളുടെ വാക്കിന് ഇത്രയും വിലയുണ്ടോ എന്ന അത്ഭുതവും സന്തോഷവും കൊണ്ട് ശ്രീജയ വീർപ്പുമുട്ടി. അതിവെട്ടത്ത് ഉദയൻ മേനോന്റെ വീട്ടുമുറ്റത്തെ നിറയെ പൂത്തു നിൽക്കുന്ന കല്യാണിമുല്ലയുടെ സുഗന്ധം തുകർന്നങ്ങനെ നിൽക്കുന്നിടം വരെ ഇത്രയുമൊക്കെ ഓർത്താൽ മതി. മുന്നോട്ടു പോയാൽ കൂടുതൽ സങ്കടങ്ങളെയുള്ളൂ, നിരാശയേയുള്ളൂ. അങ്ങനെയൊരു കുട്ടിക്ക് ഇത്ര വരെ എത്താൻ കഴിഞ്ഞില്ലേ? ശ്രമിച്ചാൽ നാലഞ്ചു വർഷത്തിനുള്ളിൽ പേരിനു മുൻപിൽ അല്പം കനപ്പെട്ട ഒരു വാക്കുകൂടി ജ്വലിച്ചു നിൽക്കുമെന്നോർത്തപ്പോൾ കയ്യിലെ രോമങ്ങൾ ഉണർന്നെണീറ്റു. രാമുല്ല ഇത്ര ഇഷ്ടമാണോ? കുറെ നേരമായല്ലോ അതിനു ചുവട്ടിൽ നിൽക്കുന്നു, അതിവെട്ടത്ത് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതിവെട്ടത്തിന് ഇന്നലത്തെ ഗൌരവമില്ല, ശ്രീജയയ്ക്ക് സമാധാനമായി. പുറത്താരെയും കണ്ടില്ല, അപ്പോൾ അതിന്റെ മണം പിടിച്ചങ്ങ് നിന്നുപോയി. ഞങ്ങളതിന് കല്യാണിമുല്ല എന്നാണ് പറയുക. ഓരോന്നിനും ഓരോരുത്തർ കാണുന്ന കണ്ണിലല്ലേ സൗന്ദര്യം. കാമിനിമുല്ല എന്നും ഒരു പേരുണ്ട്. ശ്രീജയ നൽകിയ കടലാസിലൂടെ അതിവെട്ടത്ത് വീണ്ടും വീണ്ടും കണ്ണോടിച്ചു. അനുകൽപ്പന സിനിമകളിലെ സ്ത്രീ പ്രതിനിധാനം. വിഷയം നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? സാഹിത്യത്തിലെ സ്ത്രീ സിനിമയിലെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ഉദ്ദേശിച്ചത്. ആയിക്കോട്ടെ, വിഷയത്തിന് കനം പോരാ. ആളെ കാണുന്നതുപോലെ തന്നെ വിഷയവും ചെറുത്. ശ്രീജയ ഒരു നിമിഷം ചൂളി. നാലടി പത്തിഞ്ച് പൊക്കത്തിൽ ഒതുക്കി നിർത്തിയിരുന്ന ആത്മവിശ്വാസം തകർന്നടിഞ്ഞു. ശ്രീജയ പ്രേമിച്ചിട്ടുണ്ടല്ലോ അല്ലേ? തീരെ പ്രതീക്ഷിക്കാത്ത ചോദ്യം. രണ്ടാമത്തെ കാമുകനായിരുന്നു ഉയരക്കുറവിനെക്കുറിച്ച് ആദ്യമായി പരാതിപ്പെട്ടത്. ആദ്യത്തെ കാമുകന് ശ്രീജയ പൊക്കം വയ്ക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. പത്താം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചു കൊടുത്തതിനുള്ള പ്രതിഫലമായിരുന്നു ആദ്യ പ്രേമം. എല്ലാ ഓട്ടമത്സരങ്ങളിലും പങ്കെടുക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ടാകും അവൻ. സമ്മാനം കിട്ടില്ലെന്നുറപ്പിച്ച് ഓടാൻ കാണിക്കുന്ന മിടുക്കാണ് അവൻ ഇഷ്ടമായത് എന്ന് പറയാറുണ്ട്. ഈ ഉയരക്കുറവിനെ ആത്മവിശ്വാസം കൊണ്ട് നേരിടാനാണ് നീ അന്ന് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകുക എന്ന അപഗ്രഥനം നടത്തിയത് നാലാമത്തെ കാമുകനാണ് സൈക്കോളജിസ്റ്റ്. ശ്രീജയ ഉത്തരം പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം കുറെ പ്രേമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ശ്രീജയ ഒന്ന് നിവർന്നു. അതിവെട്ടത്തിന്റെ മുഖത്തേക്ക് നോക്കി. ഘനഗംഭീര മീശ വളഞ്ഞും പുളഞ്ഞും എഴുന്നു നിന്നു. ആനയുടേതുപോലെ ശരീരത്തിനു ചേരാത്ത ചെറിയ കണ്ണുകൾ, വീശി നിൽക്കുന്ന ചെവി, കറുപ്പിന്റെ പ്രച്ഛന്ന വേഷം കെട്ടി നിൽക്കുന്ന തലമുടിയിഴകൾ, മീശയിലും ചെവിയോട് ചേർന്നും നരച്ച മുടികൾ കിന്നാരം പറയുന്നുണ്ട്. അതിവെട്ടം കഴിഞ്ഞ ജന്മം ഒരു ആനയായിരുന്നു എന്ന് ഉറപ്പ്. സാർ, ഞാൻ വിഷയം പരിഷ്കരിച്ചു കൊണ്ടുവരാം. നിർദ്ദേശങ്ങൾ പറഞ്ഞാൽ മതി, അത് പ്രകാരം ചെയ്യാം. വിഷയാസക്തയാകാതെ ശ്രീജയ. വിഷയാവതരണത്തിന് താൻ ഡയസിൽ കയറി നിൽക്കുന്നത് കണ്ടപ്പോഴേ എനിക്കിഷ്ടായി. താൻ എന്റെ കൂടെ ഗവേഷണം നടത്തണമെന്ന് ആഗ്രഹിച്ചു. നടന്നു. ഇനി ഞാൻ നോക്കിക്കോളാം. എനിക്ക് ആത്മാർത്ഥമായി ഗവേഷണം നടത്തണമെന്നുണ്ട് സാർ. ഇതുവരെയുള്ള എന്റെ ജീവിതം ഒരു യുദ്ധമായിരുന്നു. ഞാൻ ജയിച്ചു എന്ന് തോന്നാൻ നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് മനസ്സിൽ. അതിനെന്താ, ആകാമല്ലോ. എന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും. വിഷയം ഞാൻ തീരുമാനിക്കും, എഴുതിത്തരും. പോരെ, അത് വിട്, മടുക്കുന്നു. മറ്റെന്തെങ്കിലും പറ. നീ ഇപ്പോൾ ആരെയെങ്കിലും പ്രേമിക്കുന്നുണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. എന്നോട് കള്ളം പറയേണ്ട. സാറിനോട് കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. അതെന്തേ വേണ്ടെന്ന് വച്ചത്? പണമോ ജീവിതസാധ്യതകളോ ഇല്ലാത്ത ഒരാളെ പ്രേമിച്ചു മടുത്തിട്ടാകും അവരൊക്കെ വിട്ടുപോയത്. രക്ഷപ്പെടാൻ ഒരു വഴി അന്വേഷിച്ചാണ് സാർ ഞാൻ ഇവിടെ വരെ എത്തിയത്. സഹായിക്കണം. പിന്നെ സഹായിക്കാനല്ലേ ഞാൻ ഇവിടെയുള്ളത്. വിഷയം നമുക്കൊന്ന് ഫൈനലൈസ് ചെയ്തിരുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ ആവിഷ്കാരം അനുകൽപ്പന സിനിമയിലും സാഹിത്യത്തിലും എന്നായാലോ? എന്റെ കൂടെ 12 പേര് ഗവേഷണം ചെയ്തു, ബിരുദം നേടി. അവരൊക്കെ നല്ല നിലയിലായി. നിനക്കും രക്ഷപ്പെടണ്ടേ? ഈ 12 പേരും പെൺകുട്ടികളായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചൊരു നദി പോലെ ഒഴുകി. ഒടുവിൽ ലക്ഷ്യം കണ്ടു. ഗവേഷണത്തിന്റെ ഭാരം ഞാനും അവരും അറിഞ്ഞില്ല. സത്യം പറയട്ടെ, ഉയരമുള്ള പുരുഷന് ചേരുക ഇതുപോലെ കൊച്ചു പെണ്ണുങ്ങളാകും. അതിവെട്ടത്ത് കസാരയുടെ പുറകിൽ വന്ന് ശ്രീജയുടെ രണ്ട് തോളുകളിലും മുറുക്കിപ്പിടിച്ചു. അതിവെട്ടത്തിന്റെ പൊക്കക്കൂടുതൽ അപ്പോഴാണ് ശ്രീജയ ശ്രദ്ധിച്ചത്. ശ്രീജയ പിടഞ്ഞെണീറ്റു. നീ അവിടെ ഇരിക്കെ, അതിവെട്ടത്ത് ആജ്ഞാപിച്ചു. ശ്രീജയ കസേരയിൽ ഇരുന്നു. അതിവെട്ടത്ത് നളചരിതത്തിലെ കാട്ടാളവേഷം പാടി അഭിനയിക്കാൻ തുടങ്ങി. അങ്ങനേ ഞാൻ അങ്ങു പോവതെങ്ങനെ, ഇങ്ങനേകം മനോരാജ്യം. അയാൾ കഥകളി പഠിച്ചിട്ടുണ്ട്, നന്നായി പാടി അഭിനയിക്കുന്നു.
മുഖത്ത് ഭാവം.

0: ഭാവങ്ങൾ സുന്ദരം. പിന്നെ അഭിനയം നിർത്തി സീറ്റിലിരുന്നു. ദമയന്തിക്ക് കാട്ടാളനെ കത്തിക്കാനുള്ള ടെക്നിക് അറിയാമായിരുന്നു. ഇയാളെ കത്തിച്ചാൽ ജയിലിൽ പോകേണ്ടി വരുമല്ലോ. നാലഞ്ച് ചെറുക്കന്മാരുടെ കൂടെ വിലസിയ നീ ഇങ്ങനെ പഴഞ്ചനാകേണ്ട. എന്നെ കഷ്ടപ്പെടുത്തരുത്, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ്. പല ജോലിയും നോക്കി. ഇത്രയും പഠിച്ചിട്ട് വീട്ടുജോലിക്ക് പോകാൻ വയ്യ. അവസാനം കിട്ടിയൊരു അവസരമാണ്. അമ്മ കൂലിവേല ചെയ്താണ് ഇതുവരെ എത്തിച്ചത്. അവർക്ക് വയ്യാതായി. RCCയിൽ ചികിത്സയിലാണ്. ഇതുതന്നെയായിരുന്നു ആദ്യമൊക്കെ ഇവിടെ വരാറുള്ള പെൺകുട്ടികൾ പറയാറ്. പിന്നെ അവര് ആസ്വദിച്ച് കൂടെ കൂടും. ആ പെൺകുട്ടികൾ ഓർത്തും ശ്രീജയ വേദനിക്കാൻ തുടങ്ങി. അവരുടെ വെറുപ്പ്, ധർമ്മസങ്കടം, ഒച്ചയില്ലാത്ത നിലവിളി, ചുറ്റിനുമുള്ള പുസ്തകങ്ങളിലും മുറി നിറഞ്ഞു നിൽക്കുന്ന ബഹുമതികളിലും ട്രോഫികളിലുമൊക്കെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നുണ്ടാകും. സാറെന്നെ ഒരു സഹോദരിയായി കാണണം. ഇത്തരം ഭീഷണികൾക്ക് മുൻപിൽ പെൺകുട്ടികൾ പറയേണ്ട ഡയലോഗ് അതാണെന്നോർത്ത് നാക്ക് ചതിച്ചു. ഭയം കൊണ്ട് ആ പഴഞ്ചൻ വാക്കുകൾ തന്നെ പറഞ്ഞു. കൈയും ചതിച്ചു. അത് കൂപ്പി നിന്നു. ഹഹഹഹ. പഴയ രാജാപാർട്ട് നാടകത്തിലെ നായകനെ പോലെ അതിവട്ടത്ത് അട്ടഹസിച്ച് ചിരിച്ചു. തമാശ പറയാതെ, പെണ്ണെ, എനിക്ക് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നു. അത് മതി, കൂടുതൽ വേണ്ട. അതുകളെ തന്നെ ഇറക്കിവിടാൻ പെട്ട പാട് എനിക്കേ അറിയൂ. അതിവെട്ടത്ത് കസാരയ്ക്ക് പുറകിലൂടെ വന്ന് അവളുടെ കഴുത്ത് അയാളുടെ നെഞ്ചിനോട് ചേർത്ത് വച്ച് മുറുക്കിപ്പിടിച്ചു. തല ഉടലിൽ നിന്ന് വേർപെട്ടതുപോലെ തോന്നി അവൾക്ക്. മൂന്നാം നിലയിലാണ് അതിവെട്ടത്തിന്റെ ഓഫീസ് റൂം. ഇവിടെ നിന്ന് ഇറങ്ങിയോടൽ അത്ര എളുപ്പമല്ല. അതിവെട്ടത്തെ വെട്ടിച്ചോടിയാൽ അയാൾ ഒരു ഈച്ചയെ കയ്യിലൊതുക്കും പോലെ നിസാരമായി വീഴ്ത്തും. അതിവെട്ടം ഒന്നുകൂടി കുനിഞ്ഞ് ഒരു ഉറപ്പു വരുത്താനെന്ന പോലെ മുഖമടുപ്പിച്ച് ചോദിച്ചു, അപ്പോൾ നമ്മൾ തുടരുകയല്ലേ? എന്ന് അവൾ മൂളിയത് ശ്വാസമുട്ടൽ കൊണ്ടാണ്. സ്കൂളിലെ ഒരു ഓട്ടമത്സരം. ഏറ്റവും ഒടുവിലായി ഓടുന്ന അവളെ നോക്കി ഗാലറിയിലിരുന്ന് കൂവുന്ന കുട്ടികൾ. എന്നിട്ടും അവൾ ഓട്ടം തുടർന്നു. ഏറ്റവും അവസാനമായി ഓടിയെത്തി. ഫിനിഷിംഗ് പോയിന്റിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവളാണ് ജേതാവ്. മുൻപേ കുതിച്ച മറ്റ് 9 പേർക്കും ട്രാക്ക് തെറ്റി. ഉയരക്കുറവിനെ, കാര്യശേഷിക്കുറവിനെ കൂവിത്തോൽപ്പിച്ചവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായി. ഗാലറിയിലിരുന്നവർ പതുക്കെ കൈയടിക്കാൻ തുടങ്ങി. വല്യമ്മ മത്സരങ്ങൾക്കൊക്കെ കൊണ്ടുപോയിരുന്നത് വിജയിക്കാനല്ല, വഴി തെളിയാനാണ്. അതിവെട്ടത്തിന്റെ കൈകളിൽ മുറുക്കിപ്പിടിച്ച് ചിന്തിക്കാനുള്ള സാവകാശം പോലും നൽകാതെ അയാളെ വലിച്ചുകൊണ്ട് ധൃതിയിൽ പടിക്കെട്ടിറങ്ങുമ്പോൾ അയാൾ ശ്വാസം പോലും എടുക്കാനാകാതെ അമ്പരന്നു. ചില സന്ദർഭങ്ങളിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങൾ മറുപക്ഷം നടത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനുഷ്യർ തിരിച്ചറിയാൻ 3 മിനിറ്റിന്റെ സാവകാശം ഉണ്ടാകും എന്ന് പറഞ്ഞത് സൈക്കോളജിസ്റ്റായ കാമുകനോ മജീഷ്യനായ കാമുകനോ? രാമുല്ലയുടെ ചുവട്ടിൽ വന്ന് അവളും അയാളും നിന്ന് കിതച്ചു. സാർ, എനിക്കിതിന്റെ ഒരു തൈ തരാമോ? അതിവെട്ടത്ത് കുനിഞ്ഞിരുന്ന് രാമുല്ലയുടെ തൈ പറിക്കാൻ തുടങ്ങി. ഇതിന് തലമറിച്ചി എന്നൊരു പേരുണ്ട്. എന്തെന്തു വിചിത്രമായ പേരുകളാണല്ലേ സാർ, ശ്രീജയ അതിശയിച്ചു.
1: ഓണം കഥാവേളയിൽ ഇതുവരെ കേട്ടത് കെ രേഖ എഴുതി അവതരിപ്പിച്ച കഥ കൽപ്പന. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

ആകാശവാണി കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം വിനോദം സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ. ഇന്ന് കഥകളിപ്പദങ്ങളിൽ വിവിധ ആട്ടക്കഥകളിലെ വ്യത്യസ്ത പദങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളിപ്പതക ചേരിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി കേദാരഗൗളരാഗത്തിലുള്ള വന്ദന ശ്ലോകം.

അടുത്തതായി നളചരിതം ഒന്നാം ദിവസത്തിലെ കണ്ടേൻ നികടെ എന്ന് തുടങ്ങുന്ന പദം, നളനോടുള്ള തന്റെ പ്രണയം, ഹംസത്തോട് ദമയന്തി പറയുന്ന മനോഹരമായ പദം കണ്ടേൻ നികടെ, രാഗം കമാസ്.

ഉത്തരാസ്വയംവരം കഥയിലെ വളരെ പ്രശസ്തമായ പദം വീരവിരാട കുമാരവിഭോ, രാഗം ഹുസൈനി, താളം പഞ്ചാരി.

അടുത്തതായി കിർമീരവധമാട്ടക്കഥയിലെ മാധവ ജയശൗരെ എന്ന് തുടങ്ങുന്ന സുദർശന സ്തുതി. രാഗം ശുദ്ധ ഇന്ദോളം, താളം മുറിയടന്തം.

അടുത്തതായി കർണശപഥം കഥയിലെ കാതരവിലോചനെ എന്ന് തുടങ്ങുന്ന പദം. രാഗം ധന്യാസി. ദുര്യോധനനും ഭാനുമതിയുമായുള്ള രംഗം.

അടുത്തതായി കുചേലവൃത്ത മാട്ടക്കഥയിലെ പ്രശസ്തമായ പദം അജിതാഹരേ ജയ മാധവ എന്ന് തുടങ്ങുന്നു ശ്രീരാഗം താളം ചമ്പട.

അടുത്തത് ദുര്യോധനവധമാട്ട കഥയിലെ ജ്ഞാതിവത്സല എന്ന് തുടങ്ങുന്ന പദം. രാഗം ചെഞ്ചുരുട്ടി, താളം ചമ്പട. ദുര്യോധനനോട് ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് വേണ്ടി ദൂത് പറയുന്നതാണ് സന്ദർഭം.

ഇതുവരെ കേട്ടത് കഥകളി പതക്കച്ചേരി. പാടിയത് കലാമണ്ഡലം വിനോദ്, കലാനിലയം വിഷ്ണു, ചെണ്ട കലാമണ്ഡലം ഗണേശൻ, മദ്ദളം കലാമണ്ഡലം അനന്തു ശങ്കർ.

ആകാശവാണി തൃശൂർ. അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 30-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ഞായറാഴ്ച രാവിലെ 9:30 യുവവാണിയിൽ കേൾക്കാം ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായുള്ള അഭിമുഖം.
1: നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ടീമിന്റെ ഫാനായിരുന്നു. കളി കാണാൻ കൊച്ചിയിൽ പോവുക, എന്റെ കസിന്റെ കൂടെ പോവുക, കളി കാണാൻ ആർപ്പ് വിളിക്കുക ടീമിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. എനിക്ക് ആ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 9:30 യുവവാണി. ഓർക്കുക, ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ വേവ്സ് ആപ്പിലൂടെയും ആസ്വദിക്കാം.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.

ആകാശവാണി തൃശൂർ ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം തിരുത്തൽവാദി എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് SP വെങ്കിടേഷ് ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചത്.

അടുത്തതായി മാലയോഗം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം മോഹൻ സിത്താര.

മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, ഈ ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. വരികൾ പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

തലയണ മന്ത്രം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി ജി വേണുഗോപാലും സുജാതാ മോഹനും പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി തൂവൽ സ്പർശം എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി ചിത്ര ആലപിച്ചത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഈ മാസം 30-ാം തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. അന്നേ ദിവസം, അതായത് 30-ാം തീയതി ഞായറാഴ്ച രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ഞായറാഴ്ച രാവിലെ 9:30 യുവവാണിയിൽ കേൾക്കാം ദേശീയ ഫുട്ബോൾ താരം സച്ചിൻ സുരേഷുമായുള്ള അഭിമുഖം.
1: നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ടീം തുടങ്ങിയപ്പോ തൊട്ടേ ഞാൻ ടീമിന്റെ ഫാനായിരുന്നു. കളി കാണാൻ കൊച്ചിയിൽ പോവുക, എന്റെ കസിന്റെ കൂടെ പോവുക, കളി കാണാൻ ആർപ്പ് വിളിക്കുക ടീമിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ ഒരു സ്വപ്നമായിരുന്നു ഒരു ഗോൾ കീപ്പർ എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. എനിക്ക് ആ സ്വപ്നം നിറവേറ്റാൻ സാധിച്ചപ്പോ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. അതെങ്ങനെയാ പറഞ്ഞറിയിക്കാന്ന് എനിക്കറിയില്ല.
0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ച രാവിലെ 9:30 യുവവാണി. ഓർക്കുക, ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ വേവ്സ് ആപ്പിലൂടെയും ആസ്വദിക്കാം.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

0: ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. സാഹിത പ്രമുഖ് അവതരിപ്പിച്ചത്.
1: പ്രയത്നേ സമഗേ കേജി ദേവസ്യു ഫലഭാഗിന ക്ഷീരോദമഥനാ ദേവൈരമൃതം പ്രാപിനാസുരേ. ദൃഷ്ടാന്തകലികാ ശതകത്തിലെ വരികളാണ്. ഒരേ കാര്യസിദ്ധിക്കു വേണ്ടി അനേകം പേർ പ്രയത്നിച്ചാലും അതിന്റെ ഫലം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുന്നത് ചിലർക്കു മാത്രമായിരിക്കും. പാലാഴിമഥനത്തിന് ദേവാസുരന്മാർ തുല്യമായി അധ്വാനിച്ചു. ഒരുപക്ഷെ ദേവന്മാരെക്കാൾ ശക്തിയിൽ മികച്ചു നിൽക്കുന്ന അസുരന്മാരായിരിക്കാം അതിനുവേണ്ടി കൂടുതൽ പരിശ്രമിച്ചത്. പാമ്പിന്റെ പല്ലുകൊണ്ടുള്ള പ്രഹരമേൽക്കാതിരിക്കാൻ അവർ പരമാവധി പ്രയത്നിച്ചിരിക്കാം. എന്നാൽ പാലാഴിയിൽ നിന്നു ലഭിച്ച ദിവ്യവും മനോഹരങ്ങളുമായ വസ്തുക്കൾ അത്രയും തന്ത്രശാലികളായ ദേവന്മാർ തട്ടിയെടുത്തു. പാലാഴി കടഞ്ഞുകിട്ടുന്ന ശ്രേഷ്ഠമായ അമൃതിലൂടെ ലഭിക്കുന്ന അമരത്വത്തെയോർത്ത് അസുരന്മാർ അതെല്ലാം സഹിച്ചു. എന്നാൽ തുല്യമായി വീതിച്ചെടുക്കാമെന്ന് പ്രലോഭിപ്പിച്ച് കടഞ്ഞെടുത്ത അമൂല്യമായ അമൃതം ദേവന്മാർ കഴിക്കുന്നത് നോക്കി നിസ്സഹായരായി നിൽക്കാൻ മാത്രമേ മണ്ടന്മാരായ അസുരന്മാർക്ക് കഴിഞ്ഞുള്ളൂ. ശക്തിയും ബുദ്ധിയും കൂടി മത്സരിക്കുമ്പോൾ ജയം എപ്പോഴും ബുദ്ധിക്കായിരിക്കും എന്ന തത്വമാണ് അവിടെ പ്രയോഗിക്കപ്പെട്ടത്. വളരെ തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ പരസ്പരം കൈമാറുന്ന ഉറപ്പുകളിൽ പലപ്പോഴും കപടതയും കുടിലതയും മറഞ്ഞിരിക്കാം. കരാറിൽ ഏർപ്പെടുമ്പോൾ പറയുന്ന വാഗ്ദാനങ്ങൾ വളച്ചൊടിക്കപ്പെടാം. വരികൾക്കിടയിൽ വായിക്കാതെ പോകുന്ന പല അർത്ഥങ്ങളും കണ്ടേക്കാം. പരസ്പരം ചതിക്കപ്പെടാൻ കാരണമാകുന്ന ചില

0: യഥാർത്ഥ പ്രയോഗങ്ങൾ ശ്രദ്ധിക്കപ്പെടാതെ പോകാം. യഥാർത്ഥത്തിൽ അവിടെയാണ് വിജയത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. എതിരാളിക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് മറുഭാഗത്തിൻ്റെ വിജയം ഉറപ്പാകുന്നത്. ദുർഭാഗ്യം, ദുർവിധി, സമയദോഷം, ശ്രദ്ധക്കുറവ് എന്നിവയ്ക്കൊന്നും അവിടെ പ്രസക്തിയില്ല. ബുദ്ധിപരമായി പ്രയോഗിക്കുന്ന ഗൂഢതന്ത്രങ്ങൾക്കായിരിക്കും പലപ്പോഴും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നത്. ശക്തന്മാരായ തങ്ങളെ പരാജയപ്പെടുത്തി ഭീരുക്കളും ദുർബലന്മാരുമായ ദേവന്മാർക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന അസുരന്മാരുടെ അമിത വിശ്വാസമാണ് അവിടെ തകർക്കപ്പെട്ടത്. എല്ലായ്പ്പോഴും സ്വന്തം കായികബലത്തിൽ മാത്രം അഹങ്കരിച്ചു നടന്ന അസുരന്മാർക്ക് തന്ത്രശാലികളായ ദേവന്മാരുടെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം. മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്ന കുട്ടികളിൽ പലപ്പോഴും സമർത്ഥരെന്നു തോന്നുന്നവർ പരാജയപ്പെടുന്നത് നാം കണ്ടിട്ടുണ്ട്. ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടുമുൻപുള്ള അവസാന അഭിമുഖങ്ങളിലാകും മിക്കവാറും പേരും പുറംതള്ളപ്പെടുന്നത്. അമിതമായ ആത്മവിശ്വാസവും ആർക്കും തന്നെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന അഹന്തയുമായിരിക്കും പലപ്പോഴും ഈ കുട്ടികൾ പിന്തള്ളപ്പെടാൻ കാരണമാകുന്നത്. ചിലപ്പോൾ അവസാന നിമിഷം കടന്നുകൂടുന്ന അലസതയായിരിക്കാം അവർക്ക് വിനയായി മാറുന്നത്. ഒരു അധ്യയന വർഷം അവസാനിക്കുകയും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചു കൂടുതൽ ഉയർന്ന പരീക്ഷകളെ നേരിടാൻ വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുകയും ചെയ്യുന്ന സമയമാണ് വരുന്നത്. ബുദ്ധിയും സ്ഥിരോത്സാഹവും അമിതമല്ലാത്ത ആത്മവിശ്വാസവും യാഥാർത്ഥ്യബോധത്തോടെയുള്ള വീക്ഷണങ്ങളുമാണ് വിജയത്തിലേക്കെത്താനുള്ള നേർവഴികളെന്ന് കുട്ടികൾ തിരിച്ചറിയണം. ഓരോ വിജയത്തിനു പിന്നിലും ബുദ്ധിപരമായ ആസൂത്രണമുണ്ട്. നിശ്ചയദാർഢ്യത്തോടൊപ്പം ലക്ഷ്യത്തിലെത്തിച്ചേരാൻ വേണ്ട കഠിനാധ്വാനവും ആത്മാർത്ഥവും നിസ്വാർത്ഥവുമായ പരിശ്രമങ്ങളും ഉണ്ടായിരിക്കണം. ശക്തിയോടൊപ്പം ബുദ്ധിയെക്കൂടി സമന്വയിപ്പിച്ച് കാലത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസൃതമായ പുരോഗതി കൈവരിക്കാൻ കഴിയുന്നൊരു നവസംവിധാനം രാജ്യത്ത് എവിടെയും ഉണ്ടാകണം. ഇന്ന് വിദ്യാർത്ഥികളുടെ ഇടയിൽ വ്യാപകമായി കാണുന്ന ലഹരി ഉപയോഗങ്ങളും അക്രമങ്ങളും മറ്റു ഛിദ്രവാസനകളും പാടെ ഉപേക്ഷിച്ചുകൊണ്ടുള്ളതാകണം ഇനി അങ്ങോട്ടുള്ള അവരുടെ പരിശ്രമങ്ങൾ. വർക്കേഴ്സ് വർഷിപ്പ് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആത്മാർത്ഥമായ പരിശ്രമമാണ് യഥാർത്ഥമായ പ്രാർത്ഥനയത്രേ.
1: സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ.
2: This is Akashvani, the news read by Shagun Chopra. India has stepped up efforts to trace and rescue Indian nationals stranded in Nepal due to the flash flood tragedy. Death toll in yesterday's massive flash floods in Nepal has reached 359 as authorities race against time to find thousands of missing people, including 290 Indians. Authorities in Tibet and Nepal have reported over 1,300 people missing as of today. Out of these, many are foreigners. Both authorities reported that people from more than 30 countries are missing. The External Affairs Ministry has said that 84 Indian nationals have been rescued so far in Nepal. These include 63 workers of the Trishuli One project as well as 21 people from Tamil Nadu. The ministry said that contact with 290 Indians have not been established so far. Addressing media in New Delhi today, External Affairs Ministry spokesperson Randhir Jaiswal said the Indian embassy in Kathmandu is in touch with the project authorities to collect information as communication links in the affected area have been disrupted.
3: Prime Minister yesterday spoke to the Prime Minister of Nepal, conveyed our deepest condolences, conveyed that India stands in solidarity with people of Nepal, has also offered all possible humanitarian assistance from our side.
2: Mr. Jaiswal said India has sent more than 47 tons of emergency relief supplies aimed at supporting Nepal's ongoing rescue and relief operations. He said that India is also mobilizing Bailey bridges to assist in rescue and relief operations. Mr. Jaiswal said Indian embassies both in Kathmandu and Beijing have also set up 24/7 helplines. On the Indian nationals stranded on the Chinese side, Mr. Jaiswal said that Indian embassy in Beijing is making all efforts for their safe evacuation. The Minister of External Affairs has set up round-the-clock control room in New Delhi.

Delhi to assist people. The control room can be contacted at +91 112 308 8718, +91 112 308 8719.